ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 7. മലയാള വർഷം 1201, കർക്കിടകം 13. 2026 ജൂലൈ 29 ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 53 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
1: നമ്മുടെ അനുവാദമോ ആവശ്യമോ കൂടാതെ നാം ജനിച്ചു. മാതാപിതാക്കൾ ആരെന്നോ ജന്മസ്ഥലം ഏതെന്നോ സഹോദരി സഹോദരർ ആരെന്നോ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം നമുക്ക് തന്നിട്ടില്ല. ആകെക്കൂടി ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ മാത്രമാണ് നമ്മുടെ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടം വരെ അമ്മയുടെ തണലുണ്ടാകും. അതുകഴിഞ്ഞാൽ ഒരു വേള അച്ഛൻ്റെയും കനിഷ്ഠ സഹോദരരുടെയും സഹായമുണ്ടാകാം. ഒറ്റയ്ക്ക് നിൽക്കാമെന്നാവുമ്പോൾ പിന്നെ ആശ്രിത ഭാവം മാറുന്നു. പഠനാവസാനം വരെ കുടുംബം കൂടെ ഉണ്ടായേക്കും. ശേഷം ഉദ്യോഗപർവം. ഒരു ഉദ്യോഗലബ്ധി പരസഹായമില്ലാതെ സാധ്യതമാകുന്നത് വളരെ അപൂർവം. സമൂഹത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് സഹായിക്കണമെങ്കിൽ അങ്ങോട്ടെന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നായിരിക്കുന്നു. ഇതിനൊന്നും മെനക്കെടാനോ സ്വന്തം സത്വം അടിയറ വയ്ക്കാനോ തയ്യാറാത്തവനെ എങ്ങനെ ഒരു ഉദ്യോഗം തരപ്പെടുത്താനാവും? തൊഴിൽ രഹിതനെങ്കിൽ മാതാപിതാക്കൾ

0: ആൾക്കാരുടെ തണലില്ലെങ്കിൽ ആഹാര നീഹാര കാര്യങ്ങളും കഷ്ടം തന്നെ. സമൂഹജീവിയാണ് മനുഷ്യൻ എന്നതു നേരുതന്നെ. എന്നാൽ നാം ആവശ്യപ്പെടാതെ ലഭിച്ച ഈ ജന്മം ആരുടെയെങ്കിലും കാൽക്കൽ വീണോ ഇല്ലാത്ത സ്നേഹം നടിച്ചോ ജീവസന്ധാരണത്തിന് വഴി കാണാൻ മനസ്സില്ലെങ്കിലോ? മഹാഭാരതത്തിലെ ദ്രോണപുത്രനെപ്പോലെ ശാപം കിട്ടിയ ജന്മവുമായി എങ്ങുമെത്താതെ അലഞ്ഞു നടക്കുകയാവും കർമ്മയോഗം. അതായത് ആത്മാഭിമാനത്തിൻ്റെ മേലങ്കി ഊരിയെറിഞ്ഞ് വേണം ഒരാൾ ജീവിതത്തിൻ്റെ ഗോതയിലിറങ്ങേണ്ടത്. അവിടെ നിന്നും വിജയിച്ചു വരുന്നയാൾ ഒരു വേള തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള വരവാകാനാണ് സാധ്യത. ആധുനിക കാലത്തും ഈ വക ചിട്ടവട്ടങ്ങൾക്കൊന്നും യാതൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ ഭേദപ്പെട്ട പാഠശാലയിൽ ചേർക്കാൻ പണമോ ശുപാർശയോ വേണം. മരിച്ചുപോയാൽ മൃതദേഹം സംസ്കാരത്തിൽ നിന്ന് എടുപ്പിക്കാൻ പോലും ശുപാർശ കൂടിയേ കഴിയൂ. ഈ സാഹചര്യത്തിൽ ധനം, പ്രശസ്തി, അധികാരം ഇവ സ്വായത്തമാക്കണമെന്ന അതിതീവ്രമായ തൃഷ്ണയാണ് ഒരാളെ മുന്നോട്ടു നയിക്കുന്നത്. ഇവ മൂന്നും സ്വന്തമാക്കണമെങ്കിൽ അയാൾ അയാളെ തന്നെ മറ്റാർക്കെങ്കിലും അടിയറ വെച്ചേ മതിയാവൂ. ഇങ്ങനെ വരുമ്പോഴാണ് ഒരാളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെയൊരു ചോദ്യം ഉയരുന്നത്: എന്തിനാണ് ഈ ജന്മം? എന്താണ് ശാശ്വതമായ നേട്ടം? ഒരാൾ മരണശയ്യയിലായിരുന്നു. ദൈവം ഒരു സൂട്ട് കേസുമായി അയാളെ സമീപിക്കുന്നു. വരൂ, സമയമായി, പോകാം. ഇത്ര പെട്ടെന്നോ? എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് പറ്റില്ല, ദൈവം നിർബന്ധിച്ചു, സമയം കഴിഞ്ഞു, ഇനി പോയേ പറ്റൂ. എങ്കിൽ പറയൂ, എന്താണ് ഈ സൂട്ട് കേസിൽ? അയാൾ ചോദിച്ചു. ദൈവം പറഞ്ഞു, അതു നിന്റെ സാധനങ്ങളാണ്. അങ്ങനെയോ? എങ്കിൽ അതെൻ്റെ വസ്ത്രങ്ങളോ സമ്പാദ്യമോ ആകാം. ദൈവം പറഞ്ഞു, അതൊന്നും നിന്റേതായിരുന്നില്ല, ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. അയാൾ പറഞ്ഞു, എന്നാൽ അതെൻ്റെ സ്മരണകളാവാം. ദൈവം സമ്മതിച്ചില്ല, അതു കാലത്തിൻ്റേതാണ്. അയാൾ പറഞ്ഞു, എന്നാൽ അതെൻ്റെ അഭിരുചികളാവാം. അല്ല, അതു സാഹചര്യങ്ങളുടേതാണ് എന്നായി ദൈവം. എന്നാൽ അതെൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ആവാം. അല്ല മകനെ, ദൈവം പറഞ്ഞു, അവ നീ സഞ്ചരിച്ച പാതകളുടേതാണ്. എന്നാൽ തീർച്ചയായും അതെൻ്റെ ഭാര്യയും മക്കളുമായിരിക്കും. അല്ലേയല്ല, ദൈവം പറഞ്ഞു, അവർ നിന്റെ ഹൃദയത്തിലാണ്. എങ്കിൽ ശരി, അതെൻ്റെ തന്നെ ശരീരമാണോ? അയാൾ ചോദിച്ചു. ദൈവം അതും നിഷേധിച്ചു, അതീ ഭൂമിയിലെ പൊടിയുടേതാണ്. എങ്കിൽ അതെൻ്റെ ആത്മാവ്? പിന്നെയും നിനക്ക് തെറ്റി, ദൈവം പറഞ്ഞു, നിന്റെ ആത്മാവ് എന്നിലാണ്. ഇത്രയുമായപ്പോൾ അയാൾ വിലപിച്ചുകൊണ്ട് സൂട്ട് കേസ് തട്ടിപ്പറിച്ച് തുറന്നു നോക്കി. അത് തീർത്തും ശൂന്യമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും സ്വന്തമായിട്ടില്ലേ? അയാൾക്കറിയാൻ തുടങ്ങി. ദൈവം മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമാണ്, ഒരിക്കലും ഒന്നും നിനക്ക് സ്വന്തമായിരുന്നില്ല. ന്യായമായും അപ്പോൾ അയാളിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യമുയർന്നു, എങ്കിൽ എന്താണ് എൻ്റേതായിട്ടുള്ളത്? ദൈവം നിർവികാരനായി മൊഴിഞ്ഞു, നീ ജീവിച്ച നിമിഷങ്ങൾ മാത്രം.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഓമനത്തിങ്കൾ കിടാവോ, ഇരയിമ്മൻ തമ്പി രചിച്ച താരാട്ടുപാട്ട് ഇന്ന് ഉഷമലരിയിൽ കേൾക്കാം. പാരായണം ചെയ്തത് എസ് ചന്ദ്രിക.

ഉഷമലരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇരയിമ്മൻ തമ്പി രചിച്ച താരാട്ടുപാട്ട് ഓമന തിങ്കൾ കിടാവോ. പാരായണം ചെയ്തത് എസ് ചന്ദ്രിക.

0: months. The scheme's guidelines were approved at the cabinet meeting chaired by Delhi Chief Minister Rekha Gupta. A provision of 5,110 crore rupees has been made for the scheme in the 2026-2027 budget. West Bengal government has decided not to take coercive measures against students who participated in the NEET protests. The state government, however, said that necessary actions would be taken against those with criminal records. In a press release, it is said that so far 16 persons have been arrested in connection with the NEET protest in the state. At the ongoing Commonwealth Games CWG 2026 in Glasgow, Gulveer Singh scripted history by becoming the first Indian athlete to win a medal in the men's 10,000 meter race after claiming a silver. The reigning Asian champion clocked 27:49.78 at the Scotstoun Stadium to finish behind Australia's Keith Robinson. Moreover, Harjinder Kaur also added a silver to India's medal tally in women's 69 kg weightlifting event. And that's the end of this news bulletin.
1: Agashavani Trishur Aripugal ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം, ആരണ്യകാണ്ഡം പാരായണം ചെയ്യുന്നത് കെ എൻ മീര, തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമർദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ, ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, അധിനിവേശ സസ്യങ്ങളും വെല്ലുവിളികളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തുന്ന പ്രഭാഷണം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം എന്ന കവിത ചൊല്ലുന്നത് കാവാലം ശ്രീകുമാർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്ര ഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. വന്ധ്യത ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ജീന അരവിന്ദ് സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യജീവിതം. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജഗതി മുരളീധരൻ സംസാരിക്കുന്നു. 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കാളകളിപ്പാട്ട് രവീന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രേഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് നാലാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം എഴുമാറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. 2:30 സ്വരസാഗരം. പുതുപ്പരിയാരം പി ഉണ്ണികൃഷ്ണൻ പാടിയ കൃതികൾ. സി എസ് അനൂപ് വയലിൻ. തൃശൂർ ബി ജയറാം മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:20 അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം. 5:30 തൊഴിലവസർ വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ.

0: 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും, ലിസി ഫിലിപ്പുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിത്രീകരണം. ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര, രചന TN അനന്തൻ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനിലമയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി. ആപ്പുണ്ടാക്കാം കോഡില്ലാതെ. 9:30 രതീഷ് PR പാടിയ കൃതികൾ, കിള്ളിക്കുറിശിമംഗലം EP രമേഷ് വയലിൻ, KMS മണി മൃദംഗം, PV നാരായണൻ ഘടം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.3 MHz രാവിലെ 10:30 രാഗപരിചയം. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യ സംരക്ഷണവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. 11 കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ, ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. രാമായണ പാരായണം, ആരണ്യകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീമതി KN മീര.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീമതി കെ എൻ മീര. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് നിത്യശ്രീ മഹാദേവൻ.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: ആകാശവാണി, തൃശൂർ.
7: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ.
8: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ. അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
9: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
6: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാര വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗകീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം, ലെക്കാനി, മെറ്റാറൈസിയം, പൈസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ് പൈറില്ലം എന്നിവയും ജൈവകീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കുക. നമ്പറുകൾ 9747-23853-2, 0487-269-987. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 85 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പറുകൾ 8547-0707-73, 0487-23-7773. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി

0: പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിൻ്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ PMDDKY പദ്ധതിയിലുൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിൻ്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയ ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടു കൊടുക്കണം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ,
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13 ഓണപ്പരീക്ഷ ആരംഭിക്കും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ ആരംഭിക്കുക. ഹയർ സെക്കൻഡറിയിൽ ഓഗസ്റ്റ് 14 ആരംഭിക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ 8:30 അന്ത്യം. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാഷ്ട്രീയ റൈഫിൾസ് 8th Battalionലെ സഫേദാർ വിജയ്കുമാർ, നായിക് ശരണപ്പ അങ്കാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ജപ്പാന്റെ തെക്കൻ ദ്വീപായ ക്യൂഷുവിലെ കുമാമോത്തോയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ ഒരാൾ മരിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഭൂകമ്പമാപിനിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഷർമിള ധൻകർ. ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ എറിഞ്ഞാണ് ഷർമിള സ്വർണം കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ തന്നെ ശിൽപ ഷൈലയ്ക്കാണ് വെങ്കലം. കോമൺവെൽത്ത് പുരുഷ വിഭാഗം ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേഷ് കുഷാരയ്ക്ക് വെള്ളി. 2.25 മീറ്റർ എന്ന ഉയരം മറികടന്നുകൊണ്ടാണ് സർവേഷ് ഈ നേട്ടം കൈവരിച്ചത്. ജമൈക്കയുടെ റൊമൈൻ ബെക്ഫോർഡിനാണ് സ്വർണം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ,
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
10: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
10: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
0: ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാന തരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 04872323571. മറ്റൊരു നമ്പർ 04872323572. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിൽ ഇന്നത്തെ ചോദ്യം: എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ചോദ്യം ആവർത്തിക്കാം: എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഉത്തരം: രാവിലെ 7:55. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
3: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
5: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

പ്രത്യേക അറിയിപ്പ്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി, എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൗദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 3,11,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
4: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യസാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപ

0: അപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
1: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി RoG M ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ്

0: മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ MLA അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു.
1: സംസ്ഥാനത്തെ ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.

വിനയവാൻ. രാവണൻ രാമായണത്തിലെ പ്രതിനായകനാണ്. ആ പ്രതിനായകനെക്കുറിച്ച് സീതാദേവിയുടെ വിലയിരുത്തലാണ് നാം കേട്ടത്. സീതയെ രാവണൻ പിടിച്ചുകൊണ്ടുപോയി തൻ്റെ അധീനതയിൽ ആക്കി ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും രാവണനിലുള്ള നന്മയെ, രാവണനിലെ യഥാർത്ഥ സ്വഭാവത്തെ, നല്ല വശങ്ങളെ കാണാനാണ് സീത ശ്രമിക്കുന്നത്. ആ കണ്ടതിൻ്റെ ഒരു നേർചിത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറയുകയാണ്, ബ്രഹ്മകുലത്തിൽ ജനിച്ച അങ്ങ് വളരെ നിർമ്മലനാണ്. ഇത് ലോകം മുഴുവനും സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തന് പോലും സാധ്യമല്ല. സാമവേദജ്ഞനാണ്, എല്ലാ തരത്തിലുള്ള വിദ്യകളും അറിയുന്നവനാണ്. 18 വിദ്യകളും 64 കലകളും അറിയുന്ന അത്തരത്തിലുള്ള അങ്ങേറ്റം ബോധവാനാണ്. ഭാർഗവ ശിഷ്യനാണ്, വിനയവാനാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് പറയുകയാണ്, സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. ഇങ്ങനെ 98 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോട് രാവണൻ പെരുമാറിയിരുന്ന സ്വഭാവം അങ്ങേയറ്റം നിന്ദ്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാവണന് പരാജയം സംഭവിച്ചത്. വലിയ ശക്തിശാലിയായിരുന്നു. ഹനുമാനും ഇത് തന്നെയാണ് പറയുന്നത്, അഹോരൂപം അഹോധൈര്യം അഹോ സത്വമഹാദ്യുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ദ്യുതിയാണ്, പ്രകാശമാണ് ഈ രാക്ഷസരാജൻ. എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ആ ഗുണങ്ങളുടെ ലക്ഷണങ്ങളടങ്ങിയതാണ് എന്നും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അനുജനായ, വഴക്കിട്ടു പോയി എങ്കിൽ പോലും, വിഭീഷണൻ പറഞ്ഞത്. വേദശാസ്ത്രങ്ങളുടെ മറുകര കണ്ട എൻ്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അന്ത്യേഷ്ടി കർമ്മം നിർവഹിക്കേണ്ടതെന്ന് രാമചന്ദ്രനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ രാമനും രാവണനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം തീർച്ചയായിട്ടും അന്ത്യേഷ്ടി കർമ്മത്തിന് അർഹനാണ്. പിന്നെ വൈരമെല്ലാം മരണാന്താനി ഉയരാണി നിർവൃത്തം ന പ്രയോജനം. മരണം വരെ മാത്രമേ വൈരം നിലനിൽക്കാവൂ. ഇനി നിനക്ക് ഇതുപോലെയാണോ അതുപോലെയാണ് എനിക്കും രാവണൻ എന്ന് പറയുന്നുണ്ട്. സീതയും ഹനുമാനും വിഭീഷണനും രാമനുമെല്ലാം രാവണനെ കാണുന്ന രംഗമാണ്

ഇവിടെ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും നാം ഈ നിലയിൽ രാവണനെ കാണാൻ ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ ആ നിലയിൽ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തെല്ലാം നേടിയാലും അടിസ്ഥാനപരമായി നാം നേടിയെടുക്കേണ്ട ചില സവിശേഷതകൾ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവിന്റെ പാഠം നൽകുന്നത്. അല്ലെങ്കിലും പലപ്പോഴും വിപരീത ബോധത്തിലാണ് തിരിച്ചറിവ് നിലനിൽക്കുന്നത്. മണ്ഡോദരിയും കുംഭകർണനും വിഭീഷണനും സീതയും ഹനുമാനും ശുകമുനിയും കാലനേവിയും മാല്യവാനും മാരീചനുമെല്ലാം രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അത്രമേൽ ഉപദേശം ശ്രീരാമചന്ദ്രൻ

0: ബോധത്തിലാണ് തിരിച്ചറിവ് നിലനിൽക്കുന്നത്. മണ്ഡോദരിയും കുംഭകർണനും വിഭീഷണനും സീതയും ഹനുമാനും ശുകമുനിയും കാലനേവിയും മാല്യവാനും മാരീചനുമെല്ലാം രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അത്രമേൽ ഉപദേശം ശ്രീരാമചന്ദ്രന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സംസ്കാരം രാവണന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാവും. ആ നിലയിൽ എന്തിലും നല്ലത് കാണുന്നൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മളിലുള്ള മനുഷ്യത്വം അർത്ഥപൂർണമാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടങ്ങാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പൂക്കൾ.
4: പുലരിപ്പൂക്കളിൽ ആദ്യം
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
7: പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 807-87-882.
9: ചേട്ടാ, ഈ ശങ്കരയ്യ റോഡിലേക്ക് ഏത് വഴിയാ പോണ്ടേ?
10: തനിക്ക് കണ്ണ് കണ്ടോടോ, ആ കണ്ണ് ബോർഡ് വായിച്ചാ പോരെ.
9: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചേ.
10: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലൂടെ കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
11: അധിനിവേശ സസ്യങ്ങളും വെല്ലുവിളികളും. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം കേൾക്കാം.
12: വളരെ വേഗത്തിൽ വളരുന്നതും തദ്ദേശീയ സസ്യങ്ങളുമായി ഈർപ്പം, പ്രകാശം, പോഷകവസ്തുക്കൾ, സ്ഥലം മുതലായവയ്ക്കായി മത്സരിക്കുന്നതും പുതിയ ആവാസ വ്യവസ്ഥയിലേക്ക് മറ്റൊരിടത്ത് നിന്ന് മനുഷ്യരാലോ പ്രകൃതിയാലോ എത്തപ്പെട്ടതുമായ സസ്യങ്ങളാണ് അധിനിവേശ സസ്യങ്ങൾ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന അനാവശ്യ സസ്യങ്ങളായി നിർവചിക്കാവുന്നതിനാൽ അധിനിവേശ സസ്യങ്ങളെ പൊതുവെ അധിനിവേശ കളകൾ എന്ന് തന്നെ വിളിക്കാം. ലോകമെമ്പാടുമുള്ള കാർഷിക ഉൽപാദനക്ഷമതയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഇത്തരം സസ്യങ്ങൾ. തക്കതായ നിയന്ത്രണ നടപടികൾ എടുക്കാത്ത പക്ഷം 10 മുതൽ 80% വരെ വിളനഷ്ടമുണ്ടാക്കാൻ അധിനിവേശ കളകൾക്ക് സാധിക്കും. അധിനിവേശ സസ്യങ്ങൾ എന്നത് തദ്ദേശീയമല്ലാത്ത സസ്യങ്ങളായതിനാൽ തന്നെ അവ പുതിയ പാരിസ്ഥിതിക വ്യവസ്ഥയിൽ പെട്ടെന്ന് വളരുകയും എളുപ്പത്തിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് ഗണ്യമായ പാരിസ്ഥിതിക, ആരോഗ്യ, സാമ്പത്തിക നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. കൃഷിയിടങ്ങളിൽ വിളകളോടൊപ്പം മത്സരിച്ച് വളർന്ന് വിളവിനെ സാരമായി ബാധിക്കുന്നിടത്താണ് കളകൾ ആക്രമണകാരികളായി മാറുന്നത്. ആക്രമണകാരികളായ അധിനിവേശ കളകളെ നോക്ഷ്യസ് വീഡ്സ് എന്നും അധിനിവേശ കളകളെ ഇൻവേസീവ് വീഡ്സ് എന്നും അന്യദേശത്തെ കളകളെ ഏലിയൻ വീഡ്സ് എന്നും പറഞ്ഞ് 3 പദങ്ങളാൽ ഉപയോഗിക്കാറുണ്ട്. 3 പേരുകളിലുണ്ടെങ്കിലും ഇവയുടെ പൊതുവായ കാര്യം ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചേക്കേറി വന്നു എന്നതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇറക്കുമതി ചെയ്യപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളിലൂടെ നിരവധി അധിനിവേശ കളകൾ ഇന്ത്യയിലേക്ക് കടന്നുവന്നു. തുടർന്ന് വനങ്ങളിലും തണ്ണീർത്തടങ്ങളിലും കായലുകളിലുമെല്ലാം ആക്രമണാത്മകമായി വ്യാപിച്ചു. ഇത്തരം അധിനിവേശ സസ്യങ്ങൾ വിള ഉൽപാദനത്തെ കുറയ്ക്കുക മാത്രമല്ല, മറിച്ച് തദ്ദേശീയ സസ്യജീവജാലങ്ങളെ അടിച്ചമർത്തുകയും മണ്ണിലെ സൂക്ഷ്മജീവികളെ മാറ്റുകയും മനുഷ്യർക്കും കന്നുകാലികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. കൊങ്ങിണി അല്ലെങ്കിൽ അരിപ്പൂവ് എന്നറിയപ്പെടുന്ന ലെൻഡാന, കോൺഗ്രസ് ഗ്രാസ് അല്ലെങ്കിൽ കാരറ്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന പാർത്തീനിയം, കമ്മ്യൂണിസ്റ്റ് പച്ച, ആഫ്രിക്കൻ പായൽ, കുളവാഴ, ധൃതരാഷ്ട്ര പച്ച, സിംഗപ്പൂർ ഡേസി അല്ലെങ്കിൽ മഞ്ഞക്കയ്യൂന്നി എന്നിവയെല്ലാം വിദേശികളായ അധിനിവേശ കളകളാണ്. കുളവാഴ, ആഫ്രിക്കൻ പായൽ പോലുള്ള അധിനിവേശ കളകൾ കേരളം പോലൊരു സംസ്ഥാനത്തെ ജലഗതാഗതത്തെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നുണ്ട്. വയനാടൻ കാടുകളെ കീഴടക്കുന്ന രാക്ഷസക്കൊന്ന അല്ലെങ്കിൽ മഞ്ഞക്കൊന്ന എന്നറിയപ്പെടുന്ന സെന്ന പുൽമേടുകൾക്ക് പോലും വലിയ ഭീഷണിയാണ്. ഇത്തരം സസ്യങ്ങളുടെ വനത്തിലേക്കുള്ള കടന്നുകയറ്റം അവിടുത്തെ ഭക്ഷ്യശൃംഖലയെ നേരിട്ട് താളം തെറ്റിക്കുകയും ആഹാര ലഭ്യത കുറഞ്ഞ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും കാരണമാകും. വനമേഖലയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന രാക്ഷസക്കൊന്നയെ നിയന്ത്രിക്കാൻ വനം വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച്

0: നടപ്പിലാക്കി വരുന്നു. അധിനിവേശ കളയായ രാക്ഷസക്കൊന്നയെ പേപ്പർ നിർമ്മാണത്തിനായുള്ള പൾപ്പുഡാക്കി മാറ്റുന്നു. കുളവാഴയും ആഫ്രിക്കൻ പായലും നല്ല രീതിയിൽ ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുളവാഴ, തൊപ്പി, ബയോഗ്യാസ് ഉൽപ്പാദനം, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ഉപയോഗമുള്ള വസ്തുക്കളാക്കി മാറ്റി വരുമാനം കണ്ടെത്തുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ ക്വാറന്റൈൻ നടപടികൾ ശക്തമാക്കേണ്ടതുണ്ട്. പുറത്തുനിന്നുള്ള സസ്യങ്ങളെ കൊണ്ടുപോകുന്നത് തടയാൻ കൃത്യമായ നിരീക്ഷണം, നിയമങ്ങൾ എന്നിവ ആവശ്യമാണ്. അതോടൊപ്പം ദീർഘകാല പ്രത്യാഘാതങ്ങളെ ചെറുക്കുന്നതിന് അധിനിവേശ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനവും തദ്ദേശീയ ജൈവ വൈവിധ്യത്തിന്റെ പ്രോത്സാഹനവും ആവശ്യമാണ്.
1: അധിനിവേശ സസ്യങ്ങളും വെല്ലുവിളികളും. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തിയ ലഘുപ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം
4: സമാപിക്കുന്നു.
5: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 807-87-882.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034-000-644.
8: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. പ്രായോജകർ
9: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ചുറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ? മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
2: ഇന്ന് ഗാനാമൃതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. കിളികൾ ചിലയ്ക്കാത്ത നാടില്ല എന്നാരംഭിക്കുന്നു. വരികൾ ഒ എൻ വി കുറുപ്പ്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
1: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
4: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കാവ്യാഞ്ജലി.
9: ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ.

0: വിശ്വദർശനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിച്ചത് കാവാലം ശ്രീകുമാർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസ് സ്റ്റീഫൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ് തൃശൂർ, ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് സ്റ്റീഫൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
11: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
12: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
11: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
10: ഫോൺ 0487-299-3299.
13: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
16: പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ ഒഴിവുകൾ നിലവിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും മതിയായ രേഖകളുമായി ഇന്ന് വൈകിട്ട് 3 കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446-1456-34. പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2026-28 വർഷത്തെ ദ്വീപത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജനറൽ, SC/ST, OEC വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് പ്രവേശനം. ഇന്നും നാളെയും രാവിലെ 10 കോളേജ് ക്യാമ്പസിലാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. 50% മാർക്കോടെ ബിരുദം പൂർത്തിയാക്കിയവർക്ക് പങ്കെടുക്കാം. SC/ST OEC വിഭാഗക്കാർക്ക് യോഗ്യതാ മാർക്കിൽ ഇളവ് അനുവദിക്കും. കൂടാതെ SC/ST OEC ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും നിയമപ്രകാരമുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. വിലാസം ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, പുന്നപ്ര അക്ഷരനഗരി, വാടക്കൽ PO, ആലപ്പുഴ 688-0003. ഫോൺ നമ്പർ 0477-22-67-602. മറ്റൊരു നമ്പർ 9188-06-7601. വെബ്സൈറ്റ് വിലാസം imtpunnapra.org. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാതീരം 2026-27 പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിക്കുന്നു. CA, ACCA, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകൾ, LLB, IELTS, OET എന്നീ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷ പരിശീലനം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അതത് മേഖലകളിൽ കുറഞ്ഞത് 5 പ്രവൃത്തി പരിചയമുള്ള പരിശീലന സ്ഥാപനങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, ഭാഷാ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പ്രപ്പോസലിൽ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ, പ്രവൃത്തി പരിചയം, പഠന പദ്ധതി, ഫാക്കൽറ്റി വിവരങ്ങൾ, കോഴ്സ് ഫീസ് തുടങ്ങിയ സാമ്പത്തിക കാര്യങ്ങൾ, മുൻവർഷങ്ങളിലെ വിജയ ശതമാനം എന്നിവ ഉൾപ്പെടുത്തണം. താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾ നാളെ ഉച്ചയ്ക്ക് 3 പ്രപ്പോസലുകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ഫിഷറീസ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-23-05-042.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
13: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി

0: ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
1: പ്രായോജകർ എയിംസ് ഹോമിയോപതി ക്ലിനിക് തൃശൂർ.
0: ഫോൺ 9387168444.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: പുലരിപ്പൂ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:55. 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
2: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
1: പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും

0: കാര്യവുമായി അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺ റിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ

0: ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
6: മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
7: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: നാളെ വിവാഹിതരാകുന്ന സുഹൃത്തിന്റെ മക്കളായ മർവയ്ക്കും ഷമീറിനും ആശംസകളും നന്മകളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. മർവയ്ക്കും ഷമീറിനും ആശംസകളോടെ ഗാനമിത. നന്ദിനി ഒപ്പോൾ എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
8: ആകാശവാണി, തൃശൂർ.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
10: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം.
11: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
12: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
13: ഇതു മോന്റെ മെസ്സേജാ, ഇതൊന്ന് വായിച്ചു തരൂ. ഞാൻ അണച്ചാ സമയെടുക്കും.
14: ആ സർജറി ഒന്ന് ചെയ്തൂടെ.
13: കാറ്ററി സർജറിയോ? കോഴിക്കോടോ കോയമ്പത്തൂരോ പോവുള്ളത്. മോൻ വരട്ടെ.
14: നമുക്ക് ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഇല്ലേ, ഒന്ന് ചോദിച്ചു നോക്കൂ.
10: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
12: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന് കീഴിലുള്ള വിവിധ CDSകളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 അയ്യന്തോൾ സിവിൽ ലൈൻ ലിങ്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഓഫീസിലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. MSW, MA സോഷ്യോളജി, MA അല്ലെങ്കിൽ MSc സൈക്കോളജി അല്ലെങ്കിൽ വിമൺ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 40 വയസ്സാണ് പ്രായപരിധി. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ, അയൽക്കൂട്ട കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് സാക്ഷ്യപത്രം ഹാജരാക്കുന്ന പക്ഷം നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാബത്ത ഉണ്ടായിരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487236517. തൃശൂർ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് HSA ഹിന്ദി അധ്യാപിക, ഫുൾ ടൈം മെനിയൽ സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹൈസ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487236317. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കുന്നംകുളം വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 2 ഒഴിവുകളാണുള്ളത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് നേടിയവർക്കും നിയമനത്തിൽ മുൻഗണന. 65 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അടങ്ങിയ അപേക്ഷകൾ നാളെ വൈകിട്ട് 5 മണിക്കകം വയോമിത്രം പദ്ധതി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8943354045.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
10: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം.

0: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ്. തൊഴിലവസര വാർത്തകൾ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: ആകാശവാണി തൃശൂർ. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ. വന്ധ്യത. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ജീന അരവിന്ദ് സംസാരിക്കുന്നു.
5: ലോകമെമ്പാടും ഒരുപാട് മനുഷ്യരിലും കുടുംബങ്ങളിലും സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ് വന്ധ്യത. വന്ധ്യതയെ ദമ്പതികളിൽ ഒരാളുടെ മാത്രം പ്രശ്നമായി കാണാതെ രണ്ടുപേരുടെയും പ്രത്യുൽപാദന സംബന്ധമായ പരിശോധനകൾ നടത്തുകയും അതുപോലെ പരസ്പരം തുണയായി നിലനിന്നുകൊണ്ടുതന്നെ വേണ്ട ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. വന്ധ്യത പല തരത്തിൽ കാണാം. ഒരു തവണ പോലും ഗർഭധാരണം നടക്കാത്ത അവസ്ഥ, ഗർഭം ധരിക്കുന്നുണ്ടെങ്കിലും അത് പലപ്പോഴായി അലസിപ്പോയിട്ടുള്ളവർ, മുമ്പ് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഗർഭധാരണം നടക്കാതെ വരിക, അങ്ങനെ പലരും ചികിത്സ തേടാറുണ്ട്. വന്ധ്യതയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഗർഭാശയ സംബന്ധമായ കാരണങ്ങൾ, അണ്ടോൽപാദനം സംബന്ധമായ പ്രശ്നങ്ങൾ, അണ്ഡവാഹിനി കുഴലുകൾ സംബന്ധമായത്, പുരുഷന്മാരിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയൊക്കെ കൊണ്ട് വന്ധ്യത ഉണ്ടാകാം. PCOS അഥവാ PMOS ഉള്ളവരിൽ ആർത്തവം സാധാരണ തെറ്റി വരാറുണ്ട്. അണ്ടോൽപാദനം കൃത്യമായി നടക്കാതെയും ഇരിക്കാം. അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അതുപോലെ യോനിയിലോ ഗർഭാശയത്തിലോ ഒന്നും അണുബാധയും നീർക്കെട്ടും ഇല്ലാതെ ഇരിക്കുക എന്നതും സുഗമമായ ഗർഭധാരണത്തിന് അത്യാവശ്യമാണ്. വന്ധ്യതയുള്ളവരിൽ ഇന്ന് ധാരാളം കാണുന്ന മറ്റൊരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. ഗർഭാശയത്തിനുള്ളിലെ അകത്ത പാളിയായ എൻഡോമെട്രിയത്തിന്റെ കോശങ്ങൾ മറ്റിടങ്ങളിൽ കാണുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. ഇതിൽ അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ കാണുകയും ഗർഭാശയത്തിന് പുറത്തൊട്ടലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ആർത്തവ ദിവസങ്ങളിലും അതിനു മുമ്പും അടിവേറിലും നടുവിനും കഠിനമായ വേദനയും ഇതിന്റെ ലക്ഷണമായി കാണാം. പ്രായാധിക്യം ഇല്ലാതെ തന്നെ അണ്ഡങ്ങളുടെ എണ്ണം കുറവ് വരുന്ന അവസ്ഥകളും ഇന്ന് കൂടുതലാണ്. അതുപോലെ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ അമിതവണ്ണം, പ്രമേഹം, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇവയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആർത്തവ പ്രശ്നങ്ങൾക്കും PMOS പോലുള്ള അവസ്ഥകളിലും അണ്ടോൽപാദനത്തിന് വേണ്ട മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യതയോടെ കഴിക്കാവുന്നതാണ്. അവ ഗർഭധാരണ സാധ്യതയെ മെച്ചപ്പെടുത്തുന്നു. മരുന്നുകൾ ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. എൻഡോമെട്രിയോസിലാകട്ടെ ഓരോ അവസ്ഥയും അനുസരിച്ച് ചികിത്സ തീരുമാനിക്കുന്നു. അത് വേദനയും സിസ്റ്റും മറ്റു ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനും സഹായിക്കുന്നു. അമിതവണ്ണമുള്ളവരിൽ ഗർഭധാരണത്തിന് മുൻപേ തന്നെ വണ്ണം കുറയ്ക്കാനും തൂക്കം വളരെ കുറഞ്ഞവരാണെങ്കിൽ അത് കൂട്ടാനും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഔഷധം പോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ആരോഗ്യകരമായ ചിന്തയും ഭക്ഷണരീതിയും ജീവിതശൈലിയും. പ്രത്യേകിച്ചും PMOS പോലുള്ളവയിൽ വ്യക്തിയുടെ ശരീരബലം അനുസരിച്ചുള്ള ചിട്ടയായ വ്യായാമം, കൃത്യമായ ഔഷധ സേവ, അതല്ലെങ്കിൽ രോഗസ്ഥിതി അനുസരിച്ച് വസ്തി അല്ലെങ്കിൽ വമനം പോലെയുള്ള ചികിത്സയും ചെയ്യാവുന്നതാണ്. പുരുഷന്മാരിലാകട്ടെ ജനിതക പ്രശ്നങ്ങൾ, അണുബാധ, ഘടനാപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. സെമനനാലിസ് തുടങ്ങിയ പരിശോധനകൾ നടത്തി ദഹന വ്യവസ്ഥയും പൊതുവിലുള്ള ആരോഗ്യസ്ഥിതിയും കൂടി കണക്കിലെടുത്താണ് പുരുഷന്മാരിൽ ചികിത്സ നൽകുന്നത്. കൃത്യമായ ഔഷധ സേവയും വിരേചനം, വസ്തി തുടങ്ങിയ ചികിത്സകളും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പുകവലിയും മദ്യപാനം തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ്. ദമ്പതികൾ ഇരുവരും വ്യക്തിശുചിത്വം പാലിക്കണം. വിശപ്പിനനുസരിച്ച് അതാത് സമയങ്ങളിൽ ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥയ്ക്ക് ഉതകുന്ന ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം. ആവശ്യാനുസരണം

0: കാരണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു വയ്ക്കാതെയും ഇരിക്കുക. എരിവും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നന്നായി കുറയ്ക്കുക. നടത്തം, യോഗ, ശ്വസന വ്യായാമങ്ങൾ ഒക്കെ ശീലമാക്കുക. പ്രായം, ഓരോ വ്യക്തിയിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അവയുടെ കാലാധിക്യം, ഇങ്ങനെ പല കാര്യങ്ങളും ചികിത്സയുടെ ഫലത്തിൽ സ്വാധീനം ചെലുത്തുന്നവയാണ്. ഗർഭധാരണം വൈകുന്ന സാഹചര്യങ്ങളിൽ ദമ്പതികൾ ആയുർവേദത്തിന്റെ പ്രയോജനം ഉൾക്കൊണ്ട് തന്നെ ആയുർവേദ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശത്തോടുകൂടി വൈകാതെ വേണ്ട ചികിത്സ ചെയ്യാൻ ശ്രദ്ധിക്കുക.
1: വന്ധ്യത. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ജീന അരവിന്ദ് സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: ആകാശവാണി തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: പ്രായോജികർ,
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
5: ചോദ്യമിതായിരുന്നു, എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഉത്തരം, July 29. കടുവകൾ അധിവസിക്കുന്ന കാടുകളുള്ള 13 രാജ്യങ്ങൾ ഒത്തുചേർന്ന 2010 സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിഷയത്തിൽ പൊതുജന അവബോധവും പിന്തുണയും ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഉത്തരം, July 29. കടുവകൾ അധിവസിക്കുന്ന കാടുകളുള്ള 13 രാജ്യങ്ങൾ ഒത്തുചേർന്ന 2010 സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിഷയത്തിൽ പൊതുജന അവബോധവും പിന്തുണയും ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ചിന്താവിഷയം, എന്റെ പരാജയത്തിന്റെ യജമാനൻ ഞാനാണ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും? Sir C.V. Raman. എൻ്റെ പരാജയത്തിൻ്റെ യജമാനൻ ഞാനാണ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും? Sir C.V. Raman.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
6: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
10: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
11: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി അറിയിക്കും.

0: ആകാശവാണി തൃശൂർ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
1: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
1: ഫോൺ 9387168444.
4: ആരോഗ്യ ജീവിതം.
5: ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലീ രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ ജഗതി മുരളീധരൻ.
6: ജീവിതശൈലീ രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതായത് ആരോഗ്യകരമല്ലാത്ത ജീവിത രീതി നയിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വളരെ പതുക്കെ ഒരു വലിയ കാലയളവിനുള്ളിൽ രൂപപ്പെടുന്നതും ഒരുപാട് കാലം നിലനിൽക്കുന്നതും പലപ്പോഴും ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇത് ഒരു പകർച്ചവ്യാധിയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിത രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടുതന്നെ പ്രതിരോധിക്കാൻ സാധിക്കുന്നവയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡയബറ്റീസ്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം, ഒബേസിറ്റി, പൊണ്ണത്തടി, രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഫാറ്റി ലിവർ, കരളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ, PCOD, ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാകുന്ന അവസ്ഥ, സ്ട്രോക്ക്, പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക്, ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നവയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനാരോഗ്യകരമായ ഭക്ഷണരീതി, വ്യായാമമില്ലാത്ത ജീവിത രീതി, മദ്യത്തിൻ്റെയും പുകയിലയുടെയും അമിതമായ ഉപയോഗം, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ചിട്ടയില്ലാത്ത ഉറക്കം എന്നിവയെല്ലാമാണ്. പോഷകങ്ങൾ കുറവുള്ളതും എന്നാൽ കലോറി, ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കൂടിയതുമായ ഭക്ഷണത്തിനെയാണ് അനാരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത്. മധുരപാനീയങ്ങൾ, നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന പിസ്സ, ബർഗർ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, കുക്കീസ്, കേക്ക് എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നതാണ്. ഇത്തരം ഭക്ഷണത്തിൽ ആവശ്യമുള്ള പോഷകങ്ങൾ, അതായത് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ എന്നിവയെല്ലാം വളരെ കുറവും എന്നാൽ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയെല്ലാം വളരെ കൂടുതലുമായാണ് കാണപ്പെടുന്നത്. പഞ്ചസാരയുടെ അളവ് കൂടുന്നതനുസരിച്ച് സാധാരണഗതിയിൽ നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്ഥിരമായി ഇത്തരം പഞ്ചസാര അടങ്ങിയ ഭക്ഷണപദാർത്ഥം കഴിക്കുന്നതുകൊണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങളിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്ന ഒരവസ്ഥയാണ്. ഇത് പിന്നീട് പ്രമേഹത്തിലേക്ക്, പൊണ്ണത്തടിയിലേക്ക് എല്ലാം വഴിതെളിയിക്കുന്നു. അതുപോലെ തന്നെ ഉപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ അത് രക്തസമ്മർദ്ദം കൂട്ടുന്നതിനും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിനും പിന്നീട് പക്ഷാഘാതം, ഹാർട്ട് അറ്റാക്ക് മുതലായവയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പോഷകക്കുറവുള്ള ആഹാരം എന്ന് പറഞ്ഞു. ഈ പോഷകക്കുറവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ രണ്ടു തരത്തിലുണ്ട്, അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും. അണ്ടർ ന്യൂട്രീഷൻ, അതായത് പോഷകാഹാരത്തിൻ്റെ കുറവ്, ഇത് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പോഷകാഹാരത്തിൻ്റെ കുറവ് കാണാറുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ശരിയായ അളവിലല്ല പോഷകങ്ങൾ ഉള്ളത് എങ്കിൽ വരുന്ന അവസ്ഥയാണ്. സാധാരണയായി നമുക്ക് വേണ്ടത് രണ്ട് തരത്തിലുള്ള പോഷകങ്ങളാണ്, മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ്. അതായത് മാക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ അളവിൽ വേണ്ട പോഷകങ്ങളും, മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളും. ഈ മാക്രോന്യൂട്രിയൻസിൽ ഉൾപ്പെടുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് മുതലായവ. മൈക്രോന്യൂട്രിയൻസിൽ ഉൾപ്പെടുന്നതാണ് വൈറ്റമിൻസ്, മിനറൽസ് മുതലായവ. എങ്ങനെയാണ് ഈ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഡയറ്റിംഗ്. അതായത് ഇപ്പോഴത്തെ ഒരു സാമൂഹിക ധാരണ വെച്ച് നമ്മൾ മെലിഞ്ഞിരുന്നാൽ മാത്രമാണ് സൗന്ദര്യമുള്ളൂ എന്നുള്ള ഒരു

0: കൺസെപ്റ്റാണ് കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ, മുതിർന്നവരുടെ ഇടയിലും ഉണ്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഡയറ്റിങ്ങിലേക്ക് പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. മിക്കവാറും ഇത്തരം കുട്ടികൾ ഡയറ്റിംഗ് നടത്തുന്നത് ആരുടെയും ഒരു സൂപ്പർവിഷനിൽ കൂടെ അല്ല എന്നുള്ളതാണ് ഇതിനെ അപകടകരമായ ഒരു കാര്യമാക്കുന്നത്. ഇതുപോലെ തന്നെ പലപ്പോഴും ക്ലിനിക്കുകളിൽ അമ്മമാർ വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റാണ്, കുട്ടികൾ അരിഭക്ഷണം കഴിക്കുന്നില്ല. എല്ലാവരും തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കലോറി കുറയ്ക്കാൻ ആദ്യം കുറയ്ക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അരിഭക്ഷണം പോലെയുള്ള ഭക്ഷണങ്ങളാണ്. എസ്പെഷ്യലി അഡോളസെൻ്റ്, അതായത് ടീനേജ്, കൗമാരപ്രായക്കാരിൽ കാർബോഹൈഡ്രേറ്റ്സ് അത്യാവശ്യമായ ഒരു ഭക്ഷണം തന്നെയാണ്. കാരണം അവരുടെ ബുദ്ധിവികാസത്തിനും ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ഡെയിലി ഉള്ള ആക്ടിവിറ്റീസിനുമൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ, പ്രോട്ടീൻ മസിലിൻ്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശക്തിക്കും അത്യാവശ്യമായ ഒരു പോഷകമാണ്. ഇങ്ങനെ ആരുടെയും മേൽനോട്ടം ഇല്ലാതെ നടത്തുന്ന ഡയറ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് വൈറ്റമിൻ സ്റ്റോർ ചെയ്തു വെക്കുന്നത്. അപ്പോൾ കുറച്ചും ആഴ്ചകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ്റെ സ്റ്റോർ കഴിയുന്നതാണ്. പിന്നെ ഇത് ഒരു ഡെഫിഷ്യൻസിയിലേക്ക് മാറുന്നു, അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ധാരാളമായി കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം ശരിയല്ലാത്ത ഭക്ഷണ രീതികൾ തന്നെയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറേ കാലം തുടർന്നു കഴിഞ്ഞാൽ അത് ബോണുകളുടെ സാന്ദ്രതയെ ബാധിക്കുകയും എല്ലുകളുടെ കട്ടി കുറയുന്നതിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ആർത്തവം ക്രമം തെറ്റുന്നതിനും കാരണമായി കാണാറുണ്ട്. പിന്നീട് കാണുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അയണിൻ്റെ, അതായത് ഇരുമ്പിൻ്റെ അംശം കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് രക്തം കുറവിനും അതുവഴി മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിനും കാരണം ആക്കാറുണ്ട്. ഇത്തരം അസുഖങ്ങളെല്ലാം പിന്നീട് ചെന്നെത്തുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലേക്കാണ്. വളരെ ചെറിയ കുട്ടികളാവുമ്പോൾ ഇതുപോലെ അണ്ടർ ന്യൂട്രീഷൻ, അതായത് പോഷകക്കുറവുണ്ടാകുന്ന കുട്ടികളിൽ വലുതാകുമ്പോൾ പൊണ്ണത്തടിയിലേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കും അതുപോലെ ഡയബറ്റീസിലേക്കും വഴിതെളിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ഇത്ര നേരം പോഷകാഹാര കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഓവർ ന്യൂട്രീഷൻ, അതായത് അമിതമായ പോഷകാഹാരം കൊണ്ട് എന്താണ് ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. അമിതമായ ആഹാരം കഴിക്കുന്നതുകൊണ്ട് മിക്കവാറും കലോറി കൂടുതലുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുക. എന്നാൽ അതിൽ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് വളരെ കുറഞ്ഞ അളവിൽ വേണ്ട പോഷകങ്ങൾ വളരെ കുറവാകുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇത്തരം ആളുകളിലും നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അയൺ ഡെഫിഷ്യൻസി, മറ്റു മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അടുത്തതായി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ മറ്റൊരു കാരണമായി പറയുന്നത് ഉറക്കം, ചിട്ടയല്ലാത്ത ഉറക്കമാണ് ഇത്തരം അസുഖങ്ങൾക്ക് ഒരു കാരണമായി പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായി എണീക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ചിട്ടയല്ലാത്ത ഉറക്കം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരം ഉണ്ട്, സർക്കേഡിയൻ റിതം എന്നാണ് ഇത്തരം ജൈവ ഘടികാരത്തെ പറയുന്നത്. ഈ സർക്കേഡിയൻ റിതമാണ് നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, നമ്മുടെ ബോഡിയിലെ മറ്റു പ്രവർത്തനങ്ങൾ, അതുപോലെ ബോഡിയുടെ താപനില, ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ സർക്കേഡിയൻ റിതം തെറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ഹോർമോണുകളിലും വ്യതിയാനങ്ങൾ വരുന്നു. പ്രധാനമായും മെലാറ്റോണിൻ എന്ന് പറഞ്ഞ് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ, ഈ ഹോർമോണാണ് സ്ലീപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. രാത്രിയാകുമ്പോൾ കണ്ണുകളിൽ വെളിച്ചം തട്ടുന്നതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഈ മെലാറ്റോണിൻ എന്ന ഹോർമോൺ സാധാരണയായി കൂടുതലായി പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഉറക്കം വരിക എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. രാത്രി വളരെ നേരം വൈകി

0: ടി വി കാണുക, മൊബൈൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ അതിൻ്റെ വെളിച്ചം കൂടുതലായി തട്ടുകയും ഈ മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ഉറക്കം വരിക എന്ന അവസ്ഥ ഒരു ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം നേരം ഉറക്കമൊഴിച്ചിരുന്നാൽ മറ്റ് ഹോർമോണുകളായ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്, അത് സാധാരണയായിട്ട് രാവിലെ ആണ് കൂടുതലായിട്ട് പുറപ്പെടുവിക്കേണ്ടത്. സ്ട്രെസ് ഹോർമോണാണ് ഒരു ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നൽകുന്ന ഊർജം കിട്ടാനുള്ള ഒരു ഹോർമോൺ. അത് രാവിലെയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. എന്നാൽ ഈ ഉറക്കം വ്യത്യാസം വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ അളവ് രാവിലെ കുറയുകയും മറ്റു സമയങ്ങളിൽ കൂടുതലായി കാണുകയും ചെയ്യുന്നു. ഈ കോർട്ടിസോൾ അധികം ആയി നമ്മുടെ ശരീരത്തിൽ കുറേയധികം കാലം നിന്നുകഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയും പിന്നീടത് പ്രമേഹത്തിലേക്ക്, ഹാർട്ട് അറ്റാക്ക്, മറ്റ് പൊണ്ണത്തടി തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഗ്രോത്ത് ഹോർമോൺ കുട്ടികളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുട്ടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ 9 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നതും. ഗ്രോത്ത് ഹോർമോൺ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയെ അത് കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും. TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഉറക്കം കുറയുന്നതനുസരിച്ച് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളും തകരാറിലാവുന്നു. ഇതെല്ലാം തന്നെ പിന്നീട് ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് വഴിതെളിയിക്കുന്നത്. ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പണ്ടെല്ലാം, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ, ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക എന്നിവയെല്ലാം വയസ്സായവരിൽ മാത്രം കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ നമ്മുടെ അനാരോഗ്യകരമായ ജീവിതശൈലി മൂലം ഇപ്പോൾ വളരെ ചെറുപ്പക്കാരിൽ വരെ ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത്തരം അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക തന്നെ വേണം. പലപ്പോഴും ഇത്തരം അസുഖങ്ങൾ നമുക്ക് പ്രതിരോധിക്കാവുന്നതേയുള്ളൂ. കൃത്യമായ വ്യായാമം, ശരിയായ ഭക്ഷണരീതി, സമയത്തിന് ഉറങ്ങുക, എഴുന്നേൽക്കുക, ചിട്ടയായ ഒരു ജീവിതം നയിക്കുമ്പോൾ തന്നെ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ കൂടുതലുള്ള അളവുകൾ എന്നിവയെല്ലാം നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ കഴിച്ച് കുറയ്ക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ എപ്പോഴും ഒരു വ്യക്തിയെ എങ്ങനെയാണ് ആ വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള മരുന്നുകളാണ് കൂടുതലായി നൽകുന്നത്. അതുപോലെ തന്നെ കൗമാരക്കാരിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഉറക്കക്കുറവുകളും ഭക്ഷണ രീതികളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയുമെല്ലാം ഹോമിയോപ്പതിയിൽ മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
1: ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ ജഗതി മുരളീധരൻ.
2: ആരോഗ്യ ജീവിതം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: ആകാശവാണി, തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ജീവിതം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

0: ഉത്തമം.
1: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.
3: വരികൾ ഒ എൻ ബി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ, പാടിയത് ചിത്ര. ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തുപറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
4: ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാനായി വിളിക്കേണ്ട നമ്പർ 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ.
5: നാളെ രാവിലെ 6:35 ന് ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.

0: വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: തിരക്കഥ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, ശരത്തേണം പകർന്ന് നിഷാദ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം.

ഗാന തരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. മണ്ണിനെ തണുപ്പിച്ച്, മനസ്സിനെ തണുപ്പിച്ച്, മരങ്ങളെ തലോടി പ്രകൃതിക്കൊരു പുതുജീവൻ നൽകിക്കൊണ്ട് മഴ പെയ്തിറങ്ങുകയാണ്. മഴത്തുള്ളികൾ പോലെ തന്നെ നല്ല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങട്ടെ. കാരണം, മനസ്സിൽ വിരിയുന്ന ഒരു നല്ല ചിന്തയ്ക്ക് ഒരു ദിവസം മുഴുവൻ മനോഹരമാക്കാനുള്ള ശക്തിയുണ്ട്. ഈ കുളിർമയാർന്ന പ്രഭാതത്തിൽ ഓർമ്മകളുടെ വാതിലുകൾ തുറന്ന് ഇഷ്ടഗാനങ്ങളുടെ മധുരവുമായി എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം ഗാനതരംഗിണി. ഇനിയുള്ള ഒരു മണിക്കൂർ ഇഷ്ടഗാനങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങളുമായി നമുക്കൊത്തുചേരാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. നിങ്ങളോടൊപ്പം ഞാൻ മെജു. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: സ്വാഗതം സാറേ, ഞാൻ പരവൂരിൽ നിന്ന് നിഷയാണ്.
0: നിഷ പരവൂർ?
1: ആ വടക്കാഞ്ചേരി ഭാഗം.
0: വടക്കാഞ്ചേരി ഭാഗം. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ഈ പരിപാടിയിൽ?
1: ഞാൻ ആദ്യമായിട്ടാണ് സാറേ വിളിച്ചിട്ട് കിട്ടണത്. ഞാൻ ഒരുപാട് കാലമായി വിളിക്കാൻ തുടങ്ങി.
0: അതെ അല്ലേ, പരിപാടി തുടങ്ങിയപ്പോ തൊട്ട് വിളിക്കുന്നതാണോ?
1: പിന്നെന്താ,
0: കിട്ടിയപ്പോ സന്തോഷായോ?
1: ഒരുപാട് സന്തോഷമായി.
0: അപ്പൊ സന്തോഷത്തോടെ എല്ലാ വിശേഷങ്ങളും കൂടി പോരട്ടെ. വിശേഷങ്ങൾ പറയ.
1: വിശേഷങ്ങൾ സുഖായിരിക്കണോ.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ടു മക്കളും.
0: അവർക്ക് എന്ത് ചെയ്യുന്നു?
1: മോളുടെ കല്യാണം കഴിഞ്ഞു. മോൻ ജോലി ചെയ്യണ് പാലക്കാട്.
0: അപ്പൊ സന്തോഷായിട്ട് പോകുന്നു അല്ലേ?
1: ആ സന്തോഷായിട്ട്.
0: റേഡിയോ കേൾക്കാറില്ലേ?
1: പിന്നെ വിളിച്ച ആദ്യം വയ്ക്കുക, അതാണ്. എനിക്ക് റേഡിയോ ഉണ്ടായിരുന്നില്ല, മോനാണ് റേഡിയോ വാങ്ങി തന്നത്.
0: ഓ നല്ല കാര്യം, നല്ല
1: കാര്യം. ഏതാ ഉണ്ടായിരുന്നത്? അതിന്റെ കൂട്ടുകാരി തന്നതായിരുന്നു.
0: കൂട്ടുകാരിയുടെ പേരെന്താ?
1: പിന്നെ
0: കൂട്ടുകാരിയുടെ പേരെന്താ?
1: രജിത.
0: രജിത. റേഡിയോ ആണ് സമ്മാനം തന്നത്?
1: ആ റേഡിയോ ആണ് തന്നത്. പിന്നെ പിന്നെ കേടുവന്നുണ്ടായിരുന്നു, അത് കേട് വന്നു. എന്നിട്ട് മോ ഒരു ഒരു പിറന്നാളിന് എനിക്ക് മേടിച്ചു തന്നതാണ് ഈ റേഡിക്കാം.
0: അപ്പൊ റേഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരി.
1: പിന്നെ റേഡിയോ തന്നെയാണ് കൂട്ടുകാരും. മക്കളൊക്കെ ഒരേ ഭാഗത്തായില്ലേ? അപ്പൊ ഞാനും ഹസ്ബൻഡും, ഹസ്ബൻഡും പണിക്ക് പോയാ പിന്നെ റേഡിയോ തന്നെ കൂട്ട്.
0: രാവിലത്തെ ജോലികളൊക്കെ തീർന്നോ?
1: രാവിലത്തെ ജോലികളൊക്കെ ഒരുവിധം തീർന്നു.
0: തീർന്നു. ഇനി ഉച്ചയ്ക്കുള്ള പണികളാണ്.
1: ആ
0: അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: പുലിമുരുകന്റെ മാനത്തെ മാരിക്കുറുമ്പ് എന്നുള്ള പാട്ടാണ് കേൾക്കുന്നത്.
0: പുലിമുരുകന്റെ പാട്ടു പാടുവോ? എന്നാ രണ്ടുപേര് നമുക്കൊന്ന് പാടാം. പാടിക്കോളൂ.
1: മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പൊന്നേ

0: ഓ,
1: പെട്ടെന്ന് തന്നെ വിളിച്ചാ, കാരണം
0: ടെൻഷൻ ഉണ്ട് ഇല്ലേ? വളരെ നന്നായിട്ട് പാടി, നല്ല പാട്ടായിരുന്നു കേട്ടോ. പാട്ട് പാടാറുണ്ടോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ? പാട്ട് നന്നായിട്ട് പാടിയില്ല എന്തായാലും. പുറത്ത് പാടാറുണ്ടോ എവിടെയെങ്കിലുമൊക്കെ?
1: പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോഴേ.
0: ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട, അത് നമ്മുടെ പരിപാടിയല്ലേ.
1: ശരി, ഒരുപാട് സന്തോഷം.

0: വിളിച്ചാ കിട്ടിയത്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ എല്ലാവരോടും പറയാം ഈ വിശേഷം, ഈ സന്തോഷം എല്ലാവരും പങ്കുവെക്കുക.
0: പിന്നെ എല്ലാവരോടും പറയൂ.
1: ഇത് മാത്രം പോരാ, നമ്മുടെ ഈ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കത്തുകളായിട്ട് എഴുതാം.
0: ആയിക്കോട്ടെ
1: കേട്ടാ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുക. ഇനി ഇത് ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. അപ്പോ അതെ അതെ അതെ, അപ്പോ അത് നിരാശപ്പെടണ്ട, വിളിച്ചുകൊണ്ടേ ഇരിക്കാം. അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ആ സന്തോഷം എല്ലാവരും പങ്കുവെക്കുക. അപ്പൊ പാട്ട് കേൾക്കാം.
0: ശരി
1: ശരി ശരി.

0: ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കല്ലേ.
1: അതെ അതെ അതെ, അപ്പോ അത് നിരാശപ്പെടണ്ട, വിളിച്ചുകൊണ്ടേ ഇരിക്കാം.
0: പാടില്ലല്ലോ, എല്ലാരും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വേഷം കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ.
1: അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരുടെ അന്വേഷണം അറിയിക്കാം, ആ സന്തോഷം എല്ലാവരും പങ്കുവെക്കാം. അപ്പൊ പാട്ട് കേൾക്കാം. ശരി ശരി ശരി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
2: ഗാനതരംഗിണിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
3: നമസ്കാരം സാറേ.
2: നമസ്കാരം. സുനിത, തൃശൂർ
3: അത്താണിന്നാണ്.
2: അപ്പൊ നമ്മുടെ അടുത്തു തന്നെയാണ്. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. മുന്നേ വിളിച്ചിട്ടുണ്ടോ ഈ പരിപാടിയിൽ? കിട്ടുന്നില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കിട്ടി.
3: ശ്രമിച്ചോണ്ടിരിക്കുന്നു.
2: ഇന്നലെയൊക്കെ
3: വീട്ടിലെന്തെങ്കിലും
2: ചെയ്യുന്നുണ്ടോ? വല്ല കൃഷിയോ ചെറുതായിട്ടൊക്കെ?
3: ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ള വിൽക്കണ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്.
2: അപ്പൊ
3: ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണെനിക്ക്.
2: തുടങ്ങിയിട്ടില്ല അത്?
3: തുടങ്ങി, അടുത്തൊക്കെ കൊടുത്തു. ഇനിയിപ്പോ കടകളിലേക്ക് വെക്കണെങ്കിൽ അത് നമ്പർ
2: വേണം. നമ്പർ വേണം, രജിസ്ട്രേഷൻ നമ്പർ.
3: നമ്മുടെ നിയമപരമായിട്ട് നമ്മൾ പോവാലോ.
2: അപ്പൊ അല്ലെങ്കിൽ നമ്മള് വീട്ട് അടുത്തുള്ളവരൊക്കെ ആവശ്യപ്പെട്ടാൽ നമ്മള് എണ്ണം അനുസരിച്ച്
3: ആവശ്യപ്പെട്ട ഓർഡർ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കും.
2: ഉണ്ടാക്കി കൊടുക്കും. വേറെ ആരാ സഹായിക്കാനായിട്ട്?
3: സഹായിക്കാൻ ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ.
2: ഒറ്റയ്ക്ക് തന്നെ?
3: ഒറ്റയ്ക്ക് തന്നെ.
2: ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒറ്റയ്ക്ക്?
3: ആ, ഒരു 4 മണിക്കൂർ കലക്കി വെച്ചാ അതുണ്ടാക്കി ചൂടാറി കൊടുക്കാം. നല്ലതാണ്.
2: എങ്ങനെയാ, ആഴ്ചയിൽ എത്ര ഓർഡർ കിട്ടും?
3: അങ്ങനെയൊന്നും ആയിട്ടില്ല. കുടുംബശ്രീയിലൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കണല്ലോ.
2: അപ്പൊ എന്തായാലും ഒരു നല്ല രീതിയിൽ വളരട്ടെ സംരംഭം. പുണ്യപ്പത്തിൽ മാത്രം നിർത്തരുത്, കൂടുതൽ ഉൽപ്പന്നങ്ങൾ അതിൽ നിന്നും വരട്ടെ. നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടെന്ന്?
3: ഇന്ന് സന്ദർഭത്തില്,
2: സന്ദർഭം, സന്ദർഭത്തിൽ ഏത് പാട്ടാ വേണ്ടത്?
3: കാട്ടിലൊരാൺ സിംഹം.

0: വരവൂരിൽ നിന്നും നിഷ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. പുലിമുരുകൻ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

0: ഓ, നന്നായിട്ട് പാടി. പാട്ട് ചോദിച്ചപ്പോൾ പാട്ട് തന്നെ പാടി തന്നു. അപ്പോൾ പി സുശീല
1: ഇവിടെ
0: പാടിയ ഗാനമാണ് വേണ്ടത്.
1: ഇവിടെ ഒരു കഞ്ഞിയുടെ പരിപാടി ഉണ്ടായിരുന്നു സാറേ, ഒരു 10 ദിവസം
0: അത് കർക്കിടകത്തിൻ്റെയോ?
1: കഞ്ഞി,
0: ആ ആ
1: കർക്കിടക കഞ്ഞി,
0: ആ ആ
1: അതിൽ ഞാൻ ഒരു 2 പാട്ട് പാടി.
0: ഓ, അപ്പോൾ എല്ലാ ദിവസവും
1: അപ്പോൾ
0: പ്രോഗ്രാം ഉണ്ടോ അവിടെ?
1: എല്ലാ ദിവസവും പ്രസംഗങ്ങളും പ്രോഗ്രാമുകളും.
0: ഈ കുടുംബശ്രീയുടെ കീഴിലാണോ?
1: കുടുംബശ്രീയിലല്ല, അതൊരു സംഘടനയുടെ ഭാഗമായിട്ടാണ്.
0: കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ?
1: ഇപ്പൊ 10 ദിവസം ആയി,
0: 10 ദിവസമായി.
1: കഴിഞ്ഞു,
0: ആ ഓ,
1: ഞായറാഴ്ചയോട് കൂടി കഴിഞ്ഞു. അപ്പൊ
0: കഴിഞ്ഞു.
1: ഞങ്ങൾക്കതൊക്കെ ഒരു വിഷമമാണ്. ഞങ്ങൾ ചെന്നിരുന്ന സഹായിക്കലും
0: അതെ
1: കാൽത്തൊട്ട്
0: അതെ
1: ഇട്ടുവരെ സഹായിക്കലും
0: ഒരുപാട്
1: വൈകുന്നേരം
0: പേരായിട്ട് വിശേഷങ്ങൾ പറയല്
1: വിശേഷങ്ങൾ
0: അല്ലേ?
1: പറയലും കഞ്ഞി കുടിക്കുമ്പോ എല്ലാരും കൂടി കാണലും ഒക്കെ കൂടിയിട്ട് നല്ലൊരു രസമായിരുന്നു.
0: അവിടെ പരിപാടിക്ക് പാട്ടും ഇതൊക്കെ ആയിട്ട്
1: ആ
0: രസമായിരുന്നു.
1: പാട്ടും കാര്യങ്ങളും എല്ലാരും നല്ല ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു.
0: അപ്പം
1: അത്
0: ഇതുപോലെ ഇനി
1: കഴിഞ്ഞപ്പോൾ ഒരു
0: എന്തെങ്കിലും
1: സങ്കടം.
0: മറ്റെന്തെങ്കിലും കുറച്ച് പേര് കൂടി എന്തെങ്കിലുമൊക്കെ പാട്ടുകളായിട്ടോ ഒക്കെ ആയിട്ട് വിശേഷങ്ങൾ പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം.
1: അതെ,
0: അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക.
1: അറിയിക്കാം.
0: അപ്പോൾ വിളിച്ചതിന് സന്തോഷം കേട്ടോ. അപ്പോൾ
1: മോനിപ്പോ ഒരു ആക്സിഡന്റ് ആയിട്ടിരിക്കാണ്.
0: എന്ത് പറ്റി?
1: ഒരു വർഷമായി ബൈക്ക് പോയി, ബസ് കയറിയതാണ്.
0: അതെ. ആ ഇപ്പോഴത്തെ അവസ്ഥ എന്താ?
1: ഇപ്പൊ വാക്കറി വെച്ച് നടക്കുന്നുണ്ട്.
0: നടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര നാളിലേക്ക് പറഞ്ഞിട്ട് റെസ്റ്റ്?
1: ഇപ്പോ 1 വർഷം കഴിഞ്ഞാ കാല് എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
0: ഒരു അത് കഴിഞ്ഞോ? 1 വർഷം കഴിഞ്ഞോ?
1: ആ അത് കഴിഞ്ഞു. ഇപ്പൊ അവൻ വാക്കറി വെച്ച അവന്റെ ആവശ്യങ്ങൾക്ക്
0: നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത്
1: നടക്കുന്നുണ്ട്.
0: നന്നാവട്ടെ. പെട്ടെന്ന് തന്നെ ഒരു

0: സാധാരണ ജീവിതത്തിലേക്ക് വരട്ടെ, നമ്മുടെ ഉണ്ണിയപ്പം ബിസിനസ് ഒക്കെ നന്നായി പോട്ടെ, എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
0: പാട്ട് കേൾക്കാം?
1: ആ കേൾക്കാം സർ.
0: വീണ്ടും വിളിക്കുക.
1: ആ
0: ശരി.

0: അമിതയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാ വിളിക്കുന്നത്? ഇന്ന് വിളിക്കുന്ന മൂന്നാമത്തെ ആളും പറയുന്നത് തന്നെയാണ്, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. കുറെ നാളായി വിളിക്കുന്നു, എന്തായാലും കിട്ടിയില്ലേ? സന്തോഷായില്ലേ? അത് വെച്ചാൽ നമുക്ക് ആ സമയത്തെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. മോന്റെ ബർത്ത്ഡേ ആണ്. എന്താ പേര്? എന്താ പറഞ്ഞേ?
1: സലീഷ്.
0: സലീഷ്? എന്താ ജോലി
1: ചെയ്യുന്നത്?
0: പ്രത്യേകം പിറന്നാൾ ആശംസകൾ. സലീഷിനോട് പറയാ വരുമ്പോ. കേൾക്കുന്നുണ്ട്? എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ. കുട്ടികളുടെ പേരെന്താ?
1: കുട്ടികളെ ആരുഷി, ആർനിക്.
0: ആരുഷി, ആർനിക്. എല്ലാവരും കൊച്ചു കുട്ടികളാണ്?
1: അല്ലല്ല, മൂത്ത മോന്റെ കുട്ടി എഴുതി പഠിക്കുന്നേ
0: വീട്ടിലുള്ളത്.
1: കുട്ടി യു കെ ഒന്നില് പഠിക്കുന്നു, പിന്നാങ്കലവാടി.
0: എല്ലാവർക്കും അന്വേഷണം അറിയിക്കും എല്ലാവരോടും.
1: ആയിക്കോട്ടെ.
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്കൊരു ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പൊ കുഞ്ഞാറ്റക്കിളിയിലെ ഒരു പാട്ടുണ്ട്, നല്ലൊരു പാട്ട്, ബർത്ത്ഡേ ഗാനം.
0: ആ പാട്ട് മതി. കുഞ്ഞാറ്റക്കിളികൾ എന്ന സിനിമയില്
1: എന്റെ മോനും വീട്ടിലുള്ള എല്ലാവർക്കും സമർപ്പിക്കണം.
0: അപ്പൊ വീട്ടിലെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കുന്ന മകൻ സലീഷിന് വേണ്ടിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: ശരി സാറേ,
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും
1: വിളിക്കാം.
0: അപ്പൊ ഗാനം കേൾക്കാം.
1: അങ്ങനെ ആയിക്കോട്ടെ.

0: മകൻ സലീഷിൻ്റെ ജന്മദിനവുമായി ചന്ദ്രാപ്പനിൽ നിന്നും ലത ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ വത്സലയും സംഘവും പാടിയത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
2: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ. ഹലോ
4: ഹലോ
0: ഹലോ, ആരാ വിളിക്കുന്നേ?
4: സൗബിത.
0: സൗബിത, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ?
4: പൊന്നാനി.
0: പൊന്നാനി, അതേറ്റാണോ വിളിക്കുന്നേ?
4: സാറേ, വളരെ സന്തോഷം. കൊറേ ട്രൈ ചെയ്യുന്ന കിട്ടുന്നില്ല.
0: സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നവരാണോ?
4: ആ, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്. ഉപ്പ കേൾക്കുന്ന ഒരാള് ഇപ്പൊ മരിച്ചിപ്പോ, അപ്പൊ അന്ന് ചെറുതേ ചെറുപ്പത്തിലേ കേട്ട് ശീലുണ്ട്. എന്റെ താത്താന്റെ മരുവന് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തന്നതാണ് റേഡിയോ കേൾക്കുന്ന വരുമ്പോ കൊടുന്നാണ്.
0: ഭയങ്കര വിളിച്ച ശ്രോതാവ് തന്നെയാ പറഞ്ഞത് അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു റേഡിയോ ആണ്.
4: എനിക്ക് ആദ്യം അച്ഛന്റെ വേടിച്ച് തന്ന്, ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ അച്ഛന്റെ വേടിച്ച് തന്നിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ എനിക്ക് അത് കേട് വന്നിട്ട് നേരാക്കിയിട്ട് വീണ്ടും ശരിയാക്കിയിട്ട് കേട്ടിരുന്നു. പക്ഷെ വീണ്ടും കിടന്നപ്പോ ഞാൻ എന്റെ താത്താന്റെ മനോ ചോദിച്ചു എന്താ വേണ്ടി വരുമ്പോ കൊണ്ടല്ലേന്ന് വെച്ചു താത്താന്റെ മരുവനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ റേഡിയോ ആണ്. റേഡിയോ ഭയങ്കര
0: എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോലികളൊക്കെ കഴിഞ്ഞോ? ഇടയിലൊന്ന് വിളിച്ചു നോക്കിയതാണ് അല്ലേ? സന്തോഷായി. സന്തോഷം വീട്ടിലുള്ള എല്ലാവരോടും അറിയിക്കുക. നമുക്ക് സന്തോഷം. ഇത്ര സന്തോഷമായിട്ട് നല്ല സംസാരം കേൾക്കുന്നതില് ഏത് പാട്ടാണ് വേണ്ടത് നമുക്കിന്ന് കേൾക്കേണ്ടത്?

0: കണ്ടു കണ്ടൊരു സിനിമയാണ്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് അവർക്കും. പിന്നെ എന്റെ ഫാമിലിയുള്ള മിനിമ വന്ന ഗ്രൂപ്പ് ഉണ്ട്, അവർക്കെല്ലാവർക്കും. പിന്നെ എന്റെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് ഞാൻ പറയണ്ട, ഇപ്പല്ലേ അപ്പാക്കെ ഞാൻ പറയുള്ളൂ, പക്ഷെ ഇപ്പൊ ഇന്ന് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച കാലത്തെ ഇപ്പൊ റേഡിയോ കേൾക്കണ ഒരാളായിരുന്നു.
1: അപ്പൊ എന്തായാലും ഈ ഓർമ്മകളൊക്കെ നമുക്കിതിൽ പങ്കുവച്ചില് നമുക്ക് എല്ലാവരും കേൾക്കട്ടെ.
0: സ്കൂൾ ഗ്രൂപ്പിലുള്ള
1: കുട്ടികൾക്ക് വേണ്ടിട്ട്,
0: എല്ലാവർക്കും വേണ്ടിട്ട്.
1: അപ്പൊ എന്തായാലും വിളിച്ചിട്ട് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കേ.
1: അപ്പൊ നമ്മുടെ

0: പൊന്നാനിയിൽ നിന്നും വിളിച്ച സൗബിത ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. ദോസ്ത് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനതരംഗിണി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്.

0: പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ
6: ഹലോ,
5: ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
6: രാജേശ്വരി.
5: മാട്ടായാണോ മാത്തായാണോ? രാജേശ്വരി. തൃത്താല കേട്ടിട്ടുണ്ട്. ശരി ശരി, വിശേഷങ്ങൾ പറയൂ. ആരൊക്കെയുണ്ട് വീട്ടില്?
6: ഞാൻ മാത്രമേ.
5: ഞാൻ ഒറ്റയ്ക്കാണോ?
6: ഇപ്പൊ
5: റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാവും.
6: റേഡിയോ കേൾക്കും. രാവിലെ 5:50 ഭക്ഷണം തുടങ്ങി 8:30 വരെ കേൾക്കും.
5: ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്?
6: ഞാൻ കൊറേ വിളിച്ചു, നിങ്ങൾ ഫോൺ എടുക്കില്ല, അപ്പൊ പിന്നെ പങ്കെടുക്കാൻ പറ്റില്ല.
5: ഫോൺ എടുക്കാതല്ല, വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാവും.
6: ഞാൻ പേരൊക്കെ എന്താ?
5: എന്റെ പേര് മേജോ.
6: എന്തൊക്കെയോ പേരുകളോ ഒക്കെ ഓർമ്മക്ക് എന്തൊക്കെ.
5: അതെ അല്ലേ. ഏത് പരിപാടി കൂടുതൽ കേൾക്കാറ്?
6: ഞാൻ കേൾക്കല് രാവിലത്തെ സുഭാഷിതമാണ് ഏറ്റവും. പിന്നെ വന്ദേമാതരം ഉണ്ടല്ലോ,
5: അവിടെ നിന്ന് ഞാൻ
6: നീക്കുന്ന
5: നേരത്തെ നീക്കും.
6: നല്ല പരിപാടിയാ. പിന്നെ ഉച്ചയ്ക്കുള്ള ഒരുമണിയുടെ ചലച്ചിത്രഗാനങ്ങള് മുടങ്ങാതെ കേൾക്കും.
5: പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
6: പാട്ടാണ് ഇഷ്ടം.
5: ഇന്നിപ്പോ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
6: ബാബു മോഹൻലാലിന്റെ സിനിമയില് പിന്നെ ഗുരുവായൂരപ്പനെ പറ്റിയുള്ള പാട്ടുണ്ടല്ലോ,
5: ഇവിടമാണ് ഈശ്വര സന്നിധാനം. ആ പാട്ടാണോ? യേശുദാസും ജയചന്ദ്രനും സംഘവും പാടിയത്. പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
6: ഗുരുവായൂരപ്പാനങ്ങളാണ് ഏറ്റവും വലിയ
5: ഇഷ്ടം. അത് കൂടുതൽ പേർക്ക് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഗുരുവായൂരപ്പ ഭക്തിയുള്ളവരാണെന്ന് കൂടുതലും തോന്നുന്നു. മുന്നോട്ട് പോകുന്നു, ഒറ്റയ്ക്കായാലും ആ ഒരു ശക്തിയിൽ മുന്നോട്ട് പോകുന്നു അല്ലേ.
6: അപ്പൊ
5: എന്തായാലും
6: 65
5: പറഞ്ഞ 68. എന്നാലും അത്രയ്ക്കൊന്നും ആയിട്ടില്ല, നല്ല ചുറുചുറുക്കോടെ പോകേണ്ട പ്രായമാണത്. എന്തായാലും നന്നായിട്ട് പോട്ടെ, ഇനിയും ജീവിതം നന്നായിട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വീണ്ടും വിളിക്കാട്ടോ. ആ, നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്നതല്ല, മറ്റൊരാൾ വിളിക്കുന്നത് കൊണ്ടായിരിക്കും കിട്ടാതിരിക്കുന്നത്. അതെ അല്ലേ. ആ, അപ്പൊ ഒന്ന് കാലത്ത് വിളിച്ചു നോക്കിയതാണ് കിട്ടി, സന്തോഷായില്ലേ?
6: സന്തോഷം.
5: അപ്പോ വീണ്ടും വിളിക്കുക, പരിപാടികൾ കേൾക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കാം. പാട്ട് കേൾക്കാം?
6: ഓക്കേ സർ. ആ കേൾക്കാം.
5: ശരി ശരി.

0: ബാബുമോൻ എന്ന ചിത്രത്തിൽ യേശുദാസും ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് തൃത്താലയിൽ നിന്നും രാജേശ്വരി. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: ശങ്കരംകുളം മൂത്തതലേന്ന് താര.
0: താര, ഏത് ഭാഗമാണത്? ശങ്കരംകുളം.
1: ശങ്കരംകുളം.
0: ഓ, ശങ്കരംകുളം. ശങ്കരംകുളം, ഞാൻ ശങ്കരംകുളം എന്നാ കേട്ടത്. ശങ്കരംകുളം കേട്ടിട്ടുണ്ട്. പിന്നെ പറയൂ, വിശേഷം പറയൂ.
1: നല്ല വിശേഷം. പോണു. അമ്മ നല്ല റേഡിയോ ശ്രോതാവായിരുന്നു. ആ ശശി ബാലേട്ടനൊക്കെ ഉള്ള സമയത്തൊക്കെ അമ്മ നന്നായിട്ട് കേൾക്കലിനെ കത്തുകളൊക്കെ അനിയത്തിനെ കൊണ്ടൊക്കെ അയപ്പിച്ചിട്ടൊക്കെ ഉണ്ട്.
0: വായിച്ചിട്ടുണ്ടോ കത്തുകളൊക്കെ?
1: അമ്മ അപ്പൊ ജീവിച്ചിരിപ്പില്ല.
0: എത്ര വർഷമായി അമ്മ മരിച്ചിട്ട്?
1: അമ്മ മരിച്ചിട്ട് 9 വർഷം.
0: 9 വർഷം. അമ്മയുടെ ഓർമ്മകളാണ് അല്ലേ. റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ടോ?
1: ആ റേഡിയോ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്. ജോലിക്ക് പോകുന്നവരെ ഞാൻ കേൾക്കും. രാവിലെ ഓണാക്കിയിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ കേൾക്കാൻ പറ്റില്ല.
0: എന്ത് ജോലി? എന്താണ്?
1: ഞാൻ അടുപ്പാള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നേഴ്സ് ആയിട്ട്.
0: നേഴ്സ് ആയിട്ട്. അപ്പൊ ഇന്ന് ലീവ് ആണോ?
1: ആ ഇന്നലെ നൈറ്റ് ഓഫ്. ഇന്ന് ലീവ്.
0: ഓ, നൈറ്റ് എടുക്കുമ്പോ ഒരു ദിവസം ലീവ് കിട്ടും അല്ലേ. അപ്പൊ എത്ര വർഷമായി?
1: ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 22 വർഷമൊക്കെ ആയി.
0: ഓ, അത്രയും കാലമായി. എങ്ങനെയാ, ഇത് ഇഷ്ടം കൊണ്ട് പഠിച്ചതാണോ?
1: ആ ഇഷ്ടമായിട്ട് പഠിച്ചത് തന്നെയാണ്.
0: അപ്പൊ ഒരുപാട് രോഗികൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കാം അല്ലേ. അങ്ങനെ പറയാറുണ്ടോ? ഇങ്ങനെ രോഗികളായിട്ടൊക്കെ ഒരു ബന്ധം വരാറുണ്ടോ?
1: ഞാൻ പിന്നെ പാലിയേറ്റീവിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ കൂടുതലായിട്ട് എനിക്ക് രോഗികളായിട്ട് ഇതുണ്ട്.
0: അപ്പൊ ഈ ഹോം കെയറിന് പോവാറുണ്ടോ?
1: ആ ഹോം കെയറിനൊക്കെ പോയിരുന്നു. മോനെ കുറച്ച് വയ്യാണ്ടായിട്ട് ആസ്മൊക്കെ പ്രശ്നമുള്ള കാരണം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായി. അപ്പൊ പിന്നെ ഞാൻ പാലിയേറ്റീവിന്റെ കോഴ്സ് തൃശ്ശൂര് ചെയ്തു, നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്ത്.
0: ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്ത്.
1: ആ അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 4 വർഷം വർക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു.
0: ഇപ്പൊ പോസ്റ്റ് എന്താണ്?
1: നേഴ്സിംഗ് ആയിട്ട്.
0: ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ആ ഡിപ്പാർട്ട്മെന്റ് ചെല്ലാം. ഫ്ലോർ ആണ്, തേർഡ് ഫ്ലോർ ആണ്. അതിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്
0: എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരും നോക്കണം നമ്മൾ. സ്പെഷ്യലൈസേഷൻ ഇല്ല, എല്ലാവരും നോക്കണം. അപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. മകന്റെ പേര്?
1: മകന്റെ പേര് ശ്രീഹരി. 9ാം ക്ലാസ്സിൽ പഠിക്കണ്. മോള് ഡിഗ്രി BBA ഏവിയേഷന് രാമവർമ്മപുരം എലിംസ് കോളേജില്.
0: പേരെന്താ?
1: മോളുടെ പേര് നിരഞ്ജന, മോന്റെ പേര് ശ്രീഹരി.
0: ശ്രീഹരി. അപ്പൊ രണ്ടുപേരുടെ അന്വേഷണം അറിയിക്ക. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വിളിക്കാറുണ്ടായിരുന്നോ മുന്നേ?
1: ഇല്ല, ഞാൻ കൊറേ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ നമ്മളെ വിളിക്കാൻ പറ്റൂല. കഴിഞ്ഞ മാസം കൊറേ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ഇപ്പൊ രാവിലെ തുടങ്ങിയതാണ്.
0: ഇന്നിപ്പോ വിളിച്ച എല്ലാവരും ആദ്യമായിട്ട് കിട്ടുന്നവരാണ്. കൊറേ നാള് ട്രൈ ചെയ്തിട്ട്. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് നമുക്ക്?
1: അമ്മേ നീ ഒന്നുകൂടി പിറന്നീട.
0: അമ്മേ നീ ഒന്നുകൂടി പിറന്നീട. അമ്മേ, അമ്മയുടെ ഓർമ്മകൾക്ക് അല്ലേ. അത് ചിരഞ്ജീവി എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പൊ കേൾക്കാം നമുക്കത്. വിളിച്ചതിൽ സന്തോഷം. മക്കളോടൊക്കെ അന്വേഷണം പറയാം. വീണ്ടും വിളിക്കുക കുറച്ച് നാളുകൾക്ക് ശേഷം. ശരി, പാട്ട് കേൾക്കാം. ശരി ശരി.

0: ഇന്നത്തെ ഈ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗാന തരംഗണിയിലേക്ക് സ്വാഗതം.
1: ഗുഡ് മോർണിംഗ് സാർ.
0: നമസ്കാരം, ആരാ വിളിക്കുന്നത്? ചന്ദ്രൻ തിരുവില്ലാമല.
1: ഞാൻ ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കോണ്ടാക്ടാത്തതെന്ന് എനിക്കറിയാം.
0: അതെ അതെ,
1: ഞാൻ രാവിലെ വരെ സച്ചിൻ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിളിച്ച് വിളിച്ച്
0: ഇന്ന് കിട്ടിയില്ലേ?
1: നാല് പ്രാവശ്യം ബെല്ലടിച്ചു, നാലാമത്തേനും
0: കിട്ടി. അപ്പൊ ഇന്ന് വിളിച്ച് എല്ലാവരും ഇതുപോലെ ആയിരുന്നു, എല്ലാവരും കുറെ നാളുകളായിട്ട് വിളിക്കുന്നു, ഇന്ന് ആദ്യമായിട്ട് കിട്ടി. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്.
1: ഒന്നാമത് എനിക്ക് നമ്പർ അറിയില്ലായിരുന്നു, ഞാൻ തത്തു പിടിച്ച് വിളിക്കും. അപ്പൊ ഇങ്ങനെ നമ്പർ ഇല്ല എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ എനിക്ക് തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ ഒരു നമ്പർ
0: തെറ്റിയിട്ടുണ്ടായിരുന്നു.
1: വീട്ടിലെ ഭാര്യയുണ്ട്, മരുമകളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, ഒരു മകനുണ്ട്. ഞങ്ങൾക്കൊരു മില്ലാണ് തിരുവില്ലാമലേ.
0: എന്ത്?
1: ഈ കൊപ്രാമില്ലേ,
0: വെളിച്ചെണ്ണ
1: വളരെ ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്ന പരിപാടിയാണ്.
0: അവിടെ മില്ല് മാത്രം അതോ കച്ചവടം ഉണ്ടോ?
1: മില്ല് കച്ചവടമുണ്ട്, എണ്ണ കച്ചവടമുണ്ട്.
0: ശരി ശരി, അപ്പൊ കച്ചവടമൊക്കെ നന്നായിട്ട് പോട്ടെ.
1: മുളകും മല്ലിയും
0: പിടിക്കാം. നമുക്ക് ലാസ്റ്റ് കോൾ ആയതുകൊണ്ട് നമുക്ക് പാട്ടും കൂടി കേൾക്കണ്ട. ഏത് പാട്ടാ കേൾക്കണ്ടെന്ന് പറയോ.
1: പറയാം, അത് വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ഒരു താരാട്ട് പാട്ട്,
0: അങ്ങുവാനക്കോണില് അല്ലേ?
1: ഓക്കെ,
0: ആ പാട്ട് നമുക്ക് കേൾക്കാം.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇരുന്നോട്ടെ.
0: ശരി, അപ്പൊ ആ പാട്ട് കേൾക്കാം. അപ്പൊ കുട്ടികളോടും വീട്ടിലുള്ള എല്ലാവരുടെ അന്വേഷണം അറിയിക്കുക. കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ സംസാരിക്കാം. സമയമില്ലാത്തത് കൊണ്ടാണ്, സമയ പരിമിതി മൂലമാണ് കേട്ടോ. അതെ അതെ, ഞാൻ തന്നെയാണ്, ഞാൻ മേജോ തന്നെയാണ്.
1: സന്തോഷം,
0: പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി ശരി.

പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിന്റെ മധുരവും നിങ്ങളുടെ സ്നേഹവും ഒത്തുചേർന്ന ഗാനതരംഗിണിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളുടെ കുളിർമ എന്നും നിലനിൽക്കട്ടെ. ഒരു നല്ല വാക്ക്, ഒരു നല്ല ചിന്ത, ഒരു മനോഹരമായ പാട്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ മനോഹരമാക്കാൻ ഇത്രയും മതി. ഇന്നത്തെ ഈ സംഗീതയാത്രയിലൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളോടൊപ്പം ഞാൻ മെജോ, സാങ്കേതിക സഹായം KK ലത, സിനി പോൾ, ആൽബിൻ.

0: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
2: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് ഒ ആർ എസ് ഡേ ആയി നാം ആചരിക്കുക.

0: ഒക്കെയാണ്. എന്താണ് ORS, ഇതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
1: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യന്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിൻ്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. നിർജ്ജലീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം. കാരണം വയറിളക്കം എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിർജ്ജലീകരണവും. നിർജ്ജലീകരണത്തിൻ്റെ കഠിനത അനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് മരണത്തിലോട്ട് പോകുന്നുണ്ടോ അതോ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും സാധാരണഗതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത്. നിർജ്ജലീകരണം പല വിധത്തിലുണ്ട്. ഒന്ന്, നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണത്തിൻ്റെ അവസ്ഥകളൊന്നും കാണുകയില്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ മൂന്ന് അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് ORS. ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 ORS ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് ORS വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് ORS വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കമെന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരു തരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആൻറ്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്കുളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മലത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത് ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടവഴകൽ

മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ട വൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷൻ്റെ ഗണത്തിൽപ്പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് റോട്ട വൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം

പക്ഷേ ഒ ആർ എസ് കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ഒ ആർ എസ് കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒ ആർ എസ് കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ഒ ആർ എസ് നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ഒ ആർ എസിൻ്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒ ആർ എസിൻ്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് നാം ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ഒ ആർ എസ് ലായനി കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ഒ ആർ എസ് വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ഒ ആർ എസ് ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ഒ ആർ എസ് കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഐ വി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പിടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഒ ആർ എസ് ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയായി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റൻറ്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറി എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ഒ ആർ എസ് ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറി എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ, നാം അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ഒ ആർ എസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിൻ്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയ്റ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ഒ ആർ എസ് ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ഒ ആർ എസിൻ്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണമെന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒ ആർ എസ് ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ഒ ആർ എസ് ലായനി ഇല്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യാം? നമുക്ക് എമർജൻസി സ്റ്റേജിൽ ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലായനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനൊരു സ്ഥിതി ഇല്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഒ ആർ എസിൻ്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിൻ്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലായനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒ ആർ എസിൻ്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞി വെള്ളത്തിൽ 1 നുള്ളുപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ഒ ആർ എസിൻ്റെ അതേ ഘടനയിൽ എത്തുകയും ഗുണകരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇതുപോലെ ചിന്തിക്കേണ്ടതാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക.
ഒരു കുഞ്ഞിനെ

0: ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും കട്ടിക്കഞ്ഞി വെള്ളം കൊടുത്താലും കോൺസെൻട്രേറ്റഡ് ഒ ആർ എസ് ലായനി കൊടുത്താലും ഒരേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് ആമാശയത്തിലും കുടലിലും പോകുന്ന ഈ ദ്രാവകം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കട്ടി കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ തന്നെ ജലമെല്ലാം കുടലിലോട്ട് വലിച്ചെടുക്കുകയും മലത്തിൻ്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഗുണകരമല്ല. അതുകൊണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ടുള്ള അളവിൽ മാത്രമേ ഒ ആർ എസ് ലായനി ഉണ്ടാക്കാൻ പാടുള്ളൂ. പല അമ്മമാരും വയറിളക്കം വന്ന കുട്ടിക്കും ചെയ്യുന്നൊരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്കുവെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിൻ്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്കുവെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്. അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡിയായിട്ട് കഞ്ഞിവെള്ളം, കരിക്കുവെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങാവെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒ ആർ എസ് പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷേ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂട് പോലെ തന്നെ നമ്മുടെ ഉടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പം ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിന് കാണിക്കുന്നോ അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്. അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക. മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ഒ ആർ എസിൻ്റെ ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: കൈതപ്പുറം എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന്, MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം മൂക്കില്ലാ രാജ്യത്ത്.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,155 രൂപയ്ക്കും പവന് 480 രൂപ കുറഞ്ഞ് 1,05,240 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 68063.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10:30:30, 19 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്നു.

0: നടത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം.
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം.
3: സംഗീതം. ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം.
3: ബിഹാഗ്.

ബിഹാഗ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ രാഗങ്ങളിലൊന്നാണ് ബിഹാഗ്. ബിലാവൽ ധാട്ട് ആധാരമാക്കിയ ഈ രാഗം മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഒരുമിച്ചു ചേരുന്ന സവിശേഷമായ സംഗീതാനുഭവം സമ്മാനിക്കുന്നു. രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ഈ രാഗം ആലപിക്കുന്നത്. ശ്രോതാക്കളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും സൗന്ദര്യബോധവും ഉണർത്താൻ ഈ രാഗത്തിന് പ്രത്യേക കഴിവുണ്ട്. ബിഹാഗ് ഔടവ സമ്പൂർണ ജാതിയിൽപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ പ്രധാന സ്വരം, അതായത് വാദിസ്വരം, ഗാന്ധാരമായും അതിനെ അനുബന്ധമായ സ്വരം, അതായത് സംവാദിസ്വരം, നിഷാദമായും കണക്കാക്കപ്പെടുന്നു. ബിഹാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ശുദ്ധമധ്യമവും തീവ്രമധ്യമവും ഒരുപോലെ ഉപയോഗിക്കുന്നതിലാണ്. ഈ രണ്ട് മധ്യമങ്ങളുടെ മനോഹരമായ പ്രയോഗം രാഗത്തിനെ അതിൻ്റെ തനതായ മാധുര്യവും ഭാവസമ്പത്തും നൽകുന്നു. ഋഷഭവും ധൈവതവും ആരോഹണത്തിൽ സാധാരണ ഒഴിവാക്കുകയും അവരോഹണത്തിൽ മാത്രം വളരെ സൂക്ഷ്മമായി മീണ്ട് ഉപയോഗിച്ച്

അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ രാഗത്തിന്റെ വ്യക്തിത്വം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ബിഹാഗിന്റെ പ്രധാന രസം ശൃംഗാരമാണ്. പ്രണയം, ആനന്ദം, ശാന്തത, സൗന്ദര്യം എന്നിവ ഈ രാഗത്തിലൂടെ മനോഹരമായി പ്രകടമാകുന്നു.

സംഗീത പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രഗത്ഭരായ സംഗീതജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ട രാഗമാണ് ഇത്. മാരു ബിഹാഗ്, നാട്ട് ബിഹാഗ്, ബിഹാഗറ എന്നിവ ഈ രാഗത്തിൻ്റെ പ്രശസ്തമായ വകഭേദങ്ങളാണ്. ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യത്തിൽ കാലാതീതമായ സ്ഥാനമാണ് ബിഹാഗിനുള്ളത്. മാധുര്യമാർന്ന സ്വരസഞ്ചാരവും ആഴമുള്ള ഭാവപ്രകടനവും കൊണ്ട് ഈ രാഗം ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ആസ്വദിക്കാം. ഈ രാഗത്തിൻ്റെ തണലിൽ 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു അനശ്വര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्।
1: रागम सिंधु भैरवि हिंदुस्तानी संगीतത്തിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ സുപ്രധാന സ്ഥാനമുള്ള അതിഭാവസമ്പന്നമായ രാഗമാണ് സിന്ധു ഭൈരവി. കരുണ, വിരഹം, ഭക്തി, ശോകം എന്നീ വികാരങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് അസാധാരണമായ കഴിവുണ്ട്. ഭാവപ്രകടനത്തിലെ സ്വാതന്ത്ര്യവും 12 സ്വരങ്ങളും സന്ദർഭാനുസരണം ഉപയോഗിക്കാനുള്ള സൗകര്യവും സിന്ധുഭൈരവിയെ മറ്റ് പല രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത് ആശ്വരി ധാട്ടിൽ നിന്നും ഉത്ഭവിച്ചതായി കണക്കാക്കുന്നു. കർണാടക സംഗീതത്തിൽ ഇത് ഹനുമത്തോടിയുടെ ജന്യരാഗമായും ഭാഷാംഗരാഗമായും പരിഗണിക്കപ്പെടുന്നു. ഭാഷാംഗരാഗമായതിനാൽ അടിസ്ഥാന സ്വരങ്ങൾക്ക് പുറമേ ആവശ്യാനുസരണം അന്യസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മധ്യമം വാദിസ്വരവും ഷഡ്ജം സംവാദിസ്വരവുമായി കണക്കാക്കപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ സാധാരണയായി ധൈവതം വാദിയും ഗാന്ധാരം സംവാദിയുമായാണ് പരിഗണിക്കുന്നത്. ഈ രാഗം പൊതുവെ വക്രജാതി രാഗമായി വിശേഷിപ്പിക്കപ്പെടുന്നു. പരമ്പരാഗതമായി ഇത് രാവിലെ വൈകിയ സമയത്ത് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ്. സിന്ധുഭൈരവി അതിൻ്റെ ഭാവസമ്പന്നത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്. വിരഹം, ദുഃഖം, കരുണ, ഭക്തി തുടങ്ങിയ വികാരങ്ങളെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ ഭജനകൾ, കൃതികൾ, തില്ലാനകൾ, ലളിത ശാസ്ത്രീയ ഗാനങ്ങൾ, ലളിത സംഗീതം എന്നിവയിൽ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഭാവാവിഷ്കാരത്തിന് വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെങ്കിലും ദീർഘമായ രാഗാലാപനങ്ങൾക്ക് ഇത് സാധാരണയായി ഉപയോഗിക്കാറില്ല. സംഗീത കച്ചേരികളുടെ അവസാന ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രാഗങ്ങളിലൊന്നാണ് സിന്ധുഭൈരവി. സിന്ധുഭൈരവിയിൽ നിരവധി പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പുരന്ദരദാസരുടെ വെങ്കടാചല നിലയം, മധുരൈ ടി ശ്രീനിവാസന്റെ കരുണൈ ദൈവമേ, ലാൽഗുഡി ജി ജയരാമന്റെ തില്ലാന എന്നിവ ഈ രാഗത്തിലെ ശ്രദ്ധേയമായ കർണാടക സംഗീത കൃതികളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ രവിശങ്കർ, വിലായത്ത് ഖാൻ, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ മഹാന്മാർ ഈ രാഗത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച് അതിൻ്റെ ഭാവസൗന്ദര്യം ലോകമെമ്പാടും ജനപ്രിയമാക്കിയിട്ടുണ്ട്. ഭാവപ്രകടനത്തിൻ്റെ അനന്ത സാധ്യതകളും മാധുര്യവും ഭക്തിരസവും ഒരുമിച്ചു ചേർന്ന അപൂർവ രാഗമാണ് സിന്ധുഭൈരവി. ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും

ഒരുപോലെ അനശ്വരമായ ഈ രാഗം സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ എന്നും പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നു. ആസ്വദിക്കാം 2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിൽ പാ വിജയിയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्
1: रागम्
2: कलावति हिंदुस्तानी संगीतത്തിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ ശ്രദ്ധേയമായ പഞ്ചസ്വര രാഗമാണ് കലാവതി. മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഭക്തിഭാവവും ഒരുപോലെ ഉണർത്താൻ കഴിവുള്ള ഈ രാഗം വൈകുന്നേരങ്ങളിലും രാത്രിയുടെ ആദ്യഘട്ടത്തിലും ആലപിക്കപ്പെടുന്ന മനോഹരമായ ഒരു രാഗമാണ്. ലളിതമായ സ്വരഘടനയും ഹൃദ്യമായ സ്വരസഞ്ചാരവും കാരണം

സംഗീത ആസ്വാദകരുടെയും കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട രാഗങ്ങളിലൊന്നാണ് ഇത്. കലാവതി ഖമാജ് ധാട്ട് അടിസ്ഥാനമാക്കിയുള്ള ഔടവ ഔടവ രാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ രാഗത്തിൽ ഋഷഭം, മധ്യമം എന്നീ സ്വരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. ഉപയോഗിക്കുന്ന സ്വരങ്ങൾ സ, ഗ, പ, ധ, നി എന്നിവയാണ്. രാഗത്തിൻ്റെ പ്രധാന സ്വരം അഥവാ വാദിസ്വരം പഞ്ചമമായും സംവാദിസ്വരം ഷഡ്ജം അല്ലെങ്കിൽ നിഷാദമായും കണക്കാക്കപ്പെടുന്നു. സാധാരണയായി രാത്രിയുടെ 2-3 യാമങ്ങളിലാണ് ഈ രാഗം ആലപിക്കാറുള്ളത്. ശൃംഗാരരസവും ഭക്തിരസവും മനോഹരമായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ തന്നെ മനസ്സിനെ ശാന്തതയും സമാധാനവും പകരുന്ന ഒരു രാഗമായി കലാവതി അറിയപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ കലാവതിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ജന്യരാഗമാണ് വലജി അഥവാ വലച്ചി. വലച്ചി ഇത് 28-ാമത് മേളകർത്താ രാഗമായ ഹരികാംഭുജിയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. സ്വരഘടനയിലെ ഈ സാമ്യം കാരണം കലാവതിയും വലച്ചിയും തമ്മിൽ അടുത്ത സംഗീത ബന്ധം കണക്കാക്കപ്പെടുന്നു. ഈ രാഗത്തിൽ നിരവധി മനോഹരമായ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കലാവതി കമലാസന യുവതി എന്ന കൃതിയാണ്. ആദിതാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ കൃതി കാശ്മീരിലെ ദേവിയായ ശാരദാദേവിയെ സ്തുതിക്കുന്ന ഭക്തിനിർഭരവും ധ്യാനാത്മകവുമായ ഒരു മഹത്തായ സൃഷ്ടിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഗോരേ ഗോരേ മുഖ് പർ, പിയാഖർ ആയേന തുടങ്ങിയ ബന്ദിഷുകളും പ്രശസ്തമാണ്. മാധുര്യവും ലാളിത്യവും ഭാവഗാംഭീര്യവും ഒരുമിക്കുന്ന കലാവതി എന്ന രാഗം സംഗീതാസ്വാദകരുടെ മനസ്സിൽ എന്നും പ്രത്യേക സ്ഥാനം നേടിയിട്ടുള്ള ഒരു രാഗമാണ്. ശാന്തതയും ആനന്ദവും പകരുന്ന അതിൻ്റെ സ്വരസഞ്ചാരം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ആസ്വദിക്കാം 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ONV കുറുപ്പിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचय
1: रागम
2: ओरो रागवुं ओरु विकारतेयुं ओरो स्वरवुं ओरु अनुभूतियेयुं ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
3: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
0: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ആകാശവാണി തൃശൂർ FM 101.3 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495655631, 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിക്കുന്നത് MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496555631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496595631. മാഡം, നമ്മുടെ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്?
3: വളരെ നല്ലൊരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ആഹാര രീതി പാടെ മാറിപ്പോയിരിക്കുന്നു. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി വന്നു, ഒരു ഗ്ലോബലൈസേഷൻ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഹാരത്തിൻ്റെ ലഭ്യത വളരെയധികം കൂടി. അതേസമയം പരമ്പരാഗതമായ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മളാകെ മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമ കുറവ്, ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആഹാര സംബന്ധമായ അല്ലെങ്കിൽ ജീവിതശൈലീ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്.
2: അപ്പോൾ പണ്ട് നമ്മൾ കഞ്ഞി, പയർ അങ്ങനെ തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഫാസ്റ്റ് ഫുഡിലോട്ടും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ഡെയിലിയുള്ള ഒരു ആഹാര രീതിയിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പരമ്പരാഗത ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പോഷക സമ്പന്നമായിരുന്നു. ഇപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിലും അവിടെ ഒരു നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് വേണ്ട ഊർജവും അതുപോലെ തന്നെ പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടിയിരുന്നു. അതുപോലെ ഇപ്പോൾ ദോശ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ പ്രാതൽ ഭക്ഷണങ്ങളായ ഇഡ്ലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ളത്, അതിൻ്റെ കോമ്പിനേഷൻ ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജവും അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം കൂടുതൽ കിട്ടുന്നതാണ്. പലരും ഇപ്പോൾ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും കുറയ്ക്കുക, പകരം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമിതമായിട്ട് കൊഴുപ്പും അവിടെ കൂടുതലായിട്ട് വരുന്നു. അതിനോടൊപ്പം നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറുപ്പക്കാർക്കാണെങ്കിലും, ഇന്ന് പണ്ടെല്ലാം 40-ലും 50 വയസ്സിലുമൊക്കെ കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് 25-ലും 30-ലുമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മുമ്പെല്ലാം 30 വയസ്സിന് ശേഷമാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നത്. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് 10 20

0: 5 വയസ്സായി. ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് പാരമ്പര്യം ഒരു വസ്തുതയുണ്ട് എങ്കിലും നമ്മുടെ ആഹാര രീതിയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: നമ്മുടെ ഈ കുക്കിംഗ് രീതികളാണോ അതായത് മുന്നേ നമ്മൾ ആവിയിൽ വേവിച്ചതൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാം ഗ്രിൽഡാണ് അല്ലെങ്കിൽ അവനിൽ ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെ പല രീതികളിൽ നമ്മുടെ കുക്കിംഗ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതികൾ കൊണ്ട് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്?
0: പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, എത്ര പ്രോട്ടീൻ മാംസ്യം നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എത്ര കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇവിടെ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കൂടുന്നു, അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ

0: പല രീതികളിൽ നമ്മുടെ കുക്കിംഗ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതികൾ കൊണ്ട് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്?
1: പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, എത്ര പ്രോട്ടീൻ മാംസ്യം നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എത്ര കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇവിടെ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കൂടുന്നു, അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഗ്രിൽഡ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഗ്രിൽഡിൽ പക്ഷേ അധികം എണ്ണ അധികം വരുന്നില്ല, പക്ഷേ അത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
0: നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ആരാണ്? സ്വാഗതം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്, ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ ശാസ്താംകോട്ട മുറിവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാണ്.
0: ആ, സംസാരിച്ചോളൂ, ഡോക്ടർ അനിതാ മോഹൻ ഉണ്ട്, സംസാരിച്ചോളൂ, ചോദിച്ചോളൂ.
2: ജിമ്മിലൊക്കെ പോകുന്നവര് ഏറ്റവും കൂടുതലായിട്ട് മുട്ട കഴിക്കണം, മുട്ടയുടെ വെള്ളത്തിൽ കഴിക്കണം, കോഴിയിറച്ചി കഴിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ വിപണിയിൽ കിട്ടുന്ന കോഴിയിറച്ചി, പ്രോട്ടീൻ കിട്ടുന്ന ഇഷ്ടമൊക്കെ കിട്ടുന്നതാണ്. അതേക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താണ് അത് കഴിക്കുന്നതിന്?
1: ജിമ്മിൽ നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കായികമായി അല്ലെങ്കിൽ ശാരീരികമായി നമ്മുടെ ശരീരത്തിലെ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കുട്ടികൾക്ക്, ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം, യുവാക്കളും പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ശാസ്ത്രീയമായ വസ്തുതകളൊന്നും അറിയാതെ ഇപ്പം 20 മുട്ട കഴിക്കൂ, 15 മുട്ട കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. പക്ഷേ ഈ മുട്ട കഴിച്ചതുകൊണ്ട്, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കഴിക്കുന്നതിനനുസരിച്ച് എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമായി കാണുന്നുള്ളൂ, മസിൽ ഡെവലപ്മെൻറ്റ് ശരിക്കും ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അധികമായി മുട്ടയുടെ മഞ്ഞ കൂടുതലായി കഴിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. ഇപ്പോൾ 15 മുട്ടയോ 10 മുട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അത്രയും മഞ്ഞ കഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. പിന്നെ മുട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഹോർമോൺസ് കുത്തിവെക്കുന്നു എന്നുള്ളതിനൊന്നും അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് നമ്മൾ വൈറ്റ് ലോഗോൺ അല്ലെങ്കിൽ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് അധികമായി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും, പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷേ അത് അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശം ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ പല ട്രെയിനേഴ്സിനും ഇതിനെക്കുറിച്ച്, ന്യൂട്രീഷനെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്രമാത്രം കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ആഹാരത്തിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എനർജി വേണം, ഊർജം വേണം, അതിന് തക്കെയുള്ള ഒരു ഭക്ഷണം കഴിച്ച് ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ജിമ്മിൽ പോവുക. അവിടുത്തെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതെല്ലാം വ്യക്തിഗതമാണ്, പേഴ്സണലൈസ്ഡ് ആണ്. എന്ത് എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ ഫോക്കസ് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ രീതികളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓട്സ് ആക്കിയിട്ടുണ്ട്, ക്യുനോവ, മ്യൂസ്ലി, അങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് ആൾക്കാർക്കിപ്പോൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഈ വിദേശ ഭക്ഷണ രീതികൾക്ക്? നമ്മുടെ ഇഡ്ഡലിയും ദോശയും അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
1: അവിടെ നമുക്ക് സമയത്തിൻ്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ എല്ലാവരോടും നമുക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും കഴിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.

0: ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. രാവിലെ അവർക്ക് ചിലപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 പോകണം എന്നുള്ളപ്പോൾ കുഞ്ഞുങ്ങളെയും നോക്കി കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി ഇത്രയും കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്സോ അല്ലെങ്കിൽ ക്വിനോവ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പക്ഷേ ആരോഗ്യകരമായി കഴിക്കുക എന്നുള്ളതാണ്. മ്യുസ്ലി പലപ്പോഴും ഷുഗർ കോട്ടഡ് ആണ്, അപ്പോൾ അതിനകത്ത് പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു എനർജി വരും, പക്ഷേ അത് അതുപോലെ തന്നെ താഴുകയും ചെയ്യും. നമുക്കവിടെ വേണ്ടത് സങ്കീർണമായ അന്നജം. ഇപ്പോൾ ഓട്സ് കഴിക്കുന്നവരുണ്ട്, പക്ഷേ നമ്മുടെ വൈറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ്, അതൊക്കെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി ബോയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഓവർനൈറ്റ് ഓട്സ് ഇപ്പോൾ പലരും പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓവർനൈറ്റ് ഓട്സിനകത്ത് പാലിലോ തൈരിലോ ഓട്സ് ഇട്ട് വെച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പോകും. അത് ഒരുവിധം ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. പാലോ തൈരോ ആകുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, ഓട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒരു ഗ്രൂപ്പാണ്, അത് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ചെയ്യാനുള്ള സമയക്കുറവും, പിന്നെ നമ്മൾ ഇത്രയും വളരെ ലേറ്റായിട്ട് വരുമ്പോൾ ശാരീരികമായ ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ഗോപാലകൃഷ്ണൻ.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന്
0: ഗോപാലകൃഷ്ണൻ.
2: ഞാൻ 64 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 22 വർഷമായിട്ട് അസുഖമുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. 4 മാസം ബ്ലഡ് ഷുഗർ പരിശോധിച്ചപ്പോൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു. HbA1c 11, SBS
0: 190.
2: അപ്പം ബ്ലഡ് ഷുഗർ നില കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം ചോറിന്റെ ഉപയോഗമാണെന്ന് മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് എന്റെ ആ ചോറിന് ആഹാര രീതിയിൽ മാറ്റം വരും. ഡോക്ടറുടെ ഉപദേശം ഒന്നും കൂടാതെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം. അത് തന്നെ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ മാർലി, ചെറുപയർ, പിന്നെ ചാമ, റാഗി, നവര, പിന്നെ പരിപ്പ് ഇതെല്ലാം ചേർക്കുന്ന ചോറാണ് വൈകിട്ട് കഴിക്കുന്നത്. അതിൽ ബാർലിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ സാധനങ്ങൾ ഉഴുന്നും കുറച്ച് ഇലുവയും ചേർത്ത് കുതിർത്ത് വെച്ച് നരച്ച് ദോശ ഉണ്ടാക്കി കഴിക്കുന്നു. ഇത് കഴിക്കാത്ത നേരങ്ങളിൽ വീട്ടിലെ സാധാരണ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും, മാസത്തിൽ ഒരു ദിവസം മീനും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഈ റീഡിങ് ഇത് കുറെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഫാസ്റ്റിംഗിൽ ഒരു 130 വന്ന് HbA1c 9 വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു വിഷയമുള്ള ഒരു നടുവേദന ഉണ്ട്. ഞാൻ അതിന് ആയുർവേദ മരുന്ന് ഉപയോഗിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എങ്കിലും ഞാൻ അത് കൃഷിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ആഹാര രീതി ഞാൻ ഡോക്ടറോട് ചോദിക്കാതെയാണ് ചെയ്തത്, പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഫലം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
0: നമ്മളെപ്പോഴും ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ചോറിന്റെ അളവ് കുറയ്ക്കുക. ഇവിടെ ഇപ്പൊ ചോറ്
2: കഴിക്കുന്ന
0: അതെ, അതിനോടൊപ്പം
2: ചോറ് ഞാൻ പൂർണ്ണമായിട്ടും
0: ഒഴിവാക്കി
2: കുറച്ചിട്ടുണ്ട്.
0: നമുക്ക് നമ്മളെപ്പോഴും ചെയ്യേണ്ട നമുക്കൊരു ഹെൽത്തി പ്ലേറ്റ് ഡിസൈൻ, അങ്ങനെ ഒരു പ്ലേറ്റ് ഡിസൈനുണ്ട്. അത് മാത്രം ഓർത്താൽ മതി നമുക്ക് എന്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ളത് മനസ്സിലാക്കാം. അതിനകത്ത് നമ്മളെപ്പോഴും വീട്ടിൽ കഴിക്കുന്ന ഒരു പ്ലേറ്റ് മനസ്സിൽ കാണുക. അതിൻ്റെ പകുതി പോർഷനും പച്ചക്കറികളായിരിക്കണം, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. അതായത് വെള്ളം കൂടുതലടങ്ങിയ പച്ചക്കറികൾ, വെള്ളരിക്ക, തടിയങ്ക, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നത്തില്ല. അത് അതിനോടൊപ്പം ബാക്കി പകുതി ഭാഗത്തിൽ കാൽ ഭാഗം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ചോറോ അല്ലെങ്കിൽ
2: അല്ല, എനിക്ക് അതിലെ ഒരു സംശയം ഇതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം ചോറ് തന്നെ എന്ന് പറയാമെങ്കിലും അത് ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ട് ഒരു അഥവാ ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമുണ്ട്.
0: കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു സാധനം കൂടുതൽ ഉപയോഗിച്ചാലും പഴയ എഫക്റ്റ് തന്നെ വരികയുള്ളൂ. ഇതിനകത്ത് അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അന്നജം കിട്ടുന്ന

0: എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് പച്ചക്കറികളാണ് കൂടുതൽ. പിന്നെ എല്ലാത്തിലും കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പഴങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അധികം പഴുക്കാത്ത പേരയ്ക്ക, പച്ച നിറത്തിലെ ആപ്പിള്, അങ്ങനെയുള്ള സാധനങ്ങൾ, മധുരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാം.
1: ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്.
0: ആ, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിന് പകരം മറ്റെന്ത് കഴിച്ചാലും അതാണല്ലോ എന്ന് വെച്ചിട്ട് അളവ് കൂട്ടാൻ പാടില്ല. ഇതിപ്പോ എന്താ ശരിയായ രീതിയിൽ പോകും.
1: എനിക്ക് വേറെ സംശയം, ഈ പ്രോട്ടീന്റെ അളവ് നമ്മൾ ഈ കഴിക്കുന്നതിൽ നിന്നെല്ലാം വരും? ഞാനൊരു മുട്ട ഒന്ന് രണ്ടോ മുട്ട ഒരാഴ്ച ഉപയോഗിക്കുന്നു.
0: അല്ല, പയറ് പരിപ്പ് അങ്ങനെ
1: ഉണ്ട്.
0: അതെ, പയറ് പരിപ്പിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ തൈരോ പാലോ കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രോട്ടീൻ ഉണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഈ ഇതിൽ പോലും പ്രോട്ടീൻ ഉണ്ട്. മില്ലറ്റ്സ് പോലെ
1: വേറൊരു തിരിച്ചൊരു സംശയം ചോദിക്കാം. എനിക്ക് 64 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ 64 ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 64 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം കിട്ടുന്നുണ്ടോ?
0: 64 ഗ്രാമിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50-55 എങ്കിലും കിട്ടിയാൽ നല്ലത്.
1: ഓ ശരി ശരി, അതെ, അങ്ങനെ ഒരു കണക്ക് പോലെ വെയിറ്റിനനുസരിച്ച് ഒരു കണക്ക് കണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ എന്ന നിലയിലുള്ള മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ള പ്രധാന പോഷകങ്ങളിലൊന്ന് പ്രോട്ടീൻ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദോശ ചട്നിയാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതിന് പകരം അതിൻ്റെ കൂടെ ഒരു സാമ്പാറോ കടലക്കറിയോ ആണെങ്കിൽ അതിൻ്റെ പോഷകമൂല്യം കുറച്ചുകൂടെ കൂടുന്നു. അതുപോലെ അയൺ എല്ലാ ഏജ് ഗ്രൂപ്പിലും വിളർച്ച വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും ചില ജില്ലകളിലെല്ലാം ആൺകുട്ടികൾക്കാണ് വിളർച്ച, മറ്റ് ചില ജില്ലകളിൽ പെൺകുട്ടികൾക്കാണ് വിളർച്ച. നമ്മുടെ പല കൗമാരപ്രായക്കാരും ബ്ലഡ് ഡൊണേഷൻ്റെയൊക്കെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർ വില്ലിങ്ങാണ്, പക്ഷേ ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ 11-ൽ താഴെയാണ്. അത് അവരുടെ ആഹാര രീതിയുടെ ഇത് കൊണ്ട് തന്നെയാണ്. അതായത് പലപ്പോഴും പ്രഭാത ഭക്ഷണം അവർ കഴിക്കാറില്ല കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത്. പിന്നെ ചിലപ്പോൾ രാവിലത്തെ പലഹാരം തന്നെ ആയിരിക്കും അവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ പലപ്പോഴും ജങ്ക് ഫുഡിനോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ നമുക്ക് പോഷകങ്ങൾ എപ്പോഴും കിട്ടുന്നത് നമ്മുടെ 3 പ്രധാന മീലുകളിൽ നിന്നാണ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. അപ്പോൾ അതും 3 പ്രോപ്പറായിട്ട് കഴിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുപോലെ കാൽഷ്യം അതും വളരെ കുറവാണ്. പിന്നെ ചെറിയ പോഷണങ്ങളായിട്ടുള്ള നമുക്ക് എപ്പോഴും വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ കുറവ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അജയ് എന്നാണ്, കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ.
3: വൈഫിന് വേണ്ടിയാണ്.
0: ചോദിച്ചോളൂ
3: ഡോക്ടർ. ഇത് ശരിക്ക് വൈഫിന് ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മള് ഷുഗർ ഒരു 200-250 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഗുളിക കഴിച്ചിട്ട് അതിപ്പം കുറഞ്ഞിട്ടുണ്ട്, ഒരു 150-120 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഷുഗർ വരുന്നവരുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് പ്രോട്ടീനായ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാമോ? അത് എത്രത്തോളം കഴിക്കണം? അതേപോലെ റൈസ് കുറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആഹാരങ്ങളുടെ ക്രമം ഒന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഡയബറ്റിക് ഡയറ്റ് എന്നൊരു ഡയറ്റ് ഇല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം, അതാണ് നമ്മൾ ശരിക്കും പ്രമേഹ രോഗികൾക്ക് വേണ്ടത്. അവിടെ നമ്മൾ രാവിലെ നമ്മളിപ്പോൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പുട്ട് കൂടുതലെടുക്കും, അതിൻ്റെ കൂടെ പഴമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ മാറ്റണം, ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടത്. ഇപ്പോൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കാൽ ഭാഗം പുട്ടും ബാക്കി പയറോ കടലയോ എടുക്കുക. നമ്മളിപ്പോൾ ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ദോശയിൽ 2 ദോശ, അതിനോടൊപ്പം നിറച്ച് പച്ചക്കറികളിട്ട സാമ്പാർ, ഇഡലിയാണെങ്കിലും അതുപോലെ. അതുപോലെ ദോശയിൽ കുറച്ച് റാഗി കോരക് കൂടെ റാഗി കൂടെ ചേർത്താൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ദഹനം വളരെ സാവധാനമേ നടക്കുകയുള്ളൂ. അങ്ങനെ രാവിലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഏറ്റവും അത്യാവശ്യം. ചില ആൾക്കാർ കൂടുതൽ

0: വേവിച്ച ഭക്ഷണം കഴിക്കും. അങ്ങനെ കൂടുതൽ വെന്ത ചോറ് അതൊക്കെ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. അതായത് ദഹനം പെട്ടെന്ന് നടക്കുന്നു, നമുക്ക് സാവധാനം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക. മറ്റ് ഇലക്കറികളും
1: ഈ കുമ്പളങ്ങ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു.
0: അല്ല, അങ്ങനെ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമുക്ക് എന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ലോ. നമുക്ക് സാധാരണ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് കഴിക്കാം. എന്നും രണ്ട് പച്ചക്കറികളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. രണ്ട് തരത്തിലുള്ള പച്ചക്കറികൾ, അതൊരിക്കലും ഈ മെഴുക്കുപുരട്ടി പോലത്തെ.
1: ഒരു കാര്യം ചോദിച്ചിട്ട് വേണം, ഈ പച്ചക്കറികൾ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ശരിക്ക് ആളുകള് നല്ല ബോഡി വീക്ക് ആവുന്നതായിട്ട് പറയുന്നുണ്ട്, ശരിക്കും അതിന് പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണോ?
0: ഇല്ല, ബോഡി വീക്ക് ആവുന്നത് ശരിക്കും പ്രോട്ടീനും ശരിയായ അന്നജവും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഡയബറ്റീസിന് ഉണ്ട്, പ്രമേഹം വരുമ്പോൾ കുറച്ച് ക്ഷീണം ശരീരത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെ കടലയോ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിക്കുക. ദോശയുടെ കൂടെ സാമ്പാർ, അപ്പോൾ അതിൽ നിന്നുള്ള പരിപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ച് ഒരു കപ്പ് മോരും വെള്ളമോ അല്ലെങ്കിൽ അരക്കപ്പ് തൈരോ ഉപയോഗിക്കാം. ഏതെങ്കിലും രണ്ട് തരത്തിലുള്ള പച്ചക്കറി കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കാം. രാത്രി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ഇപ്പോൾ ഗോതമ്പാണെന്നും പറഞ്ഞ അളവ് കൂടുതൽ കഴിച്ചാലും പ്രമേഹം കൺട്രോളിൽ വരത്തില്ല. മുട്ട കഴിക്കാം, രണ്ടോ മൂന്നോ മുട്ട ആഴ്ചയിൽ തീർച്ചയായിട്ടും കഴിക്കാം. മുട്ട, മത്സ്യം കഴിക്കാം, വറുത്തതല്ല, കറി വെച്ചത്.
2: വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ നമ്മൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കേരളത്തിലെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഫോർട്ടിഫൈഡ് അരിയൊക്കെ റേഷൻ കടയിലൂടെ കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ച് കേടായ അരിയാണെന്ന് വിചാരിച്ചെടുത്ത് കളയുന്നുണ്ട്. ഇപ്പോൾ പാല്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാല് അവൈലബിൾ ആണ്. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എല്ലാവർക്കും അത് വേണമോ, അത് ആവശ്യമില്ലയോ?
0: ആദ്യം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫോർട്ടിഫിക്കേഷൻ നടത്തിയത് നമ്മുടെ ഉപ്പിലാണ്. ഉപ്പിൽ അയഡിൻ ചേർത്ത്, അതായത് പണ്ട് നമുക്കിവിടെ ഒത്തിരി ഗോയിറ്റർ മാതിരിയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. അയഡിൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ അയഡൈസേഷനാണ്, ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഉപ്പ്, അതായത് നമ്മുടെ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാലിലുണ്ട്, എണ്ണയിലുണ്ട്, റൈസിലും ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ആ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുന്നത് അധികമായി ചേർക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിലുള്ളതിനേക്കാൾ കൂടുതൽ അധികമായിട്ട് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അത്രമാത്രം ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും സാധിക്കും. എന്തുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിളായിട്ടുള്ള സാധനങ്ങളായിരിക്കത്തില്ല, നമ്മൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സാമ്പത്തിക നിലയും ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ളവരുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്ന ഗോതമ്പ് മാവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവിൽ അതിനകത്തും ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള ആൾക്കാരുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് പലരും എടുത്ത് കളയുന്നൊക്കെയുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും നമുക്ക് നോക്കുമ്പോൾ അറിയാം, അനീമിയ വളരെ കൂടുതലാണ്. കൗമാരക്കാരുടെ ഇടയിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ ഇടയിലും കുഞ്ഞിന് പാല് കൊടുക്കുന്ന അവസ്ഥ, സ്ത്രീകളുടെ രണ്ട് സ്പെഷ്യൽ കണ്ടീഷനാണല്ലോ. ആ സമയത്തെല്ലാം വിളർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിനും അതിനെ ശരിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ മാം,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് ഷീബ, സ്ഥലം ആറ്റിങ്ങൽ.
2: സംസാരിച്ചോളൂ.
3: മാം, എനിക്ക് മറ്റേ കണ്ണിന്റെ സൈഡിൽ കൊളസ്ട്രോൾ വരത്തില്ല, മറ്റു ഡെപ്പോസിറ്റ് സാന്ദലാസ്മ എന്ന് പറയണോ, അത് ഈ ഫുഡിന്റെ വരുന്നതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരണത്?
0: നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് സ്കിന്നിൻ്റെ കണ്ണിൻ്റെ അടുത്ത് തടിപ്പായിട്ട് കാണും. അങ്ങനെ ഉള്ളപ്പോൾ ഉടനെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറ്.

0: അത് അല്ല, എനിക്കിപ്പോ കൊളസ്ട്രോൾ നോക്കിയപ്പോ അത്ര വലിയ തോന്നെ ഇല്ല, 176 അത്രയൊക്കെ റേഞ്ച് ഉള്ളു. പക്ഷെ ഇത് കുറേ നാള് കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വന്ന് ഒന്ന് വന്ന് ഒന്ന് വന്ന് ഇങ്ങനെ ചുറ്റിലും വന്നു.
1: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട്, ന്യൂട്രിഷൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടൊന്നും ആയിരിക്കില്ല. പിന്നെ ഏത് എപ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ?
0: കാണിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോയി അത് ചീണ്ട് കളഞ്ഞിട്ടുണ്ട് ആ കൊഴുപ്പേ. പക്ഷെ വീണ്ടും വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും എത്ര നമ്മൾ ആഹാരം കൺട്രോൾ ചെയ്താലും വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും.
1: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്.
2: മാഡം, അതുപോലെ എണ്ണയുടെ ഉപയോഗത്തിൽ, നമ്മൾ പരമ്പരാഗതമായി വെളിച്ചെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ പല മിക്സഡ് സീഡ് ഓയിൽസും ഉണ്ട്. അപ്പോൾ അവയുടെ ഉപയോഗം കുറേ ആൾക്കാർ പറയുന്നത് നല്ലതാണെന്ന്, കുറേ ആൾക്കാർ പറയുന്നത് മോശമാണ്, നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്?
1: ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ളൊരു സംഗതിയാണ് ഏതെണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും പറയുന്നത് ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കുക എന്നുള്ളത്. മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ന്യൂ ജനറേഷൻ ഓയിൽ, സൺഫ്ലവർ, സാഫ്ലവർ, അങ്ങനെ കുറേ എണ്ണകളൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ അത് കണ്ടി, അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറയുക, അതെല്ലാം റിഫൈൻഡ് ചെയ്ത എണ്ണകളാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, HDL കുറയും, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോളും കുറയുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുന്നവരിൽ ചില പഠനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതെണ്ണയാണെങ്കിലും എണ്ണയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 20 ഗ്രാം മാത്രം മതി ഒരാളിന്, പ്രായപൂർത്തിയായ ഒരാളിന്, അതായത് 4 ടീസ്പൂൺ. നമ്മളിങ്ങനെ ശരിക്കും അളന്നിട്ടല്ല ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ വേണം, ഗർഭിണികൾക്ക് കൂടുതൽ വേണം, പക്ഷേ പ്രായമായ ആൾക്കാർക്ക് അതിൽ കുറച്ച് മതി. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏതെണ്ണയാണെങ്കിലും. പിന്നെ ഒന്ന്, ഇപ്പം ന്യൂ ജനറേഷനിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നതൊക്കെ, അതിനകത്ത് ഓറസിനോൾ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. റൊട്ടേഷൻ, ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മളും പല കറികൾക്കും പല മസാല ഉപയോഗിക്കുന്നത് പോലെ, ഇപ്പോൾ 500 ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റ് അവൈലബിളാണ്. അപ്പോൾ 2-3 എണ്ണ വാങ്ങിച്ചു വയ്ക്കുക. സാലഡ് ഉണ്ടാക്കുമ്പം ഒളിവ് ഓയിൽ ഉപയോഗിക്കുക. വറക്ക്, നമ്മുടെ നാടൻ കേരള ഭക്ഷണം, അവിയലോ ഫിഷോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ബാക്കി നമുക്ക് കടലെണ്ണയോ റൈസ് ബ്രാൻ ഓയിലോ, അങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ എല്ലാ എണ്ണയുടെയും ഗുണം നമുക്ക് ലഭിക്കുന്നു. ഏതെണ്ണയാണെങ്കിലും അളവ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്.
2: അതുപോലെ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്.
1: കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പോൾ നമുക്ക് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ അരിയുടെ തവിടിൽ നിന്ന് എണ്ണ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സോൾവെൻ്റ് ഇടണം, അതിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ അത് വീണ്ടും നമുക്ക് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മണം പോവും, ചിലപ്പോൾ രുചി പോവും, അപ്പോൾ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ റിഫൈൻഡ് ഓയിൽ എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ പഴയ എണ്ണ തന്നെയാണ്. പക്ഷേ ഈ എണ്ണകൾക്കുള്ള ഒരു ഗുണം, പെട്ടെന്ന് കേടാവത്തില്ല. റിഫൈൻ ചെയ്ത എണ്ണകൾ, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ കേടാവുന്നു എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കും.
2: ചില ആൾക്കാർ കംപ്ലീറ്റ്ലി എണ്ണ നെയ്യ് അത്ര ഉപയോഗം കട്ട് ചെയ്യുമല്ലോ?
1: ഇല്ല, അത് ഒരു ഒട്ടും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നെയ്യാണെങ്കിൽ പോലും അല്പം, ഒരു 1/2 ടീസ്പൂൺ ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, പൂരിത കൊഴുപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഒഴിവാക്കുന്നത്. പണ്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ നെയ്ക്കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, കോഫിയിൽ കുറച്ച് നെയ്യിട്ട് കഴിക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അൾസിമേഴ്സ് പോലുള്ളതൊക്കെ തടയാൻ തീർച്ചയായിട്ടും ഈ നെയ്യ് സഹായിക്കുന്നു എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും, കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് നെയ്യ് ഏറ്റവും അത്യാവശ്യമാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല ഒരു സാധനമാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കാതെ എല്ലാം മോഡറേഷൻ, മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദോഷം ചെയ്യില്ല.
2: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം, പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ, നമ്മുടെ ഇപ്പം അനിത മോഹൻ മാഡം ഉണ്ട്, സംസാരിച്ചു.
3: ഷുഗർ ഉള്ളവർക്ക് ബിസ്ക്കറ്റ് രാവിലെ ചായക്ക് കഴിക്കാൻ പാടുന്നുള്ളതാണ്.

0: ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈദയും പഞ്ചസാരയും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. പിന്നെ ഒരു ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ്, ആരോറൂട്ടിൽ മധുരം കുറവാണ്, ആരോറൂട്ടെന്ന് പേരേ ഉള്ളൂ, അതിനകത്ത് ആരോറൂട്ടിൻ്റെ അളവും കുറവാണ്. എങ്കിലും രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ.
1: അല്ല, രാവിലെ സാധാരണ ഇപ്പോൾ എല്ലാവരും ഒരു 9 മണിക്കുള്ളിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്തായാലും കഴിക്കുകയെന്നല്ല. അതിന്റെ മുമ്പേ ചിലർക്ക് ഈ ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചായയും പാടും എന്നുള്ളതാണ് ചോദ്യം. ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്,
0: ബിസ്ക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല, അത്രമാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നും ബിസ്ക്കറ്റിനകത്തില്ല.
1: പിന്നെ അതുപോലെ ഉലുവ, ജീരകം ഇതൊക്കെ ഉപയോഗിക്കാലോ?
0: ആ, ഉലുവ നല്ലതാണ്. ഉലുവ നമ്മുടെ ദോശമാവിക്കൂടെ ഉലുവ ഇടുക, മീൻ വയ്ക്കുമ്പോൾ, മത്സ്യം വയ്ക്കുമ്പോൾ അതിനകത്ത് ഉലുവ ഇടുക, അതിനെല്ലാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്.
1: അല്ല, ഈ കർക്കിടക മാസമാണല്ലോ, കർക്കിടക മാസത്തിൽ കർക്കിടക്കഞ്ഞി വയ്ക്കുമ്പോൾ ചെറുപയർ, ഉലുവ, ജീരകം ഇതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കില്ല, അതിനൊന്നും ദോഷമില്ലല്ലോ.
0: ഇല്ല ഇല്ല, നമ്മുടെ ഗോതമ്പ് കഞ്ഞി വയ്ക്കുമ്പോഴും അല്ല, ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പയറും കഞ്ഞി വയ്ക്കുമ്പോഴും അതിനകത്ത് അല്പം ഉലുവ ഇടാം.
1: അല്ല, തവിട് കളയാത്ത അരി വെക്കില്ല നമ്മൾ ഇപ്പൊ പറയണ്ടേ? മറ്റേ വാങ്ങണ അരികളുണ്ടല്ലോ, തവിട് കളയാതെ പലതും കിട്ടുമല്ലോ, അങ്ങനത്തെ അരികൾ വെച്ച് ഷുഗർ പേഷ്യന്റുകൾക്ക് പറഞ്ഞാൽ ചെയ്യാലോ?
0: അതെ, പക്ഷെ എന്ന് വെച്ചിട്ട് അളവ് കൂടുതൽ കഴിക്കരുത്, അളവാണ് പ്രധാനം. ഏതരിയാണെങ്കിൽ ചോറാണെങ്കിലും അളവ് കൂട്ടുക, അതുപോലെ വെള്ളം കൂട്ടുക, ചോറിന്റെ അളവ് കുറയ്ക്കുക. കഞ്ഞി എന്ന് പറയുമ്പോൾ അതിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. കൂടുതൽ വേകാനും പാടില്ല, നന്നായിട്ട് വേകാനും പാടില്ല കഞ്ഞി.
1: അവരനെല്ലിന്റെ അരി എന്നുള്ള പറയും,
0: നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ഇപ്പോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് നിങ്ങൾ അങ്ങനെ പല പർട്ടിക്കുലർ ഡയറ്റ് പ്ലാനും ആൾക്കാർ ശാസ്ത്രീയമായ ഒരു അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് എനിക്കിത് ആപ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ട്. അതും കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം 1 വർഷത്തോളമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
0: നമുക്ക് ഒത്തിരി ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതെല്ലാം ഫാറ്റ് ഡയറ്റാണ്. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനേ അല്ല. മാക്സിമം 5-6 മാസം അല്ലെങ്കിൽ എത്ര കൂടിയാലും 1 വർഷം, അതിനേക്കാളും കൂടുതൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് ബോറിംഗ് ആയി തുടങ്ങും അവസാനം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നല്ലേ പറയും, നമ്മുടെ ആഹാരം എപ്പോഴും സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളത്. മരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അത്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ട് ബാക്കിയെല്ലാം കുറയ്ക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം കുറച്ച് ഉള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശരീരത്തിന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ശരീരത്തിൽ അപ്പം തന്നെ അതിൻ്റെ 1-5 കിലോ പെട്ടെന്ന് തന്നെ കുറയും. അത് പലപ്പോഴും കൊഴുപ്പായിരിക്കില്ല, വെള്ളം, വാട്ടർ ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് പെട്ടെന്ന് വേണം. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡയറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പഴയ പോലെ വെയിറ്റ് തിരിച്ചു വരും. നമ്മളെപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ഈ വെയിറ്റ് തിരിച്ചു വരും. കീറ്റോ ഡയറ്റിലാണെങ്കിലും അതെ, കീറ്റോ ഡയറ്റിൽ 70% കൊഴുപ്പ് കഴിക്കാം എന്നുള്ളതാണ്. ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 16 hours നമ്മുടെ ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലിട്ടിട്ട് 8 മണിക്കൂർ മാത്രം ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കഴിക്കുക. ഇപ്പോൾ 7 മണിക്ക് കഴിച്ചാൽ അടുത്തത് 8 മണിക്കൂർ കഴിയുമ്പം വൈകുന്നേരം 3 മണിക്കോ 4 മണിക്കോ കഴിക്കുക എന്നുള്ളതാണ്. അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവും. ശരിക്കും ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടും, അവിടെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്, എന്നും കൊണ്ടുപോകാൻ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: പേര് രേഷ്മ എന്നാണ്.
2: എവിടെ നിന്നാണ്?

0: കൊല്ലത്തുനിന്ന്
1: ആ
0: വിളിക്കുകയാണ്.
1: സംസാരിച്ചോളൂ, ചോദിച്ചോളൂ രേഷ്മ.
0: ഹലോ
1: ആ
0: ഹലോ
1: ചോദിച്ചു.
0: ഹലോ ഡോക്ടർ, എനിക്കിപ്പോൾ 30 വയസ്സാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ രാവിലെ മോളുണ്ട്, 10 വയസ്സായി. ഈ മോള് സ്കൂളിൽ വിടുന്ന ടൈമിൽ ഞാൻ മോളുടെ കൂടെ ഫുഡ് കഴിക്കും. രാവിലെ കാപ്പി, എന്തെങ്കിലും ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും അതിൽ പിന്നെ സാമ്പാറോ കടലക്കറി എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും, ഞാനൊന്ന് തളർന്ന് താഴെ വീഴുന്നത് പോലൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. രാവിലെ മാത്രമേ ഉള്ളൂ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഷുഗറിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ?
1: അതെന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഒരു
0: ഓക്കെ.
1: കാര്യമുള്ളത്, അത്രമാത്രം നമ്മൾ ഫാസ്റ്റ്, രാത്രി എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്? തലേദിവസം രാത്രി
0: രാവിലെ
1: അല്ല, രാത്രി.
0: രാത്രി 8 മണിക്ക്
1: ആ
0: രാത്രി
1: രാത്രി
0: 8 മണിക്ക്
1: ആ രാത്രി 8 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ലെവൽ അങ്ങ് ഭയങ്കരമായിട്ട് താഴും ബ്ലഡിലെ. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഒരു ചേഞ്ച് ആയിരിക്കും. എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ട് രക്തം ഒന്ന് പരിശോധിച്ച് നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഹീമോ വിളർച്ച ഉണ്ടോ എന്നുള്ളതും ഒന്ന് നോക്ക്.
0: ഓക്കെ,
1: ഓക്കെ,
2: വിളിച്ചതിന് നന്ദി മാഡം. കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ മൊത്തത്തിൽ ഓയിലും എണ്ണയും നോൺ വെജ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ കാരണമുണ്ട്?
1: ഇല്ല, മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പലരും ദിവസം ഒരു വറുത്ത സാധനം കഴിക്കുന്ന ആൾക്കാരാണ്. ആ അത് മാത്രം കുറച്ചാൽ തന്നെ വ്യത്യാസം വരും. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 5% കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ലിവറിൽ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചെറിയ സ്നാക്സൊക്കെ ഇല്ലേ, മുറുക്ക് അങ്ങനെയുള്ളതിലൊക്കെയാണ് ധാരാളം എണ്ണയുള്ളത്. അച്ചപ്പം, മുറുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചായയുടെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ, പിന്നെ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന സാധനങ്ങൾ. എല്ലാവർക്കും വൈകുന്നേരം ഒരു ഭയങ്കര ഒരു വിശപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രേവിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതെപ്പോഴും പലരും കഴിക്കുന്നത് ഇതുപോലത്തെ അൺഹെൽത്തി സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ 2-3 നേരം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ 2-3 കപ്പ് മധുരമില്ലാത്ത ലൈറ്റ് കോഫി കുടിക്കുന്നതും കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, പക്ഷേ ഫാറ്റി ലിവർ കുറയുന്നതായിട്ട് പല പഠനങ്ങളിലും കാണിക്കുന്നു. 2-3 കപ്പ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
3: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്.
2: ആ സംസാരിച്ചോളൂ.
3: എനിക്ക് സംസാരിക്കാനുള്ളത് പിന്നെ ആഹാരത്തിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്?
1: വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ വെളിച്ചെണ്ണയും വേറെ ഏതെങ്കിലും നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇല്ലേ?
3: എന്റെ വീട്ടില് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ.
1: ആ
3: ഒരെണ്ണ ആദ്യ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കല്.
1: അതെ, വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ്, പക്ഷെ അളവ് കൂടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പ്രത്യേകിച്ചും ആട്ടി വയ്ക്കുമ്പോൾ ഒരു ദിവസം എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു അളവില്ലല്ലോ. എണ്ണ തീരാറാവുമ്പോൾ വീണ്ടും ആട്ടി വയ്ക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ അധ്വാനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നിയന്ത്രിക്കണം എന്ന് പറയുന്നത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ചില ഫുഡ് റീഹീറ്റ് ചെയ്യരുതെന്ന് പറയുള്ളൂ. ചില ആൾക്കാർ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം ചോറുണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും, പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെയും പിന്നെയും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീഹീറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത്?
1: ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനം അടുത്ത 1-2 ദിവസം കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് എക്സസ് വരും എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി 1 മണിക്കൂറിനകം തന്നെ തണുപ്പിച്ച് പ്രത്യേക ചെറിയ പാത്രങ്ങളിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓരോ ദിവസവും ആ പാത്രം എടുത്ത് അത് ഉപയോഗിച്ച് തീർക്കുക. സാധാരണ ചെയ്യുന്നത് അതെടുത്ത് ചൂടാക്കും, അതിൽ

0: കഴിക്കും, വീണ്ടും അതിനെ ചൂടാക്കും. അങ്ങനെയുള്ളത് ഒരിക്കലും അഭിലഷണീയമല്ല, നല്ലതല്ല. പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ പെറ്റ് ബോക്സിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇലക്കറികൾ പലപ്പോഴും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ചീര പോലുള്ള സാധനങ്ങൾ, ഇപ്പോൾ മട്ടണൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ, ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാതിരിക്കും.
1: ഫ്രീസ് ചെയ്ത് ചിക്കനൊക്കെ ഫ്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് തണുത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് അത് ഐസായിട്ടിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിലെടുത്തിട്ട് തിളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്?
0: അല്ല, നമ്മൾ തോയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത്.
1: അതുപോലെ വേറൊരു ശീലമാണ് അത് എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ അത് ഫ്രീസ് ചെയ്യുക, പിന്നെ ഫ്രീസറിൽ വെക്കുക.
0: അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എപ്പോഴും മൈക്രോ വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എന്തായാലും ബാക്ടീരിയാസ് ഉണ്ട്. അത് അതിനകത്തേക്ക് കയറി അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനകത്ത് കയറി ആക്ട് ചെയ്യും. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ആയിരിക്കും തണുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ആക്ഷൻ ഇല്ലാത്തത്. ആ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കേടാവും, ക്രോസ് കണ്ടാമിനേഷനും വരും. അത് അടുത്തിരിക്കുന്ന വസ്തുവിനെ കൂടെ ചീത്തയാവും, ചീത്തയാക്കും. അത് ഫുഡ് പോയ്സൺ പോലുള്ളത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എടുത്ത സാധനം അന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ഒരിക്കൽ ചൂടാക്കിയ സാധനം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു, വീണ്ടും ചൂടാക്കി വീണ്ടും ഫ്രിഡ്ജ്, അങ്ങനെയുള്ളത് ഒട്ടും നല്ലതല്ല, ആരോഗ്യകരമല്ല.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, ഞാൻ കോട്ടയത്ത് നിന്ന് സുജാതയാണ്.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ.
0: ഹലോ, ചോദിച്ചോളൂ.
2: ആ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം.
2: ഞാൻ 3 വർഷമായിട്ട് ഷുഗറിന് മരുന്ന്, ഷുഗറിന് കൊളസ്ട്രോളിന് പ്രഷറിന് 3 മരുന്ന് കഴിക്കാം, 3 കൂടെ കണക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ഞാൻ ഈയിടയ്ക്ക് നോക്കിയപ്പം HbA1c നോക്കിയപ്പോ 6.3, ഫാസ്റ്റിംഗില് ബ്ലഡിന്റെ അളവ് 114, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ 173 കണ്ടത്. പിന്നെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ HDL 50, LDL 58. ഞങ്ങൾ കണ്ടിരിക്കുന്നത് അതിപ്പോ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് മരുന്ന് തന്നിരിക്കുക.
0: ഓക്കെ, മരുന്ന് കഴിച്ചിട്ടാണോ ഈ വാല്യൂ വന്നത്? മരുന്ന് അതോ അതിനു മുമ്പുള്ളതാണോ?
2: കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ലപോലെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. 2 മണിക്കൂർ ഫുഡ് കൺട്രോൾ. ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോഴാണ് ഷുഗറൊക്കെ വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ആളായിരുന്നു. അപ്പോഴാണ്
0: HbA1c 6.3 എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുള്ളതല്ല, കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, റിസൾട്ട് ചെയ്യുന്നത്. അതെ, കൺട്രോൾഡ് ആയിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കൃത്യമായി കഴിക്കുക, ആഹാരവും അതുപോലെ നിഷ്ഠയായിട്ട് കഴിക്കുക. ഇപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മളെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ, പ്രമേഹം ആദ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ രക്തസമ്മർദ്ദത്തിലേക്ക് പോവും, പിന്നെ ചെറുതായിട്ട് കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് ഇത് 3 കണക്റ്റഡ് ആണ്.
1: അതെ, വിളിച്ചതിന് നന്ദി മേഡം. നമ്മൾ കടകളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് പാക്ക്ഡായിട്ടുള്ള, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിൽ ന്യൂട്രീഷൻ ലേബൽ വായിക്കാറില്ല. അതിൽ എത്ര കാലറീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ, എത്ര ഷുഗർ, ആഡഡ് ഷുഗർ എത്രയാണെന്നുള്ളത് സാധാരണഗതിയിൽ ആൾക്കാർ നോക്കാറില്ല. അപ്പോൾ നമ്മൾ വളരെ പോഷക സമ്പുഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് വാങ്ങുന്നതിലെല്ലാം എണ്ണയും പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പീനട്ട് ബട്ടർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഞ്ചസാര എണ്ണ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ലേബൽ നോക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളത്?
0: അതെ, നമ്മുടെ ഈ പാക്ക്ഡ് ഫുഡിനെല്ലാം ലേബൽ ഇപ്പോൾ വളരെ കമ്പൽസറിയാണ്. അതിനകത്ത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ +F എന്നുള്ള ഒരു ലോഗോയാണ് കാണുന്നത്. വേറെ എന്തെങ്കിലും വിറ്റാമിനുകൾ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു ഗ്രീൻ ഡോട്ടായിരിക്കും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ബിസ്ക്കറ്റ് വിത്തൗട്ട് ഷുഗർ എന്ന് പറഞ്ഞാലും പലപ്പോഴും അതിനകത്ത് ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആ ലേബൽ തീർച്ചയായിട്ടും വായിച്ച് നോക്കണം. അതിങ്ങനെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ എത്ര സോൾട്ടുണ്ട്, എത്ര ഷുഗറുണ്ട്, അതുമാത്രമല്ല അത് എത്ര പേർക്ക് കഴിക്കാം, പോർഷൻ സൈസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. നമ്മൾ ഈ ചെറിയ പാക്കറ്റിലൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള പല സ്നാക്സും വാങ്ങുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പോർഷൻ സൈസ് 3 എന്നായിരിക്കും കാണുന്നത്.

0: നമ്മളത് ഒരാളിന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനാണ് അത്രയും കാലറി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലേബൽ തീർച്ചയായിട്ടും വായിച്ചു, അതുപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും, അല്ലെങ്കിൽ നമ്മുടെ പാലിനും ബ്രെഡിനും ഒക്കെ അതിനകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്
1: ഇത്ര ദിവസത്തിനുള്ളിൽ
0: ഉപയോഗിക്കണം എന്നുള്ളത്.
1: അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റസ്കും ചായയും യൂസ് ചെയ്യുന്നത്, റസ്കിൽ പഞ്ചസാര ഇല്ല എന്ന് ഉപയോഗിച്ചിട്ട്. പക്ഷെ എൻ്റെ ലേബിൾ നോക്കിയാൽ മാഡം പറഞ്ഞ പോലെ ഷുഗറും ഉപ്പും ആണ് ഉള്ളത്,
0: കൂടുതലായിട്ടുള്ളത്. അതിനകത്ത് വെറും മൈദയും പഞ്ചസാരയും ഉപ്പും മാത്രം തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. ആ ബ്രെഡിനെ തന്നെയാണ് അവർ റസ്കാക്കി മാറ്റുന്നത്. ഏത് കടയിൽ പോയാലും വൈറ്റ് ബ്രെഡെന്ന് നമുക്ക് കിട്ടാറേ ഇല്ല, എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അതിനകത്തോട്ട് സ്വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ പോലും പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ വീറ്റിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് ലേബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: ആ, പേര് നിവിൻ, വയനാട് ജില്ലയിലാണ് വിളിക്കുന്നത്.
1: ആ, സംസാരിച്ചു.
2: അപ്പൊ ഡോക്ടർ, എനിക്ക് സംശയം ഉണ്ട്. ഞാന് സ്ഥിരമായിട്ട് കുറെ ആയിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം രണ്ട് അന്നേരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വൈകിന്ന് പോകുന്നൊരു തോന്നലാ. ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്കൊരു കുറച്ച് നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ, കാരണം എനിക്ക് പശു വെക്കില്ല, കാരണം നല്ല ഫുൾ ടൈം പണിയുള്ള ആളാ. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ ഞാൻ കുറച്ചെന്തെങ്കിലും പണിയെടുത്ത് പിന്നെ നഷ്ടപ്പോ. അപ്പൊ ഞാൻ ഈ സാധാരണ ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു, ഞാനൊരു അഞ്ചും ആറും പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പം എല്ലാ കൂട്ടം പണിയും ഞാൻ എടുക്കും. അപ്പൊ ഇതെടുത്ത് ഇത് കഴിച്ചു കഴിയുമ്പോ എനിക്ക് ഇങ്ങനെ വൈദ്യുതി പോക്ക് തന്നെ. അത് ഇതുവരെ ഞാനിപ്പോ കൊറേ ഹോമിയോ മരുന്ന് കോഴിക്കോട് കാരപ്പറമ്പില് അവിടുന്ന് പോയി ഞാൻ കുറെ ഹോമിയോ മരുന്ന് കഴിച്ചു. അപ്പൊ എനിക്ക് ചെറിയൊരു മാറ്റം വന്നായിരുന്നു, പിന്നെ എനിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നു, ഞാൻ പോക്ക് നിർത്തി. അപ്പൊ എനിക്ക് അത് ഇപ്പോഴും പഴയ പോലെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രഷറോ ഷുഗറോ ഒക്കെ അതൊക്കെ നോക്കി അടുത്ത് നോക്കി. അപ്പൊ ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല, എല്ലാം നോർമലായിട്ട് ഇരിക്കുന്നേ. പിന്നെ ഒരു കൊളസ്ട്രോൾ ഒരു 218 പറഞ്ഞു. വേറെ ഷുഗർ ഇല്ല, ഷുഗർ 82 ഉള്ളു. പിന്നെ പ്രഷർ നോർമൽ ആയിരുന്നില്ല, പ്രഷർ താന്നു വരിക. അങ്ങനെ പോണത്.
0: ഇതെന്തായാലും ഒരു ഡോക്ടറെ ഒന്ന് കൊണ്ട് പരിശോധിപ്പിക്കുക കേട്ടോ, എന്താണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആഹാര കാര്യത്തിൽ മാറ്റം
1: വരുത്തുക. നന്ദി മാഡം. സ്ത്രീകളിൽ ഇപ്പോൾ പോസ്റ്റ് മെനോപോസ് ഉണ്ടാകുന്ന അസ്ഥിക്ഷയം തടയാനായിട്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണക്രമം നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും?
0: തീർച്ചയായിട്ടും മെനോപോസ് സമയമാകുമ്പോഴത്തേക്കും പലർക്കും ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കാണാറുണ്ട്. പക്ഷേ ഇതിന് അടിത്തറയിടുന്നത് ശരിക്കും കൗമാരപ്രായത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ മാക്സിമം ബോൺ മാസ് വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പെൺകുട്ടികൾക്കാണെങ്കിലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാൽഷ്യം കൂടുതലുള്ളത് നമ്മളെ എല്ലാ പയർ പരിപ്പ് സാധനങ്ങളിലും ഒക്കെ ഉണ്ട്. മില്ലറ്റ്സിനകത്ത് ധാരാളം കാൽഷ്യമുണ്ട്, റാഗിയിൽ ധാരാളം കാൽഷ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ കുറച്ച് നാളത്തേക്ക് കഴിക്കാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഡോസേജും എല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എല്ലാം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ബോഡി എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അത് ഉപയോഗിക്കുന്നു, അത് ഡെപ്പോസിറ്റ് ആകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
3: ഞാൻ അൽഫോൺസ, കൊല്ലം ജില്ലയിൽ ശൂരനാട് വയ്യാങ്കരയെന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാനൊരു ഡയബറ്റിക് രോഗിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആഹാര രീതികളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്.
0: കൺട്രോൾഡ് ആണോ ഡയബറ്റീസ്? ഞാൻ ഇതിനു മുമ്പ് പല പല സംശയങ്ങൾ ചോദിച്ചപ്പോഴും അതിൻ്റെ ആഹാര രീതി പ്രത്യേകം

0: പറഞ്ഞിരുന്നു, അത് കേട്ടോ?
1: ഇല്ല, ഞാൻ എനിക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ പണി
0: ഓക്കെ.
1: നടക്കുന്നു.
0: അപ്പോ
1: അതുകൊണ്ട്
0: ആദ്യം ശ്രദ്ധിക്കേണ്ടത്
1: അതുകൊണ്ട് കേട്ടില്ലായിരുന്നു. ആ
0: കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നേരത്തെ ഭക്ഷണവും കഴിക്കാതിരിക്കരുത്, കൃത്യസമയത്ത് കഴിക്കുക. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷേ അളവ് കുറയ്ക്കണം. കൂടുതലായിട്ട് അന്നജം ചെയ്യില്ല. അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, അളവ് കൂടാൻ പാടില്ല. ഇപ്പം നാലും അഞ്ചും ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാക്സിമം മൂന്ന്, രണ്ടോ മൂന്നോ. അതിനോടൊപ്പം കഴിക്കുന്നത് ഒരിക്കലും, ഇപ്പോൾ ഇഡ്ഡലി ദോശയാകുമ്പോൾ ചട്നിയേക്കാളും കൂടുതൽ നല്ലത് സാമ്പാറോ കടലക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുട്ടാണെങ്കിൽ അതിനോടൊപ്പം പയറ്. അപ്പോൾ ഒരു പുട്ടിൻ്റെ അളവ് കുറയ്ക്കുക, പയർ കുറച്ച് കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ പുട്ട് കടല അങ്ങനെയുള്ളതായിരിക്കണം. ഇടനേരങ്ങളിൽ വേണമെങ്കിൽ മോരും വെള്ളം കുടിക്കാം, 11 മണിയൊക്കെ ആകുമ്പോൾ മോരും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയോ തക്കാളി അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും രണ്ട് തരം. നമ്മുടെ സാധാരണ നാടൻ രീതിയിൽ കിട്ടുന്ന, നമ്മുടെ ചുറ്റും കിട്ടുന്ന ഏതെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള രണ്ട് കറികൾ, ഒരു ഇലക്കറിയും വേറൊരു കറിയും. തീർച്ചയായിട്ടും രണ്ട് പച്ചക്കറി കറികളെങ്കിലും കഴിച്ചിരിക്കണം. അത് കഴിക്കുന്നുണ്ടോ? ചോറായിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്, ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ആ
1: ഉച്ചക്ക് ഞാൻ ഒരു പിടി ചോറ് കഴിച്ചോ, അത് നമുക്ക്, എനിക്ക് ഞാനൊരു പിന്നെ ബ്ലൈൻഡ് കൂടാ, അപ്പൊ നമുക്ക് തരുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ.
0: ആ അതിനോടൊപ്പം പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം. അതിപ്പോ സാലഡ് ആയിട്ടും കഴിക്കാം, നമ്മുടെ വെള്ളരിക്കയൊക്കെ അരിഞ്ഞത്,
1: സാമ്പാറോ അവിയലോ ഒക്കെ കാണും, പിന്നെ ബീറ്റ്റൂട്ടോ ഒക്കെ തോരൻ കാണും, പിന്നെ പയറായിരിക്കും തോരൻ വെക്കുന്നത് കാണും,
0: അങ്ങനെയുള്ള കറികൾ കഴിക്കാം.
1: മീൻകറി കാണും, മീൻകറി കാണും. പിന്നെ രാത്രിയിലേ മാഡം നമുക്ക് ഈ ചുമലരിയിട്ട് കഞ്ഞി, കഞ്ഞിയായിട്ട് കുടിക്കാം.
0: കഞ്ഞിയായിട്ട് കുടിക്കാം, പക്ഷെ അളവ് പ്രധാനം, കട്ടി കൂടാൻ പാടില്ല. അരിയും പയറും കൂടെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
1: അതുപോലെ ഞാൻ മധുരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ബൂസ്റ്റ് കുടിക്കാൻ പറ്റുമോ?
0: ബൂസ്റ്റ് മുഴുവൻ പഞ്ചസാരയാണ്, പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അതെ, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഒക്കെ നല്ലതാണ്. കഞ്ഞി കഴിയുന്നതും കുറച്ചിട്ട് ഉപ്പുമാവ് പോലുള്ളത് കഴിക്കുക.
2: ഓക്കെ, താങ്ക് യു മാഡം. ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗ് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണക്രമവും മാനസികാവസ്ഥയായിട്ട് ബന്ധമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ചില ആൾക്കാർ ഒന്നും കഴിക്കാതാവും, ചില ആൾക്കാർക്ക് ഫുഡിലോടായിരിക്കും ഒരു ക്രേവിങ്, ആ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് തന്നെ പറയും. ഒബീസിറ്റിക്ക് ഒരു പ്രധാന കാരണം ഇന്നത്തെ സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഓഫീസിലെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, ഇതിലെല്ലാം അവർ പരിഹാരം കാണുന്നത് ഒരു ഫുഡിലാണ്.
2: ഐസ്ക്രീമിൽ, ചോക്ലേറ്റ്,
0: ഐസ്ക്രീം, മധുരം കൂടുതൽ കഴിക്കുക, മധുരം കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നുക, അങ്ങനെയുള്ള സ്ട്രെസ് ഈറ്റിംഗ്. നമ്മളത് മനസ്സിലാക്കണം, മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്താലേ പറ്റൂ. അതുപോലെ നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രോം, രാത്രി ഉള്ള ഫുഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ എല്ലാവരും ലേറ്റായിട്ടാണല്ലോ ഉറങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു സ്നാക്ക്, സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കുക. ഇതെല്ലാം ഓവർ വെയ്റ്റിന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ മൂഡ് മാറ്റുന്നത്, നമുക്കിപ്പോൾ ചോക്ലേറ്റൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതൊരു മൂഡ് എലിവേറ്ററാണ്. ചില സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ നമ്മളെ ഡള്ളാക്കുകയും ചെയ്യും. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്.
2: അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ചിലർക്ക് അലർജി, ചില ഫുഡ് ഐറ്റംസിനോട് അലർജി കാണും, ഗ്ലൂട്ടൻ അലർജി കാണും, ലാക്ടോസ് ഇൻടോളറൻസ് കാണും. അപ്പം ഇത്തരം ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
0: അത് തന്നെയാണ്. ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ്, അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് എലിമിനേഷൻ ഡയറ്റ് എന്നാണ് പറയുന്നത്. ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഗോതമ്പ്, നമ്മുടെ മൈദ അങ്ങനെയുള്ള സാധനങ്ങൾ, റൈസ് ആൻഡ് റൈസ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓട്സിനകത്ത് ഗ്ലൂട്ടൻ ഇല്ല, പക്ഷേ ഈ മാനുഫാക്ചറിങ് സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, അത് ബീഫിലെ പ്രോട്ടീൻ അലർജി
2: ഡയറി പ്രോഡക്ട്സ്.
0: ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ ലാക്ടോസ് ഡൈ

0: അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഉടനെ ലൂസ് മോഷനായിട്ട് പോവുക, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്താണോ നമുക്കങ്ങനെ ഒരു അലർജി പോലെ ഉണ്ടാക്കുന്നത് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
1: പൊതുവിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക,
0: അതെ,
1: എണ്ണ ഉപയോഗം മോഡറേറ്റ് ആയിട്ട് നിലനിർത്തുക, പ്രോപ്പർ എക്സസൈസ്, വെള്ളം.
0: അതെ, ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ അധ്വാനവുമായിട്ട് നോക്കിയിട്ട് വേണം എത്ര കാർബോഹൈഡ്രേറ്റ് ഹാർഡ് വർക്കേഴ്സിന് കൂടുതൽ കഴിക്കാൻ. നമ്മളെല്ലാം സെഡൻട്രി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അവർക്കൊരു മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റും ഉയർന്ന അളവിലെ പ്രോട്ടീനും മിതമായ അളവിൽ കൊഴുപ്പുമുള്ള ഒരു ഭക്ഷണ രീതി, അതിനോടൊപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൈവിധ്യം എന്നുള്ളതാണ്, പല തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതുണ്ട്. നമുക്ക് വേണ്ട ഒരു 44 ന്യൂട്രിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ പോരാ, വൈഡ് വെറൈറ്റി പല തരം സാധനങ്�ൾ ഉപയോഗിക്കുക.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ അനിത മോഹനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ഡീപ് മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.

നാളിൻ്റെ തിരുനാളാണ് ലോകം മുഴുവൻ പാട്ടും കൂത്തും പാട്ടുകളെ പാടിടാനും തെറ്റുകൾ പുറത്തിടാനും അന്തിമാളൻ തമ്പൂരാനെ കനിവകളെ ഓരേ.

പരമശിവനത്ര കിരാത വേഷവും പൂണ്ട് ചേലക്കരയിൽ വന്ന് നൊന്ത് വിളിക്കും മക്കൾ ഗീതാ സുഖം തരുന്നേ. ഓ ലേ ലേ ലേ ലേ ലോ ഓ ലേ ലേ നൊന്ത് വിളിക്കും.

0: അഞ്ചു കോടി സമർപ്പിക്ക് ഞാൻ മറുപട വേലക്ക്
1: കൊച്ചി കണ്ടോ നച്ചി വേണ്ട കൊല്ലം കണ്ടോ നീലം വേണ്ട അന്തിമ

ൂറിലോട്ടൊരുളി ഒട്ടുരുളില് കണ്ണി കൊന്ന വെറ്റിലടക്ക കദളിപ്പഴവും തേങ്ങ ശർക്കര കണിവല്ലാരി അതിന്റെ മുമ്പില് ശ്രീകൃഷ്ണനും കണി കണ്ടുണരടി പൊന്നു മോളൊരു നീലവിളക്കേ കണി കണ്ടുണരടി പൊന്നു.

ഒന്നാമൂത്തൻ്റെ മാളൻ, രണ്ടാമൂത്തൻ്റെ മോർ ഭഗവതി, മൂന്നാമൂർത്തി മീങ്കുളത്ത്, നാലാമൂർത്തി മല്ലേശ്ശേരി, അഞ്ചാമൂർത്തൻ്റെ അഞ്ച് മൂർത്തി, അഞ്ചും കൂടി സമർപ്പിക്കേ ഞാൻ നരുമിടവേലേക്ക്.

0: ಚಂದಿ ಬಾಳಂದೆಲ್ಲ ಕಂಡರು ಸಂತೋ ಚಂದು
1: ರೇಖರ ಮಕ್ಕಳಾನ ಓಮನ ಮಕ್ಕಳ ಞಂಗಲಾನ ಞಂಗಳ ಗೇರೋ ಮುಲ್ಲ ಪಾಂದಲೆ ಬೋಡಿ
2: ಬಾರಿಕೇ
1: ഞങ്ങളെ കേറോ മുല്ല പാന്തല് ബോഡി
2: പാറിക്കേട്ടയ്യപ്പം
0: തിന്നാ നല്ലത് ഗോതമ്പപ്പം പല്ലിന് പദമുള്ള പാറ കല്ല് ചങ്ങിന് പദമുള്ള പൂഴിക്കല്ല് നെഞ്ചിന് പദമുള്ള മുള്ളും കെട്ട് ആടാൻ കയ്യിൽ ഒരാടൊന്നാം വീശാൻ കയ്യിൽ വീശൊന്നപ്പം തിന്നാ ഞങ്ങളെ

0: കുമാരൻ അമ്മായ മധുരോ മുതല ഇത്ര നല്ലൊരു ചേട്ട പരാക്കില ജിറ്റൂടോ ഇത്ര നല്ലൊരു ചേട്ട പരാക്കില ജിറ്റൂടോ
1: ൊരു ചട്ടു കാല കൂനൂറുമ്പൊരു കുന്തക്കാല ഇടങ്ങലി തല മൂര നീയുണ്ടോടാ പണ്ടങ്ങാനൊരു

0: ഒരു കാട്ടുകാലം നാനങ്ങള് വേനൽക്കാലം നമ്മള് തമ്മൽ പാട് കളിച്ച കൂട്ട കുടുംബക്കാരോ മാറി പൂവിടേ കൂട്ട കുടുംബക്കാരോ മാറി പൂവിടേ
1: ഒരു മുറന്താ വിട്ടി.

കണ്ടാക്കെ താന്തോന്നും, പടിപ്പുര കണ്ടാക്കേറാൻ തോന്നും, അമ്മായി അമ്മടെ ജീലം കണ്ടൊരു പാട്ടാടാൻ തോന്നേ.

0: തിട്ടല്ല കൈമ ചങ്ങല കാല മകങ്ങല വമ്മട പൊന്നാരേ
1: പോയേ
0: കൈമ ചങ്ങല കാല മചങ്ങല വമ്മട പൊന്നാരേ
1: പോയേ
2: മാല മുത്തു മാല മുത്തുപടിമേ വെച്ചൊരുമാല തോപ്പിലെ അയ്യപ്പന്റെ പെങ്ങളെ കുട്ടി ചാക്കി കുട്ടിയത് കട്ടുണ്ടാവോയേ തോപ്പിലെ അയ്യപ്പന്റെ പെങ്ങളെ കുട്ടി ചാക്കി

0: నిన్న కూటిలి దడ చీడు చీటి వాలి బిగ్ ఉమ్మరత్ గట్టి తూకు ఎందే వీటిల బుళ్ళి కాకేయాటికే ఓరే എന്റെ വീട്ടില് പുഴങ്ങല്ലിന് കാക്കയാട്ടിക്കൂറ്റമ്പത്
1: കെട്ടും പൂട്ടും അറുനൂറ്റമ്പത് വളവതി തേവും വട്ടക്കൂറ പാമ്പിനെ പോലവ നീത തുടങ്ങിയേ വട്ടക്കൂറ പാമ്പിനെ പോലവ നീത തുടങ്ങിയേ
0: അമ്മലാനും ബിമ്മലാനും അങ്ങനെ രണ്ടിടാ മാലാനും നമ്പൂറ മാലക്കർ മാഴ നിന്ന് പെയ്യട്ടെ പോരേ നമ്പൂറ മാലക്കർ മാഴ നിന്ന് പെയ്യട്ടെ പോരേ
1: മാലാബലം പോയി വരട്ടെ ഒരു പിടി ചുള്ളൽ കൊണ്ടു വരട്ടെ ഇമ്മാലാബലം പോയി വരട്ടെ ഒരു പിടി ചുള്ളൽ കൊണ്ടു വരട്ടെ ഇപ്പ പാടിയ പാട്ടാരൻ്റെയും കൂടെ ഇരിക്കണ കൂട്ടാരൻ താടി മീച്ചാ പുകച്ചി ഞാൻ കൊല്ലേച്ചാവൂവേ ഇപ്പ പാടിയ

0: അങ്ങനെ രണ്ടിടാ മാലാന്തോ മമ്പൂറ മാലക്കരനാരെ മഴ പെയ്യും മുമ്പേ നീ ഈ വീട പറയേ മഴ പെയ്യും മുമ്പേ നീ ഈ വീട പറയേ
1: കണ്ടമയില്ലാത്തോന്നും പറക്കുന്ന

0: മാലിക്കൻ്റാറാമത്തെ ആ ചെക്കിളി അവളൊരു മറിയം ആടിനെ മേക്കാൻ പോയൊരു നേരം തന്നാണീ. അന്ന് ആലിൻ്റെ ചോട്ടിലിരുന്ന് സ്നേഹമാരേജിനെ കണ്ട് ആശിച്ച് വരൂ തേജൊരു കോലം തന്നാണീ.
1: ചെവൂച്ചട്ടി പോയി കൂട്ടി ആട്ടി വെട്ടും വേളാങ്കൂട്ടി കണ്ണം കരുതല ചെറുമുണ്ട.

പിലേക്ക് മാട്ടും നിന്നെ കാട്ട് പുല്ലും തീറ്റയ്ക്ക് പാവിടന്നു മാട്ടും നിന്നെ തൊഴുത്തിലേക്കാട്ടും നിന്നെ തൊഴുത്തിൻ്റെ കൂറ്റിക്ക് അണച്ചകട്ടി ഓ

0: പായ വിരിച്ച് നല്ലോണം കിടന്നുറങ്ങി പിന്നെന്താടാ പൊന്നു ചരാമൊരു പാട്ടും പാടിയാലേ പിന്നെന്താടാ പൊന്നു ചരാമൊരു പാട്ടും പാടിയാലേ
1: പറഞ്ഞ കണ്ടോ വല്ല വീശി പിടിക്കണ കണ്ടോ എല്ലാ പാട്ടി പൊതുവെ

0: ഞാനോ മാലി ചിരിമൂത്തേക്കോ മഞ്ഞു മാറിയും കൊണ്ട് ഞങ്ങൾ കാവലിരുന്നോള് മഞ്ഞു മാറിയും കൊണ്ട് ഞങ്ങൾ കാവലിരുന്നാളേ
1: തെക്കിന് തെക്കിന് കാറ് കറുത്ത് കല്ലിടമ്പിൽ വെള്ളം പൊന്തി ഞാനിപ്പോ ചെന്നളക്കും കാടുന്നാൽ കൂടെ ഞാനിപ്പോ ചെന്നളക്കും.

0: ചേട്ട ഭൂമിയോട് മല്ല പിടിച്ച് കളിക്കണ താരാണേ,
1: ഭൂമിയോട്
0: മല്ല പിടിച്ച് കളിക്കണ താരാണേ.

0: രവീന്ദ്രനും സംഘവും അവതരിപ്പിച്ച കാണകളിപ്പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജികർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
2: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്റർ ആണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
1: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളി

0: തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 600,000-ലധികം സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക് ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൗഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൗകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 രണ്ടാണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുത മാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 7 3 ഉൾപ്പെടെ 12 നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറും പുരുഷന്മാരുടെ 10,000 ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ്

0: പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 100,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLAമാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ TK വാസു, സേതുനാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: വ്രണങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു.
1: വ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉത്ഭവിച്ചു വരാം. പല കാരണങ്ങൾ കൊണ്ടും വ്രണങ്ങൾ രൂപപ്പെടാം. ത്വക്കിന് പുറത്ത് കാണപ്പെടുന്ന വ്രണങ്ങൾ വലിയ ആഴമുള്ള അൾസറുകളായി രൂപാന്തരം പ്രാപിക്കാം. ഇവ ത്വക്കിൽ മാത്രമല്ല, വായ്ക്കുള്ളിലും കുടലിലും അന്നനാളത്തിലും ആമാശയത്തിലുമെല്ലാം രൂപപ്പെടാം. ചിലവ പെട്ടെന്ന് തന്നെ ചികിത്സകളോട് പ്രതികരിക്കുന്നു. എന്നാൽ ചിലത് കാലപ്പഴക്കം ചെന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ശരീരത്തിൽ നിലനിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ നിരവധിയാണ്. വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വ്രണങ്ങൾ സാധാരണയായി കാലിന് താഴ്ഭാഗത്തായി കാണപ്പെടുന്നു. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളിൽ കൂടിയുള്ള രക്തയോട്ടം ഗണ്യമായി കുറയുന്നതുകൊണ്ടും കാലിൽ വ്രണങ്ങളുണ്ടാകാം. പുകവലി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതിൻ്റെ വേഗത കൂട്ടുന്നു. ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന രോഗം ചെറിയ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നതിനും അതുവഴി രക്തയോട്ടം കുറഞ്ഞ് വ്രണങ്ങൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. പ്രമേഹം അഥവാ ഡയബറ്റിസ്, ഇത് കാരണം ധാരാളം പേരുടെ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ കാണപ്പെടുന്നു. അർബുദ രോഗവുമായി ബന്ധപ്പെട്ടും വ്രണങ്ങൾ ഉണ്ടാകാം. ചില വിരകൾ, സ്ട്രോഞ്ചൈലോയിഡ്സ്, ഫൈലേരിയൽ വിരകൾ തുടങ്ങിയവ വ്രണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില ബാക്ടീരിയകൾ പഴുപ്പുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. മുറിവുകൾ യഥാസമയം വൃത്തിയാക്കി സൂക്ഷിക്കാത്ത സാഹചര്യത്തിലും വ്രണങ്ങളായി അവ രൂപാന്തരപ്പെടാറുണ്ട്. കിടരോഗികൾക്ക് എപ്പോഴും കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിൽ ബെഡ്സോൾസ് അഥവാ ഉണങ്ങാൻ മടിക്കുന്ന ആഴത്തിൽ പോകുന്ന വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. മുറിവുകൾ ഉണങ്ങാൻ വേണ്ട വൈറ്റമിൻ സി, സിങ്ക്, പ്രോട്ടീൻ എന്നിങ്ങനെ ഉള്ള പോഷകാഹാരക്കുറവുകൾ വ്രണങ്ങൾ ഉണങ്ങാതെ തുടരാൻ കാരണമാകുന്നു. ചിലയിടങ്ങളിൽ തുടർച്ചയായി എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വ്രണങ്ങൾ രൂപപ്പെടാം. ഉദാഹരണത്തിന്, മൂർച്ചയുള്ള പല്ല് നിരന്തരമായ കവളിൻ്റെ ഉൾഭാഗത്ത് ഉരഞ്ഞുകൊണ്ടിരുന്നാൽ

0: അവിടെ മുറിവുണ്ടാവുകയും കാലക്രമേണ അതൊരു വ്രണമായി മാറുകയും ചെയ്യും. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം കുടലിലും ആമാശയത്തിലും അൾസർ അഥവാ വ്രണങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, കുഷ്ഠരോഗം എന്നിവ വ്രണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രക്തക്കുറവുള്ളവരിൽ വ്രണങ്ങൾ ഉണങ്ങാൻ കാലതാമസം നേരിടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അവസ്ഥകളിൽ അണുബാധ രൂക്ഷമായി വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. പുകവലി, മദ്യപാനം, വേദന സംഹാരികളുടെ ഉപയോഗം എന്നിവ ആമാശയത്തിലും വ്രണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയ ആമാശയത്തിലെ വ്രണങ്ങൾ ഉണ്ടാകുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നതായി കാണുന്നു. വേദന സംഹാരികളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മസാല ചേർന്നതും കരിഞ്ഞതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഉദരസംബന്ധമായ വ്രണങ്ങൾക്കുള്ള ചികിത്സയുടെ ആദ്യപടി. ഇവയ്ക്ക് ഇന്ന് നൂതനമായ ഫലവത്തായ ചികിത്സാരീതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. വ്രണങ്ങൾക്ക്, പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്നവയ്ക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? ഉണ്ട്. ഹോമിയോപ്പതിയിലൂടെ വ്രണങ്ങൾ പൂർണ്ണമായി ഭേദമാക്കപ്പെട്ടവർ നിരവധിയാണ്. കാരണം കണ്ടെത്തി അതിനു വേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിൽ വ്രണങ്ങൾക്കുള്ള ചികിത്സ ആരംഭിക്കുന്നത്. വ്രണങ്ങൾ പഴുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതിലെ അണുക്കൾ രക്തത്തിൽ പ്രവേശിച്ച് ഗുരുതരമായി സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. അതിനാൽ വ്രണമുള്ള അവയവം തന്നെ മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട ധാരാളം രോഗികളുണ്ട്. സെപ്റ്റിസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതെ അതിനു മുമ്പായി തന്നെ രോഗിയെ സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ച ശേഷം രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഹോമിയോ ചികിത്സ മുന്നോട്ടു പോകുന്നത്. രോഗിയുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ, രോഗിയുടെ ഭക്ഷണക്രമം, രോഗിയുടെ ശീലങ്ങൾ, ജോലിയുടെ പ്രത്യേകത, ഉപയോഗിക്കുന്ന മരുന്നുകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങി രോഗിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം ഏറ്റവും ഉചിതമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നു. പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ള എന്നിവ ക്രമീകരിച്ച് കഴിക്കുക. രക്തത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട പരിശോധനകൾ ചെയ്യുക. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവ ചെയ്യാൻ രോഗിയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ചികിത്സയുടെ ആദ്യപടി. ആശുപത്രിയിൽ അഡ്മിറ്റായി തന്നെ ചികിത്സ തേടുന്നതാണ് ചില ആഴമുള്ള പഴുപ്പുള്ള വ്രണങ്ങൾക്ക് ഉത്തമം. മതിയായ വിശ്രമവും പരിചരണവും ഇവയ്ക്ക് ആവശ്യമാണ്. ഇന്ന് പല തരത്തിലുള്ള ഡ്രസ്സിംഗ് ഉപാധികൾ ലഭ്യമാണ്. വ്രണത്തിന്റെ സ്വഭാവവും തരവും അനുസരിച്ച് ഡ്രസ്സിംഗിന്റെ രീതികളും മാറുന്നു. വരണ്ട മുറിവുകൾക്ക് ജെൽ ഡ്രസ്സിംഗ്സ് ഉണ്ട്. പപ്പായയുടെ വെള്ളക്കറ നേർപ്പിച്ചത് വ്രണങ്ങൾക്കുള്ളിലേക്ക് ഇളകിമാറാത്ത പഴുപ്പ് മാറുന്നതിന് അവയുടെ മേൽ വയ്ക്കാറുണ്ട്. ഇത് വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വായ്ക്കുള്ളിൽ തുടർച്ചയായി വ്രണങ്ങൾ വരുന്നവരുണ്ട്. ശുദ്ധമായ തവിട് ശർക്കരയിലോ പഴത്തിലോ കുഴച്ചു കഴിക്കുന്നത് ഇതിന് ഉത്തമ പരിഹാരമാണ്. മൂർച്ചയുള്ള പല്ല് കവിളിൽ ഉരയുകയാണെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടറിനെ കാണിച്ച് അതിന്റെ മൂർച്ച കുറയ്ക്കുക. തൈര്, മോര് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുഴുക്കളുള്ള വ്രണങ്ങളാണെങ്കിൽ അവയിൽ ടർപ്പൻ്റെ ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് അവയെ പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. മൃതകോശങ്ങളുണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. ഈ ചികിത്സകളെല്ലാം തന്നെ ഇന്ന് ഗവൺമെന്റ് ഹോമിയോ കോളേജുകളിൽ ലഭ്യമാണ്. വ്രണങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായ, അതിശയകരമായ ഫലങ്ങൾ നൽകുന്ന ധാരാളം മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ആഴ്സാൽബ്, ഹെപ്പാർസെൽഫ്, മെർക്സോൾ, ഗ്രഫൈറ്റിസ്, ഹെക്ലാലാവ, സൈലീഷ്യ, നൈട്രിക് ആസിഡ്, സിഫ്ലിനം, ആൻഡ്രാസിനം, കാലിബൈക്ക്, ലാക്കസിസ് തുടങ്ങി ധാരാളം മരുന്നുകൾ വ്രണങ്ങൾക്കായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊളാജൻ ഡ്രസ്സിംഗ്, സൂപ്പർ അബ്സോർബൻ ഡ്രസ്സിംഗ് എന്നിവ വ്രണങ്ങളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. കിടരോഗികളെ വ്രണങ്ങളുള്ള ഭാഗം കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ചരിച്ചു കിടത്തുകയും വളരെ ശ്രദ്ധാപൂർവം ആ വ്രണങ്ങൾക്കും രോഗിയുടെ പൊതുവായ ആരോഗ്യത്തിനും വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യണം. രോഗിയെ കിടത്തുന്നതിന് വാട്ടർ ബെറ്റ്, എയർ ബെറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുക. നനവ് തട്ടാതെ ശ്രദ്ധിക്കുക. മലമൂത്ര വിസർജ്യങ്ങളൊന്നും തന്നെ കട്ടിലിൽ തങ്ങാതെ ശ്രദ്ധിക്കുക. കിടരോഗിയുടെ തൊലി അടർന്നു തുടങ്ങിയാൽ തന്നെ ഇത് ആഴമുള്ള വ്രണമായി മാറാതിരിക്കാൻ വേണ്ട ചികിത്സാവിധികൾ തേടണം. കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണം മുറിവുകൾ ഉണ്ടായാൽ അത് രോഗി അറിയണമെന്നുപോലുമില്ല. പ്രത്യേകിച്ച് കാൽപാദത്തിലും കാലിന്റെ വിരലുകൾക്കിടയിലുമുള്ള മുറിവുകൾ. പ്രമേഹ രോഗികളിൽ ഇന്ന് വളരെയധികം മുറിവുകൾ ഈ തരത്തിൽ വ്രണമായി മാറുന്നതായി കാണാറുണ്ട്. പ്രമേഹ രോഗികൾ പാദ സംരക്ഷണത്തിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഹോമിയോപ്പതി ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുടങ്ങാതെ അതിന്റെ അനുയോജ്യമായ വീര്യത്തിലും ഡോസിലും കൃത്യമായ ക്രമത്തിൽ ഉപയോഗിക്കണം. വർഷങ്ങളും മാസങ്ങളും പഴക്കമുള്ള ദുർഗന്ധം വഹിക്കുന്ന വ്രണങ്ങളായാലും ക്ഷമയോടെ ചികിത്സ എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും പരിപൂർണ സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും.
1: വ്രണങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം

0: വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർവി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകി കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകൻപാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
2: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
1: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
2: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തത് െ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
2: നിയോജിത തരികെ സദാൻ കോ വേദാന കേദാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ്സെ ആഗ്രഹ കർതാ ഹൂ കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാൽ കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
1: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ

0: പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 600,000+ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റു 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1-ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്രതാരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകടനിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1-ാം സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. കാര്യാട്ടുകരയിൽ നിന്നും കത്തയച്ച ടി വി സുധാകരൻ ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയഗീതത്തിൽ ഇന്നാദ്യം. എസ് ജാനകി പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം ടി കെ പുകഴേന്തി. ചിത്രം സ്നേഹദീപമേ മിഴുതുറക്കൂ.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
4: ആലത്തൂരിൽ നിന്നും കത്തയച്ച വിലാസിനി ചന്ദ്രന് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഇനി. യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം ബോംബെ രവി, ചിത്രം പരിണയം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
0: ഡോക്ടർ രാജീവിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം ചുരം. ചിത്രപാടിയ ഗാനം കേൾക്കാൻ കത്തയച്ചിരിക്കുന്നു മുല്ലശ്ശേരിയിൽ നിന്നും വിജയൻ, നളിനി എന്നിവർ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ
2: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ പ്രായോജകർ
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ
5: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം ഔസേപിച്ചൻ എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു ഈ ഗാനത്തിനു വേണ്ടി പ്രിയഗീതത്തിലൂടെ കത്തുകൾ അയച്ചിരിക്കുന്നു ബേബി നാരായണൻ മൂക്കുതല

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ചിത്രം സ്നേഹം. യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു സുരേന്ദ്രൻ, നാട്ടുകാർ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
5: ആലപ്പുഴയിൽ നിന്നും കത്തയച്ച നിഖിലിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. യേശുദാസ് പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം രവീന്ദ്രൻ. ചിത്രം ചമ്പക്കുളം തച്ചൻ.

കുറ്റുമുക്കിൽ നിന്നും കത്തയച്ച ലതികയുടെ ഇഷ്ടഗാനമാണ് കേട്ടത്. ഓയിൻവിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം, പി മാധുരി പാടിയത്, ചിത്രം നീയത്ര ധന്യ. ഇനി ആലപ്പുഴയിൽ നിന്നും കത്തയച്ച നിഖിലിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. എസ് ജാനകി പാടിയത്. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്. മകൾ അവന്തികയ്ക്ക് വേണ്ടി ഈ ഗാനം ആവശ്യപ്പെട്ടത് കൂനത്തറയിൽ നിന്നും ധന്യ ബാബുരാജ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ഹരിഹരന്റെ വരികൾക്ക് സംഗീതം രവി ബോംബെ, പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം മയൂഖം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു ചൊവ്വന്നൂരിൽ നിന്നും പാർവതി, ശാരദ എന്നിവർ.

ജാനകിയും സംഘവും പാടിയത്. ഓ എൻ വീട് വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം യാത്ര. ഈ ഗാനം കേൾക്കാൻ കത്തയച്ചിരിക്കുന്നു മൊയ്തീൻ കുറ്റിപ്പുറം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് പ്രിയഗീതത്തിൽ അവസാനമായി. സംഗീതം രവീന്ദ്രൻ, ചിത്രം പഞ്ചലോഹം. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കടവല്ലൂരിൽ നിന്നും ദേവിക, ഗായത്രി എന്നിവർ. ഗാനമിതാ

0: കിടത്താനും നെഞ്ചോടൊരുമി കിടത്താനും.
1: പ്രിയഗീതം സമാപിച്ചു. തുടർന്നും പ്രിയഗീതത്തിലേക്ക് കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806331.

0: have expanded from 47 to 58, and elephant reserves have also gone up from 28 to 32. Underscoring the country's growing commitment to water conservation, designated Ramsar sites have also grown from 26 to 100.
1: Designated Ramsar sites ki sankhya 26 thi, jo badhkar ke ab 100 ho gayi.
2: During the event, he also launched ecotourism web portal developed by the National Tiger Conservation Authority. And now, before we end the bulletin, the headlines once again. Lok Sabha continues discussion on Public Examinations Prevention of Unfair Means Amendment Bill 2026. Government says bill aims to strengthen students' confidence in examination system. Home Minister Amit Shah reviews flood relief efforts in Assam, says centre to provide all help to Assam during difficult time. India strongly condemns recent attacks on several maritime vessels in Strait of Hormuz, says commerce through international waterways must be restored. Death toll reaches 40 in Pakistan-occupied Jammu and Kashmir following brutal crackdown by Pakistani forces. And International Tiger Day 2026 being observed today, India leads the world in tiger conservation efforts with nearly 70% global tiger population. And with that, we end the midday news.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
5: 4ാം ഭാഗം.
4: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
6: എന്താ കുഞ്ഞെ നീ ചെയ്തത്? നീ എന്തിനാ നിന്റെ അനിയനോട് മാപ്പ് ചോദിച്ചത്?
7: അത് ചോദിച്ചവനും കേട്ടവനും അറിഞ്ഞാ മതി.
6: അതെനിക്കൂടി കേട്ടുകൂടെ?
7: കേൾപ്പിക്കാം വേണ്ടി വന്നാൽ.
6: നീ ചെയ്തത് കഷ്ടമാണ്. നിനക്ക് അവനെ ഉപദേശിക്കാനുള്ള അവകാശമില്ലേ? അത് കേൾക്കേണ്ടത് അവന്റെ കടമയും.
7: അന്യോന്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അതിന് കുറുകെ നിൽക്കുന്ന കുറെ അവകാശവും കടമയുമല്ല.
6: അവൻ നിന്നോട് കാണിച്ചത് സ്വാതന്ത്ര്യമോ അതോ ധിക്കാരമോ?
7: ചിലർക്കത് ധിക്കാരമെന്ന് തോന്നും, മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യമെന്നും.
6: മോനെ ചന്ദ്ര,
7: എന്താ വേണ്ടത്?
6: നീ വന്ന് ഊണ് കഴിക്ക്.
7: കഴിച്ചതുകൊണ്ട് മതിയായി.
6: എന്തിനാ മോനെ ഇങ്ങനെ വലയ്ക്കുന്നത്? മനസ്സിലിരുന്ന് തേങ്ങുന്നത് പുറത്ത് പറഞ്ഞുകൂടെ? ഞാൻ എത്ര തവണ ചോദിച്ചു?
7: ചോദിക്കാനുള്ളത് എനിക്കാണ്.
6: ചോദിക്കും മോനെ, നിനക്ക് എന്ത് വേണേ ചോദിച്ചുകൂടെ എന്നോട്?
7: മര്യാദ കരുതി മാത്രം ഞാൻ അടങ്ങുന്നു, ഈശ്വരൻ ചോദിച്ചോളും.
6: ഈശ്വരനെ മുൻനിർത്തിയേ ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടുള്ളൂ.
7: എങ്ങനെ ജീവിച്ചെന്ന് വർണ്ണിക്കാതിരിക്കുകയാണ് ഭേദം.
6: ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന്.
7: ഇന്നല്ലാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനകം ഒരിക്കലെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ?
6: ഒരു നാളും ഇല്ലാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കാൻ അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതെന്താണെന്ന് ഞാൻ അറിയാൻ പാടില്ലേ?
7: അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെന്ന് ചോദിക്കണം ആ ഘാതകനോട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
6: ഘാതകനോ? അതാരാ?
7: സ്വന്തം ഭാര്യയെ രക്തം ചിന്താതെ കുരുതി കൊടുത്തവൻ ആരെന്ന് പറഞ്ഞാലേ മനസ്സിലാവുമല്ലേ? അതും അതിനിടവരുത്തിയവർക്ക്.
6: നീ എന്നറിഞ്ഞു എന്റെ പാവം കുട്ടി?
7: അറിയേണ്ടതെല്ലാം
6: അറിയേണ്ടതെല്ലാം നീ അറിഞ്ഞിരുന്നെങ്കിൽ.
7: അറിഞ്ഞത് തന്നെ ധാരാളം, ഇനി എന്തിനധികം?
6: അല്പം അറിവ് അപകടമാണ് മോനെ.
7: വേദാന്തം കേൾക്കാൻ എനിക്ക് പ്രായമായിട്ടില്ല, കേട്ടാലൊട്ടും മനസ്സിലാവുകയുമില്ല.
6: വേദാന്തമോ? കണ്ട കുണ്ടും കുഴിയും താണ്ടി ഇഴയുന്ന ഈ പാവത്തിനോ വേദാന്തം? ഞാൻ ഇന്നുവരെ എൻ്റെ കുഞ്ഞിനോടൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്നെൻ്റെ ചങ്കടത്ത് മുമ്പിൽ വെച്ച് യാചിക്കുകയാണ്. എത്ര നല്ല വെണ്ണക്കൽ പ്രതിമയും ഒറ്റയടിക്ക് തകർക്കാം, പക്ഷേ അതൊന്നുണ്ടാക്കിയെടുക്കാൻ അതെന്തെന്ത് ക്ലേശം, എത്ര വിയർപ്പ്, എത്ര നാളത്തെ കണ്ണും നട്ടിരിപ്പ്. നീ അത് തകർത്ത് കളയുമോ ചന്ദ്ര? കണ്ണി ചോരയില്ലാതെ.
7: ചോരയും ഉയരുമുള്ള ഒരു മനുഷ്യ വിഗ്രഹം നിർദ്ദയം തല്ലി തകർക്കാൻ അരുനിന്നിട്ട് ഇപ്പൊ നിന്ന് കണ്ണീരൊഴുക്കുന്നു, ആരെ കാണിക്കാൻ?
6: ഈ കണ്ണീരിന്റെ നേരെ ഈശ്വരൻ അറിയട്ടെ. രായിക്ക് രാമാനന്ദ് എന്നിൽ നിന്നകന്നു. ഞാൻ എന്നും പേടിച്ചിരുന്നതാണ് ഈ അകൽച്ച. എങ്കിലും എൻ്റെ കുഞ്ഞ്, എനിക്ക് ഈ ജന്മത്ത് നിങ്ങൾ അന്യരാവൂല. വെറുത്തോ ശപിച്ചോ

0: ലഭിച്ചോ? എനിക്ക് പരാതിയില്ല. എന്റെ എല്ലാമായി കരുതുന്ന നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ ഒന്നുകൂടി ജനിച്ചാൽ അവർ പറയും ഞാൻ ആരാണെന്ന്. എനിക്കിനി ഒന്നും പറയാനില്ല.
1: ഇങ്ങോട്ട് പോകുന്നു.
0: അത്താഴത്തിനെത്തിരി അരി അയലത്തൊന്ന് കടം വാങ്ങിക്കാൻ. നീ ചെന്ന് ഊണ് കഴിക്ക്, മാധവി വിളമ്പി തരും.
2: ചേട്ടാ, എവിടെയായിരുന്നു ചേട്ടൻ ഇതുവരെ? എത്ര നേരമായി അമ്മ ഒന്നും കഴിക്കാതെ ചേട്ടനെയും കാത്തിരിക്കുന്നു.
1: ഞാനിവിടെ ഇല്ലാത്ത ദിവസമൊക്കെ ആരും ഒന്നും കഴിക്കാതിരിക്കുകയാണോ പതിവ്?
2: അല്ലെങ്കിൽ ചേട്ടൻ ഇത്തവണ വന്നതേ കോള് പിഴച്ചാണ്. വന്നിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു വാക്ക് അമ്മയോട് സ്നേഹമായി സംസാരിച്ചോ? മറ്റാരോട് കാണിച്ചാലും അമ്മയുടെ ആവാമോ ചേട്ടാ ഈ അധിക പ്രസംഗം?
1: ഇനി എന്തെല്ലാം ഉണ്ട് അനിയത്തിക്ക് ചേട്ടനെ കുറ്റപ്പെടുത്താൻ?
2: കുറ്റം പറയുന്നതാണോ അതിശയം? ദേ, അമ്മ മെനിഞ്ഞാന്ന് തനിച്ചിരുന്ന് കരയുന്നത് കണ്ടു. എന്നെ കണ്ട ഉടനെ കണ്ണീര് തുടച്ചു കളഞ്ഞു.
1: ഓ, നീയും കരഞ്ഞു പോകുന്നു പേടിച്ചായിരിക്കും.
2: സംശയമുണ്ടോ?
1: നിനക്കത് കണ്ട് സഹിക്കുന്നില്ല അല്ലേ? എന്നാ, നിന്റെ അമ്മ കുളിക്കാതെയും ഉണ്ണാതെയും ഒരേ കിടപ്പിൽ കിടന്ന് ഒരുകി ചത്ത നിറഞ്ഞ അത് നിനക്ക് സഹിക്കൂ?
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: നിനക്ക് മനസ്സിലാവുന്ന ചിലത് ഞാൻ ചോദിക്കാം. നമ്മുടെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്?
2: എങ്ങനെ ഓർക്കാൻ? ആ ഭാഗ്യം ദൈവം തട്ടിക്കളഞ്ഞില്ലേ? എന്നാലും ഈശ്വരനെ എങ്ങനെ കുറ്റപ്പെടുത്തും? പ്രാണനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ തന്നില്ലേ നമുക്ക്? ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ?
1: പെറ്റമ്മയെ തുലച്ചിട്ടാണ് പോറ്റമ്മ ഈ വീട്ടിൽ കടന്നതെന്ന് നീ അറിഞ്ഞെങ്കിൽ?
2: ഇതെന്ത് ശനി, തുലച്ചു പോലും. ദേ, നിന്നടുത്ത് തന്നെ താണു പോകും. എനിക്ക് കേൾക്കണ്ട ഒന്നും.
1: നിൽക്കനിയത്തി, നിനക്കോ എനിക്കോ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നേര് നേരല്ലാതാകുമോ? ആരെങ്ങനെ മറച്ചാലും സത്യത്തിന്റെ കണ്ണടയുമോ? അല്ലെങ്കിൽ ആ ആരും കൊല നടന്ന് 20 വർഷം കഴിഞ്ഞ് യാദൃശ്ചികമായി നാം പിറന്ന മണ്ണിൽ പോകാനും ആ നാട്ടുകാർ പറഞ്ഞ് ഈ സത്യം ഞാൻ അറിയാനും എങ്ങനെയിടയായി?
2: ഓഹോ, അപ്പോൾ ആരോ ചിലര് കൊളുത്തിവിട്ട പൊളിയും പൊക്കിയെടുത്ത് വന്നിരിക്കുകയാണ്. കഷ്ടം, ചേട്ടൻ ഇത്ര പാവമായി പോയല്ലോ.
1: അതെ, ആരോ പൊളി തട്ടിവിട്ടു.
2: അല്ലല്ല, പണ്ടത്തെ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു ചേട്ടനോട് പറയാൻ.
1: ഇങ്ങോട്ട് നോക്ക്, നിനക്ക് അടുത്തറിഞ്ഞുകൂടെ കേശവിള്ള മാമന്റെ ഭാര്യ മീനാക്ഷി മാമിയെ? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞത് എന്താണെന്നോ? നിന്റെ അച്ഛനും രാഘവന്റെ അമ്മയും തമ്മിൽ പണ്ടേയുള്ള അടുപ്പം കാരണമാണ് ചന്ദ്ര നിനക്ക് നിന്റെ അമ്മ ഇല്ലാതായി പോയത്.
2: കൊള്ളാം, നന്നായി. വാവിലും കഷ്ടം 14. ഇതിലധികം വേണോ ചേട്ടാ? ചേട്ടന്റെ ശുദ്ധഗതിക്ക് തെളിവ് ആരാണ് ചേട്ടാ ഈ മീനാക്ഷി മാമി? ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ മുന്നും പിന്നും നോക്കാതെ കടന്നു കളഞ്ഞ കക്ഷി. ആട്ടെ, ഇത്രയും കൊണ്ട് നിർത്തിക്കളഞ്ഞോ ആ കെട്ട പെമ്പറന്നോര്? കേശവപിള്ള മാമന് അച്ഛനും കൂടി ഇപ്പോൾ ഒരു ഭാര്യയാണെന്ന് പറയാൻ വിട്ടുപോയോ അവര്? അല്ല, അങ്ങനൊരു കഥ പറഞ്ഞത് പരത്തുകയാണല്ലോ ഈയിടെ അവരുടെ തൊഴില്.
1: കഷ്ടം, അവരെന്തോ പറഞ്ഞു പരത്തുന്നു. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന്, പറഞ്ഞത് എത്ര വേദനയോടെയാണെന്ന് നീ എങ്ങനെ അറിയും? ആരെന്ത് ധരിച്ചാലും ഞാൻ സഹിക്കാം. പക്ഷേ മനസ്സറിയാത്ത ഈ അപരാധം ഞാൻ ചെയ്തെന്ന് ഗോവിന്ദപ്പിള്ള ചേട്ടനും വീട്ടുകാരും വിശ്വസിച്ചാൽ എന്റെ ആത്മാവിന് എങ്ങനെ ഗതി കിട്ടും ചന്ദ്ര എന്ന് ഉഴറി പറഞ്ഞപ്പോഴേക്കും ആ സാധു തളർന്നു വീഴാൻ പോയി. ഞാനാണ് താങ്ങി നിർത്തിയത്.
2: അതൊക്കെ പോട്ടെ, നമുക്ക്.
1: ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മുന്നിൽ കണ്ടത് അപ്പാടെ അകത്താക്കുന്ന മരക്കഴുതയല്ല ഞാൻ. ഉരുത്തി പറഞ്ഞത് മാത്രം കേട്ട ഉടനെ നേരെ നേടുത്ത് ഇളകിച്ചാടി പുറപ്പെടുന്നവനുമല്ല. നാട്ടിൽ വെച്ച് കണ്ടതും കേട്ടതും എനിക്ക് മറക്കാനാവില്ല. എൻ്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്നൊരു സ്നേഹിതനുണ്ട്, അമ്മയുടെ നാട്ടുകാരൻ. ഓർമ്മ വെച്ചതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത നാട്ടിൽ വെറുമൊരു രസത്തിന് പോയതാണ് അയാൾ മൊത്ത്. അവിടെ വെച്ച് വയസ്സായ പലർക്കും ഞാൻ ആരെന്ന് സ്നേഹിതൻ പറഞ്ഞുകൊടുത്തു. അവർക്കെല്ലാം ഏറ്റവും അടുത്തറിയാം അച്ഛനെയും അമ്മയും. ചിലരെന്റെ ദേഹത്ത് തലോടി, ചിലർ കൈപിടിച്ച് മുത്തി, ചിലർ ആളറിഞ്ഞപാടെ മാറോട് ചേർത്ത് പിടിച്ചു. അതിൽ ഒരുത്തരില്ല അമ്മയുടെ മനോഗുണം പുകഴ്ത്താതെ. ഭർത്താവിനെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്ന് നെടുവീർപ്പോടെ പറയുന്നത് ഞാൻ കേട്ടു. ഗോവിന്ദപ്പിള്ള ചേട്ടൻ ആൾ കേമൻ തന്നെ. പക്ഷെ എന്തു ചെയ്യാം, നല്ല മരത്തിൽ ഇത്തിള് പറ്റിപ്പോയി. മഹാലക്ഷ്മി പോലത്തെ ആ സ്ത്രീ കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വന്നു ആ മനുഷ്യൻ നിമിത്തം എന്നൊരാൾ പറഞ്ഞപ്പോ

0: അടുത്തുനിന്നവരെല്ലാം അത് ശരിവച്ചു. അച്ഛന്റെ പേര് കേട്ടയുടൻ ഒരക്ഷരം പറയാതെ കാർക്കിച്ച് തുപ്പിയവരുമുണ്ട് ആ കൂട്ടത്തിൽ.
1: സംഭവിച്ചതുപോലെ തന്നെയാണ് ചേട്ടൻ പറയുന്നത്.
0: നിനക്ക് ഇനിയും സംശയമോ? ആട്ടെ, കേശവുള്ള മാമനെ നിനക്ക് പൂർണ്ണ വിശ്വാസമല്ലേ?
1: ഇല്ലെന്നോ? ഈ കുടുംബത്തിന് മറക്കാൻ കഴിയുമോ അദ്ദേഹത്തെ? ഒന്നും അറിയാത്ത നമ്മുടെ അച്ഛന്റെ ചുമലിൽ ചില അടുത്ത സ്നേഹിതർ ചേർന്ന് പണാപഹരണ കുറ്റം ചുമത്തിയപ്പോൾ ആ കുറ്റം ഏറ്റുപറഞ്ഞതും പണം കെട്ടിവെച്ചതും കേശവപിള്ള മാമനല്ലേ? അങ്ങനെയല്ലേ മാമന് ജോലി നഷ്ടപ്പെട്ടത്? കേശവപിള്ള മാമനെ മറക്കാൻ കഴിയുമോ?
0: ജീവിതകാലം മുഴുവൻ അച്ഛന്റെ വലം കൈയേറുന്ന മാമൻ എന്നും അച്ഛന്റെ പക്ഷത്തല്ലേ നിൽക്കൂ? മാമൻ അച്ഛനെതിരായി എന്തെങ്കിലും പറയുമോ?
1: ഒരിക്കലുമില്ല.
0: ആ മാമൻ എന്റെ മുമ്പിൽ സമ്മതിച്ചതാണ്. അമ്മ സുഖക്കേടായി കിടന്നിരുന്ന കാലത്ത് കാണാൻ ആശിച്ച് അമ്മ ആളയച്ചിട്ട് അച്ഛനൊന്ന് അന്വേഷിച്ച് ചെല്ലാൻ കരുണ കാണിച്ചില്ലെന്ന്. മാമൻ എത്ര ശാസിച്ചിട്ടും യാചിച്ചിട്ടും ആ കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയം അലിഞ്ഞില്ലെന്ന്.
1: അയ്യോ, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കണം?
0: നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്ക്.
1: അപ്പോൾ ചേട്ടാ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മയെ
0: എന്തു ചെയ്യാം മാധവി? ആ നിർഭാഗ്യവതി സ്നേഹിച്ചത് സ്നേഹം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു പുരുഷനെ ആയിപ്പോയി.
1: ആദ്യം ചെയ്ത അപരാധം, പിന്നെ ചെയ്ത നന്മ. ഞാൻ അന്ന് പറഞ്ഞത്,
0: അനിയത്തി, എനിക്കിനി നീ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, നിനക്ക് ഞാനും. എന്റെ ഉള്ളിലെറിയുന്ന തീ ഞാൻ ആരെ കാണിക്കും നിന്നെ അല്ലാതെ? തൊഴുകയ്യോടെ അപേക്ഷിച്ചിട്ടും വകവയ്ക്കാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയ ഭർത്താവിന്റെ തോന്നിയാസം കണ്ട് അശരണയായ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കത്തിക്കാളിയ തീയാണിത്.
1: മറ്റൊരു സ്ത്രീയോ? ആരാണേട്ടാ അങ്ങനെ ഒരുത്തി?
0: നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ഒരുത്തി പ്രാണനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന്?
1: ആർക്കാണ് ചേട്ടാ? ചേട്ടനോ? അത് എനിക്കോ?
0: പെറ്റമ്മയുടെ ചോരപുരുടെ കൈകൊണ്ട് വെച്ചു വിളമ്പിയ ആഹാരമാണ് മാധവി 20 വർഷം നാം കഴിച്ചത്. ആ കൈയാണ് നമ്മെ താലോലിച്ചത്.
1: അയ്യോ, ഈ കേൾക്കുന്നത് പറയാതെ ചേട്ടാ, പച്ച ഉയിരോടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ.
0: ആ അമ്മയെ ഈശ്വരനായി കരുതിയവനാണ് ഞാൻ. കഷ്ടവും ദുരിതവും നീങ്ങി 10 ദിവസമെങ്കിലും സ്വസ്ഥമായി സുഖമായി കാണാൻ ഞാൻ എത്ര മനക്കോട്ട് കെട്ടി.
1: പക്ഷേ ആ അമ്മ, തനിക്ക് പിറന്ന മകനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ആ അമ്മ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഈ പ്രായം വരെ എത്തിച്ച ആ അമ്മ
0: എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ആ നടുക്കുന്ന സത്യം ചെവിയിൽ ആദ്യം തറച്ചപ്പോ അത് പറഞ്ഞവരെ ദഹിപ്പിച്ച് കളയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ മാറുന്ന ചരിത്രം മുഴുവൻ അറിഞ്ഞപ്പോ.
1: അറിഞ്ഞതും പറഞ്ഞതും കൊണ്ട് എന്ത് പ്രയോജനം ചേട്ടാ?
0: ഒന്ന് മാത്രം, അത് ചെയ്തേ തീരൂ. ഒരുങ്ങിക്കോ നീ അതിന്. ബാനിയത്തി, നമുക്ക് ഈ കൊല നിലം വിട്ട് പുറത്തു കിടക്കാം, എത്രയും വേഗം.
1: അയ്യോ, ഇവിടം വിടുകയോ? ഇവിടെ പോകാൻ?
0: ഇവിടുന്ന് എവിടേക്കെങ്കിലും. പെറ്റമ്മയോടുള്ള കടമ നിറവേറ്റാൻ.
1: മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ ആരോടുള്ള കടമയാണ് ചേട്ട വലുത്? എന്നോ മരിച്ച കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരു നിഴല് മാത്രമല്ലേ ചേട്ടാ നമുക്ക് പെറ്റമ്മ?
0: തീർന്ന ചോരയോട് കൂറില്ലാത്തവളെ.
1: പറക്കം മുറ്റാറാക്കിയ തന്തയും തള്ളയും തടി തളർന്നു വീണാൽ ദാഹത്തിന് തുള്ളി വെള്ളം കൊടുക്കാൻ ആരുണ്ട് ചേട്ടാ? നമ്മളല്ലാതെ.
0: തണൽ വിരിച്ചു തന്നത് വിഷവൃക്ഷമാണെന്നറിഞ്ഞാൽ ഒന്നുകിൽ അതിന് മുറിച്ചു തള്ളണം, അതിന് ശേഷിയില്ലാത്തവൻ പൊരുവയിലേക്ക് ഓടി രക്ഷപ്പെടണം. രണ്ടും ചെയ്യാതെ അതിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവൻ നശിച്ചു മണ്ണടിയും. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടം വിട്ട് എന്നോടത്ത് വരാൻ നീ തയ്യാറുണ്ടോ? ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ ഒരു പങ്ക് എനിക്ക് തരാൻ കഴിയൂ. പക്ഷേ അത് ഈ നരകവാസത്തെക്കാൾ എത്രയോ ഭേദമാണ്.
1: ചേട്ടൻ എന്ത് തന്നാലും ഞാൻ 2 കൈയും നീട്ടി വാങ്ങും. പക്ഷേ ഈ കടുംകൈ കാണിക്കാമോ ചേട്ട?
0: നിർത്ത്. എന്നേക്കാൾ, ജന്മം തന്ന അമ്മയേക്കാൾ നിനക്ക് വലുത് മറ്റു ചിലതാണ്, മറ്റു ചിലരാണ് അല്ലേ?
1: അയ്യോ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ.
0: ഞാൻ ഒറ്റപ്പെട്ടവനായി, എനിക്കതിന് സങ്കടമില്ല.
1: ഇനി എനിക്ക് ആരുണ്ട് ചേട്ടനേക്കാൾ വലുതായി?
0: അതിവിടെ ബോധ്യമായല്ലോ അനിയത്തി.
1: ഞാൻ എവിടെ വേണോ വരാം ചേട്ടാ, എവിടെയും എന്തുപേക്ഷിച്ചും.
0: ത്യാഗം ഇവിടെ ആരാവശ്യപ്പെട്ടു? നീ

0: കേൾക്കുന്നില്ലേ? നീ കേൾക്കുന്നില്ലേ ആ ശബ്ദം? അകലു അകലു എന്ന് നമ്മുടെ അമ്മ വിളിച്ചു പറയുന്ന ആ ശബ്ദം നീ നീ കേൾക്കുന്നില്ലേ?
1: അമ്മേ, മാപ്പ് മാപ്പ്.
2: മോളെ, എവിടെ നിന്റെ അമ്മ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം നാലാം ഭാഗം സമാപിക്കുന്നു.
4: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
6: ഇന്നത്തെ സ്വരസാഗരത്തിൽ പുതുപ്പരിയാരം പി ഉണ്ണികൃഷ്ണൻ പാടിയ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, തൃശൂർ ബി ജയറാം മൃദംഗം. ആദ്യം ഗണപതേ മഹാമതേ, കല്യാണിരാഗം, രൂപകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് പുതുപ്പരിയാരം പി ഉണ്ണികൃഷ്ണൻ, സി എസ് അനുരൂപ് വയലിൻ, തൃശൂർ ബി ജയറാം മൃദംഗം.
1: സ്വരസാഗരം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.3 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ചിത്രം ഇഷ്ടം. രചന സച്ചിദാനന്ദൻ പുഴങ്കര, കൈതപ്രം എന്നിവർ. സംഗീതം മോഹൻ സിത്താര. ഇതിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം ആദ്യം.

അടുത്ത ചിത്രം സൂത്രധാരൻ. വരികൾ എസ് രമേശൻ നായർ, ലോഹിതദാസ് എന്നിവർ. സംഗീതം രവീന്ദ്രൻ. ഇതിൽ സുജാത പാടിയ ഗാനം കേൾക്കാം ഇപ്പോൾ.

അടുത്ത ചിത്രം സ്പാനിഷ് മസാല. വരികൾ വേണുഗോപാൽ ആർ, സംഗീതം വിദ്യാസാഗർ. ഇതിൽ കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം ഇപ്പോൾ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-63-1.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ FM 101.3 MHz ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അയൻ, ഏഴാം അറിവ്, ഗജിനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.9 മെഗാഹെർട്സിൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. ഒ എൻ വി കുറുപ്പിൻ്റെ രചനയ്ക്ക് ശങ്കർ ഗണേഷിൻ്റെ സംഗീതം. യേശുദാസ് പാടിയത്. ചിത്രം സ്ഫോടനം.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

0: കന്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ചലച്ചിത്രകാരിൽ തുടരുന്നു ഇന്നലെ ഇന്ന്. ഈ പടത്തിൽ യേശുദാസ് പാടിയത്. വരികൾപ്പിച്ചു തിരുമല. സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് സ്മിത എസ് വി, പഠിക്കുന്നത് ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.
1: നമസ്തേ ബിച്ചോ.
2: നമസ്തേ അധ്യാപികാജി.
1: ठीक है बच्चो, आज हम इधर रेन बसेरे में यात्रा वृत्तांत पढ़ने के लिए जा रहे हैं। अमृतलाल बेगड़ के बारे में आपने इसके पहले सुना है?
2: नहीं।
1: ध्यान से सुन लीजिए। अमृतलाल बेगड़ का जन्म 30 अक्टूबर 1928 में हुआ। उनका मृत्यु 6 जुलाई 2018 में। वे प्रसिद्ध साहित्यकार है, चित्रकार है और नर्मदा प्रेमी थे। वे नर्मदा नदी संग्रम के प्रमुख थे। उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाती थी। അമൃതലാലിന്റെ ജന്മം 1928 ഒക്ടോബർ 3-ാം തീയതിയും അദ്ദേഹത്തിന്റെ മരണം 2018 ജൂലൈ 6-ാം തീയതിയുമായിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരും ചിത്രകാരും ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നർമ്മദാ പ്രേമിയായിരുന്നു. നർമ്മദാ പ്രേമി എന്ന് പറയുമ്പോൾ നർമ്മദാ നദി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നർമ്മദാ നദി എന്ന് പറയുന്നത് ഭാരതത്തിലൊരു പ്രമുഖ പവിത്ര നദികളിൽ ഒന്നാകുന്നു. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക് പഹാടിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. സംശ്മയാഗ്യ ബച്ചു
2: ഹാജി
1: ചൈതന്യ ബത്തായി അമൃതലാൽ ബേഗഡ് കെ ബാരേ മേ.
2: ഹാജി അമൃതലാൽ ബേഗഡ് ഉൻകാ ജന്മ 30 അക്ടോബർ 1928 മേം ഹേ. ഉൻകാ മൃത്യു 6 ജൂലൈ 2018 മേം ഹേ. വോ പ്രസിദ്ധ സാഹിത്യകാർ, ചിത്രകാർ ഓർ നർമ്മദാ പ്രേമീ ദേ. വേ നർമ്മദാ നദി സമഗ്ര കെ പ്രമുഖ് ദേ. उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाई थी. अमृतलाल बेगड़ ने पर्यावरण संरक्षण के लिए उल्लेखनीय काम किया.
1: ठीक है सबाश. बच्चों क्या है यात्रा वृत्तांत? यात्रा वृत्तांत ये है साहित्य की वह विधा है जिसमें लेखक अपनी यात्रा के दौरान देखे गए स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है. साहित्य ഒരു വിധയാണ് അത്. അതിൽ ലേഖകൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചും അവിടെ കണ്ട ആൾക്കാരെക്കുറിച്ചും അവിടുത്തെ കൾച്ചറിനെക്കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സജീവമായിട്ടുള്ള യഥാർത്ഥവാദി കലാത്മക വർണ്ണം ചെയ്യുന്നതാണ് യാത്രാ വൃത്താന്ത്. ഇത് കേവലം ഒരു യാത്രാക്ക വിവരം നഹി ഹേ ബൽക്കി പാഠകർക്കോ അത് വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും അതിനൊരു മതിപ്പ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് അവരത് ചെയ്യുന്നത്. യാത്രാ വൃത്താന്തക്ക് മുഖ്യ തത്വനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ഥാൻ യാ വിവരൺ, അതിൽ സ്ഥാനവും വിവരണം വരുന്നുണ്ട്. പ്രാകൃതിക് സൗന്ദര്യ ദർശനീയ സ്ഥൽ വരുന്നുണ്ട്. സംസ്കൃതി ഔർ രഹൻ സഹൻ കെ ബാരേമേ കഹേതോ, സ്ഥാനീയ റിവാസ്, ഭോജൻ, ഭാഷ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ വേഷവിധാനങ്ങൾ, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും വളരെയധികം വ്യത്യാസം കാണും. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്രാ വൃത്താന്ത എഴുതുന്നവരുടെ ലക്ഷ്യം. ഇതിന്റെ ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ് ജഗഹ് കാ ഇതിഹാസ് ഔർ ഭൂഗോൾ, ആ രാജ്യത്തിന്റെ ഇതിഹാസത്തെക്കുറിച്ചും ഭൂഗോളത്തെക്കുറിച്ചുമുള്ള അറിയിപ്പാണത്. ഇനി വ്യക്തിഗത അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ യാത്രാക്കെ ദൗരൻ ആയി ചുനൌത്തിയാം രോമാഞ്ചൗർ ലേഖകി ഭാവനയും അതിൽ വരുന്നുണ്ട്. യാത്രാ വൃത്താന്ത കാ മഹത്വ ഔർ ഉദ്ദേശിക്കെ ബാരേമേ കഹേ ഹേ തോ ഉസ്മേ ജ്ഞാനവർദ്ധൻ ആ ജാത്ത ഹേ. ജ്ഞാനവർദ്ധൻ ക്യാ ഹേ? ജ്ഞാനവർദ്ധൻ പാഠക് കോ ഭൗഗോളിക ഔർ സാംസ്കൃതിക് ജാൻകാരി മിൽത്തി ഹേ. അതിൽ നിന്ന് നമുക്ക് അറിവ് നേടണം. ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് എപ്പോഴാണ് രൂപം കൊണ്ടത്, അത് എന്താണ്, ഏതാണ്, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ മനോരഞ്ജൻ വരുന്നുണ്ട്. മനോരഞ്ജൻ പാഠക് പർ ബൈട്ടേ യാത്രാക്ക ആനന്ദ ഹോ സക്താ ഹേ. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ വിഭിന്ന സമാജവും കോ കരീബ് സേ സമച്ചനേക്കാ മൗക. വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആൾക്കാരെ നമ്മൾ അടുത്തറിയാനും അവരോട് ഇടപഴകാനും അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഭവമാണ് അതിലൂടെ പറയുന്നത്. അടുത്ത ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേമേ കഹേ ഹേ തോ ഇതിഹാസ് കെ സമയ സമാജ ഔർ രാജനീതി കോ സമച്ചാനേ കേളിയെ പ്രത്യക്ഷ പ്രമാൺ സരൾ ശബ്ദവുമേം ഇഹ യാത്രാക്കി ഡയറി കാ വഹ രൂപ് ഹേ ജോ പാഠകോം കോ ലേഖ കി ആംഗോം സേ നൈ ചുനൌത്തിയാം ദിഖാത്ത ഹേ. ഈ യാത്രാ വൃത്താന്തം വായിക്കുന്നതിലൂടെ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ

0: സംസ്കൃതിയെക്കുറിച്ചും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഭോജന രീതിയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് യാത്രാ വൃത്താന്തം നമുക്ക് എഴുതുന്നതും ആ അനുഭവം നമ്മളെ കണ്ണിലൂടെ ആ രീതിയിലുമാണ് ചെന്ന് എത്തുന്നത്. ठीक है, बच्चों समझ में आ गया?
1: हाँ जी. साहित्य की वह विधा है जिसने लेखक अपने यात्रा को दौरान देखे गई स्थानों, लोगों, संस्कृति और अनुभवों का सजीव, यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है.
0: ठीक है, यात्रा वृत्तांत के मुख्य तत्व के बारे में बता दीजिए अर्पिता.
1: हाँ जी. स्थान का विवरण: प्राकृतिक सौंदर्य, दर्शनीय स्थल, संस्कृति और रहन सहन, स्थानीय रस्म रिवाज, भोजन भाषा, व्यक्तिगत अनुभव, यात्रा के दौरान आई चुनौतियां, रोमांच और लेखक की भावनाएं, ऐतिहासिक भौगोलिक जानकारी, उस जगह का इतिहास और भूगोल है. यात्रा वृत्तांत का महत्व और उद्देश्य: ज्ञान वृत्तन, पाठक को भौगोलिक और सांस्कृतिक जानकारी मिलती है, मनोरंजन, पाठक घर बैठे यात्रा का आनंद ले सकता है.
0: ठीक है अर्पिता, सबाश और चैतन्य, आप सांस्कृतिक आदान प्रदान और ऐतिहासिक दस्तावेज के बारे में बताइए.
2: हाँ जी. विभिन्न समाजों को करीब से समझने का मौका. ऐतिहासिक दस्तावेज: इतिहास के समय, समाज और राजनीति को समझने के लिए प्रत्यक्ष प्रमाण. सरल शब्दों में यह यात्रा की डायरी का वह रूप है जो पाठकों का लेखक की आंगों से नई दुनिया दिखाता है.
0: ठीक है बच्चों, अभी पाठ भाग की और देख लीजिए. यात्रा वृत्तांत राइन बसेरे में. राइन बसेरे का मतलब क्या होता है? रात्रि काल शेल्टर. अपन नमलिंगने लॉन्ग ट्रिप नमल यात्रेके ചെയ്യുമ്പോൾ നമ്മൾ രാത്രി തങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനെയാണ് റെയിൻ ബസേരി എന്ന് പറയുന്നത്. അമൃതലാൽ വീഗഡ് ആണ്. നമ്മൾ ഓദറിനെ കുറിച്ച് സംസാരിച്ചു. ദേഖ് ലീജിയെ ബെച്ചോ പാഠഭാഗ്യ ഓർ തീരെ തീരെ നർമ്മദ. അമൃതലാൽ വീഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത് ഹേ. പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പച്ചാസ് സാൽ കി ആയു മേം 1977 മേം കി अंतिम 2009 में है. इस 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है तीरे तीरे नर्मदा. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर को की गई पदयात्रा का अनुभव यहाँ दिए गए हैं. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദയാത്ര അദ്ദേഹം തന്റെ 50-ാമത്തെ വയസ്സിലാണ് ചെയ്തത്. അത് 1977 മെയിം കി ഔർ അവസാനത്തെ യാത്ര 2009 അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ അദ്ദേഹം ഒരു 4000 കിലോമീറ്റർ പദയാത്രയെങ്കിലും ചെയ്തു കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദയാത്രാ സംഗ്രഹത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സിൻസിലേമ്മയും അപ്പിനെ സഹായക ചോട്ടൂ കെ സാത്ത്, അതായത് അദ്ദേഹത്തിന് ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ യാത്രകളിലുടനീളം അദ്ദേഹം തനിച്ചായിരുന്നില്ല, അദ്ദേഹത്തിനൊരു സഹായി ഉണ്ടായിരുന്നു. 1997 ഒക്ടോബർ 11-ാം തീയതിയാണ് അദ്ദേഹം ഇത് പോയിരിക്കുന്നത്. ഈ പദയാത്രയ്ക്ക് അനുഭവം യഹാം ദിയേ ഗേഹേം. 1997 ഒക്ടോബർ 11-ാം തീയതി അദ്ദേഹം പോയ ഈ യാത്രയെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. देखो, रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसा लग रहे थे मानो किसी ने आकाश में सफेद दिल बिखेर दिए हो. चांद नहीं था इसलिए तारे घुलकर सामने आ गए थे. ഇപ്പൊ രാത്രി കോ തോടി ദേർ കേലിയെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ റെയിൻ ബസേരി എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ തങ്ങുന്ന ഷെൽട്ടർ ആണ് പറയുന്നത്. അപ്പൊ പകൽ മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം രാത്രി ആ ഷെൽട്ടറിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ തോടി ദേർ കേലിയെ മെയിൻ ബാഹർ നികല, പുറത്തേക്ക് അദ്ദേഹം ഒന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ്: ആകാശ് തലയെ ബൈട്ട് ഗയ. അപ്പം ആകാശത്തിന്റെ നീച്ചെ താഴേക്ക് ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താരെ ഐസയിലെ ഗ്രഹേഥെ, നക്ഷത്രങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാൻ സാധിച്ചു. എങ്ങനെ വെച്ചാൽ ആകാശ് മേ സഫേദ് തിൽ ബിഖരേ ഗേ ഹെ. തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പം എള്ള് വിതറിയതുപോലെ നമുക്കറിയാം രാത്രികാലങ്ങളിൽ നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ നമുക്ക് വളരെ വെളുത്ത നിറത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് അമൃതലാൽ വേഗഡിന്റെ കണ്ണുകളിൽ വെള്ള എള്ള് നമ്മുടെ ആകാശത്ത് ആകെ വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. ചാന്ദ് നഹീം ഥാ ഇസ്ലിയെ താരെ ഖുൽകർ സാമനെ ആ ഗഹീത. അപ്പൊ ഉസ് ദിൻ ആകാശ് മേം ചാന്ദ് ബിൽഗുൽ നഹീം ഥാ ഇസ്ലിയെ പൂര താരെ ദേഖ് രഹി ഹെ.

0: दिए हों। चांद नहींदा इसलिए तारे खुलकर सामने आ गए दे।
1: ठीक है शाबाश, आगे देख लीजिए अगला अनुच्छेद। सूरज चलता है अगेला, तारे चलते हैं जमात में। अमावस की रात को तारों का भंडारा भरता है। दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कॉमनस। अब सूरज चलता है, अब सूर्य एल्लाम പോയിരിക്കുന്നു അകേല, സൂരജ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? സൂരജ് ചൽത്താ ഹെ അകേല, സൂരജ് പോയിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ രാവിലെ നമ്മുടെ സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. ആ സമയത്ത് അവിടെ ആരും അദ്ദേഹത്തിന് കൂട്ടായിട്ട് വരുന്നില്ല. അപ്പൊ താരെ ചൽത്തേഹിയും ജമാത്തമേ, ജമാത്ത് മതിലെ ഗ്രൂപ്പ്, ഒരു ഗാങ് ആയിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്, പക്ഷെ സൂര്യൻ വന്നു പോകുന്നത് എപ്പോഴും ഹമേഷ അകേല ഹെ. അമാവാസ കീ രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹേ. നമുക്കറിയാം അമാവാസി ദിവസങ്ങളിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഭണ്ഡാര എന്ന് വെച്ചാൽ ഒരു സ്റ്റോർ ഹൗസ് പോലെ, അതായത് ഒരു കണ്ണൂർ ഒരു കൂട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിൽ നിറഞ്ഞ് കാണുന്നുണ്ട്. ദിൻ കാ ആകാശി ഹേ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശി ഹേ ഹൗസ് ഓഫ് കാംനസ്. അപ്പം രാവിലത്തെ, അതായത് ദിൻകാ ആകാശ് എന്ന് പറയുമ്പോൾ അതിനെ ഹൗസ് ഓഫ് ലൗഡ് ആയിട്ടും, രാത്രിത്തെ ആകാശത്തിനെ ഹൗസ് ഓഫ് കാംനസ് ആയിട്ടുമാണ് ഇവിടെ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സൂരജ് ചൽത്താഹെ അകേല, താരെ ചൽത്തേഹേ ജമാത്തമേ, അമാവാസക്കി രാത് താരോം ഭണ്ഡാര ഭർത്താഹെ, ദിൻകാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്. സംശയം ആഗ്യ ബച്ചു
0: ഹാജി
1: അർപ്പിത ആ പടിയെ ദിസനുച്ഛേദ്.
0: സൂരജ് ചൽത്താഹെ അകേല, താരെ ചൽത്തേഹേ ജമാത്തമേ, അമാവാസ് കെ രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹെ, ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കാംനസ്.
1: ठीक है बच्चों, इसमें एक सवाल भी आ रही है. सवाल ये है, दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कामनेस, इससे आप क्या समझा? इसका उत्तर ये है, यह वाक्य दिन में रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് ഉപ്പരി സദനായിട്ടും, ഹൗസ് ഓഫ് കാംനസിനെ നീച്ചിലി സദനായിട്ടുമാണ് അതിൽ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. ദോനോം സദനവും കെ അധികാർമേ അന്തർഹേ, അപ്പോ വളരെ ഹൈ ലെവലായിട്ടുള്ളതും ലോ ലെവലായിട്ടുള്ളതും, അപ്പൊ രണ്ട് ഇതിലും വളരെ പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ദിൻകാ ആകാശ് ശാന്ത് ഔർ സ്ഥിർ ഹേ, ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻകാ രാജ സൂര്യ ഹെ. സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തേജസ്സുറ്റ ഒരു ഗ്രഹമാണ് അല്ലെ. അപ്പൊ നമ്മൾ സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വർണ്ണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതിന് കുറച്ച് ഹൈ ലെവലായിട്ടും രാത്രികാല നക്ഷത്രങ്ങളെ കുറച്ചും കൂടെ വളരെ കാംനസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ താഴേക്ക് ലെവലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാത് കാ ആകാശ് ഗതിശീൽ ഹേ ജൈസെ ഹൗസ് ഓഫ് കാംനസ്, രാത് കെ ആകാശ്മേം അനേക താരേം ഔർ ചാന്ദ് ഭി ഹേ. ठीक है, समझ में आ गया बच्चों?
0: हाँ जी
1: जी. पहले जी समझ में आ गया बच्चों?
0: हाँ जी
1: जी. चैतन्य आप पढ़िए इस सवाल का जवाब.
0: यह वाक्य दिन और रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. हाउस ऑफ लॉर्ड ऊपरी सदन है, हाउस ऑफ कॉमनस संसद की निचली सदन है. दोनों सदनों के अधिकार में अंदर है. दिन का आकाश शांत और स्थिरा है, जैसे हाउस ऑफ लॉर्ड दिन का राजा सूर्य है. रात का आकाश गतिशील है, जैसे हाउस ऑफ कामनेस. रात के आकाश में अनेक तारे और चांद है.
1: ठीक है, आज का कक्षा इधर समाप्त हो रहा है.
0: धन्यवाद अध्यापिका जी.
1: धन्यवाद बच्चों.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം, പഠിപ്പിച്ചത് സ്മിത എസ് വി, പഠിച്ചത് ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. കൽഹോന ഹോ എന്ന ചിത്രത്തിന് വേണ്ടി
3: സമയം 5 മണി കഴിഞ്ഞ് 14 മിനിറ്റും 24 സെക്കൻഡും.

സമയം 5 മണി കഴിഞ്ഞ് 15:02 ആകാശവാണി തൃശൂർ. കൊങ്കണി ഗാനങ്ങൾ. ആദ്യ ഗാനം സരസ്വതി ദേവി എന്നാരംഭിക്കുന്നു.

കൊങ്കിണി ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ബലാലെന്നുടേ ഭഗിനി തന്നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകന.

മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊൾക നിത്യം എത്രയും പരമകാരുണികൻ.

0: ഗായത്രിയും. രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്. ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന് കീഴിലുള്ള വിവിധ CDSകളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ

0: അതിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 തുളസിവിൽ ലിങ്ക് ലോ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹിത ജെൻഡർ ഹെൽത്ത് ഡെസ്ക് ഓഫീസിലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. MSW MA സോഷ്യോളജി, MA MSc സൈക്കോളജി അല്ലെങ്കിൽ വിമൻസ് സ്റ്റഡീസ് എന്നിവയിലേതിലെങ്കിലും ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 40 വയസ്സാണ് പ്രായപരിധി. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ, അയൽക്കൂട്ട കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് സാക്ഷ്യപത്രം ഹാജരാക്കുന്ന പക്ഷം നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാബദ്ധം ഉണ്ടായിരിക്കുന്നതല്ല. വിശദ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487 236 5 1 7. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 236 5 1 7. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ വായു മ്യൂസിഷ്യൻ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർക്ക് IAF recruitment.edcil.co.in വഴി ഓഗസ്റ്റ് 2 രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. 10 പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിനും പാടുന്നതിനുമുള്ള പറവൈനയവും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മ്യൂസിക് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. 2005 January 1 2009 July 1 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. August 31 മുതൽ September 9 വരെ ന്യൂഡൽഹി, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ സെൻറ്ററുകളിലാണ് റാലി നടത്തുക. ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് 9513253233 എന്ന ഫോൺ നമ്പറിലോ കൊച്ചി 14 എയർമെൻ സെലക്ഷൻ സെൻറ്റർ എന്നീ നമ്പറിലോ IAF recruitment@edcil.co.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക. തൃശൂർ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അപ്രതീക്ഷിത ഒഴിവുകളിലേക്ക് HSC ഹിന്ദി അധ്യാപിക, ഫുൾ ടൈം മീനിയൽ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നാളെ 2 യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹൈസ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിനായി ഹാജരാകണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487 233 1 1 6 3. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 233 1 1 6 3. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
11: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിറ്റ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം.

0: എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
1: RBI പറയുന്നു,
2: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചെന്ന വിഷയം.

വന്ന പ്രക്ഷേപണം. റീൽ പിന്നെ സംസ്കൃതത്തിൽ വാർത്തകൾ 6, പിന്നെ പ്രാദേശിക വാർത്തകൾ 6, 4 പിന്നെ വാർത്താ വീക്ഷണന്മാർ 9 വയലും വീടും. പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ലിസി ഫിലിപ്പുമായി അഭിമുഖം. 7, പിന്നെ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ അറസുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 7:50 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം. ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര. രചന ടി എൻ അനന്തൻ. 8:15 പാർലമെന്റ് റിവ്യൂ. 8:30 പദ്ധതിയിൽ ജനനമ്പിക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സമയ വാർത്തകൾ. 8:45 ഹിന്ദിയിൽ. 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. ആപ്പുണ്ടാക്കം കോഡില്ലാതെ. 9:30 ഡോക്ടർ രതീഷ് പി ആർ പാടി കൃതികൾ. കിള്ളിക്കുറിശിമംഗലം ഇ ആർ രമേഷ് വയലിൻ. കെ എം എസ് മണി മൃദംഗം. പി ബി നാരായണൻ ഘടം. 11:00 സുഭാഷിതം. 11:00 ഇംഗ്ലീഷിൽ പാഠത്തിൽ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന സുകുമാർ കൂർക്കഞ്ചേരി. 6:00 ഉഷമലേരി. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാത വന്ദനം. അധ്യാത്മ രാമായണ പാരായണം. അരണ്യകാണ്ഡം പാരായണം ചെയ്ത് കെ എൻ മീര. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടി ശ്രീരാമകീർത്തനം. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ആയുഷ് നഹൈ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:85 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുല്ലേരി പൂക്കളിയിൽ ഇന്ന ഷോപ്പ് എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി. 7:10 ഒരുരാഗം പലഭാവം. ആശയമാവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യായ കെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 റീഗ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ. ആയുർവേദവും ഡെങ്കിപ്പനിയും ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ചാന്ദിനി സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും. തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8:00 ചലച്ചിത്രഗാനങ്ങൾ. 9:30 നെടുങ്കുന്നം വാസുദേവൻ്റെ സംഗീത കച്ചേരി. സി എസ് ആൻഡ്രൂപാലി. നനീഷ് കെ വാസുദേവൻ മൃദംഗം. പറവൂർ ഗോപകുമാർ മുഖരശങ്കർ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 ക്രീക ജോലി സിക്കണ്ടവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും. 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 12:30 കാവടി ചന്ദ്ര കെ എ തങ്കപ്പനും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശ തര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസലഭം ലൈവ് ഫോൺ ഔട്ട് പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുറനാടകം കൂടത്തിലുള്ള അഞ്ചാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. 2:30 സ്വരസാഗരം മങ്ങാട് കെ എൻ നടേശൻ പാടി കൃതികൾ. കെ മുരളീധരൻ ഉണ്ണി അഭിറാം ഉണ്ണി കൂടെ പാടുന്നു. സി എസ് ആൻഡ്രൂ വയലിൻ. തൃശൂർ കെ എം എസ് മണി മൃദംഗം. കുമരകം പി ജി ഗണേഷ് ഗോപാൽ ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:30 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകത്തിലെ ഗാനങ്ങൾ തെന്നൽ പട്ടണക്കാട് പുരുഷോത്തമൻ കല്ലറഗോപൻ പ്രമിള എന്നിവർ പാടിയത്. 8:15 പാർലമെന്റ് റിവ്യൂ. 8:30 പദ്ധതിയിൽ ജനനമേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. എഫ് എം പ്രക്ഷേപണത്തിൽ നാളെ രാവിലെ 10:30 ഗസൽ ജഗ്ജിത് സിംഗ് പാടിയത്. 11:50 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 3:00 മുടിയേറ്റ് തോറ്റം. ഉണ്ണികൃഷ്ണൻ പനിവരും സംഘം അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 4:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്ക ഇടങ്ങളിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവിൽ പടുത്തുയർത്തിയ ഈ പച്ചക്കറിത്തോട്ടത്തിന് ഒരു ദശാബ്ദത്തിന്റെ കഥ പറയാനുണ്ട്. വീടിന് തണലും വീട്ടിലെ അന്തേവാസികൾക്ക് ശുദ്ധമായ പച്ചക്കറിയും നൽകുന്ന ഈ ജൈവകൃഷിത്തോട്ടം ഇവിടുത്തെ ഗൃഹനാഥയ്ക്ക് മുടങ്ങാതെ ഒരു വരുമാനവും നൽകിവരുന്നു. പാട്ടു കേൾപ്പിച്ചും റേഡിയോ പരിപാടികൾ കേൾപ്പിച്ചും ചെടികളെ ഉല്ലാസഭരിതമാക്കിയാണ് ഈ വീട്ടമ്മ കൃഷി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഒരു നഗര കാഴ്ചയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. നഗരത്തിലെ പ്രധാന ജൈവ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിൽ ഈ വീട്ടമ്മയുടെ പച്ചക്കറികൾ മുന്നിലുണ്ടാകും. പാപ്പനംകോട് മേലേക്കോണത്ത് പുത്തൻ വീട്ടിലെ ശ്രീമതി പത്മ സുരേഷിന്റെ കൃഷിവിശേഷങ്ങളാണ് തെല്ലൊന്ന് വിവരിച്ചത്. ഓണമായാലും വിഷുവായാലും മറ്റു വിശേഷങ്ങളായാലും ഒരു മുറവുമായി മട്ടുപ്പാവിലെത്തിയാൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് സ്വാദൂറും സദ്യയൊരുക്കാം. ചെറുപ്രയത്നവും ഇച്ഛാശക്തിയും കൈമുതലായുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീമതി പത്മ സുരേഷ് തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
3: നമസ്കാരം ശ്രീമതി പത്മ സുരേഷ്.
4: നമസ്കാരം.
3: ഈ മട്ടുപ്പാവിൽ ഏകദേശം 200 ഗ്രോ ബാഗുകളിലായി എല്ലാത്തരം പച്ചക്കറികളും നട്ടിട്ടുണ്ട്. അവ നന്നായി ഫലസമൃദ്ധമായി നിൽക്കുന്നുണ്ട്. നഗര പ്രദേശത്താണ് താമസിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്കറിയാവുന്ന പോലെ തന്നെ വീടിരിക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഈ ഒരു വീടിന് ആവശ്യമായ, കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും സമൃദ്ധമായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഈ കൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ്
4: കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കളോടുള്ള താല്പര്യമാണ് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനോടൊപ്പം വലിയ പരിചയം ഉള്ളത് കൊണ്ടാവാം എനിക്ക് എൻ്റെ മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യമുണ്ട്. മുല്ലക്കൃഷിയും ഓർക്കിഡ് കൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രവീന്ദ്രൻ സാറിൻ്റെ 275 കിലോയുടെ കാച്ചിലിൻ്റെ കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും സാറാണ് എന്നെ കൃഷിയിലേക്ക്, ഇതിനോടൊപ്പം പത്മയ്ക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞിട്ടാണ് കൃഷി തുടങ്ങിയത്. സാറിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി ഞാൻ ഇന്ന് 11 വർഷമായിട്ട് മട്ടുപ്പാവിൽ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ പച്ചക്കറിയും വിളയിക്കുന്നു.
3: ഇപ്പം ഈ നഗരപ്രദേശത്ത് താമസിക്കുന്ന ധാരാളം വീട്ടമ്മമാർ ഈ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. താങ്കളൊരു പൂർണ്ണ സമയ കർഷക എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഈ കൃഷിയിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം എന്തൊക്കെ പച്ചക്കറി ഇനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്?
4: പയറുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, ബീൻസ് ഉണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വഴുതന, കത്തിരി, പച്ചമുളക്, തക്കാളി, ചെറി തക്കാളി, വെണ്ട, വെള്ളരി, കരിമഞ്ഞൾ, നോർമൽ മഞ്ഞളുണ്ട്, പ്രതിഭാമഞ്ഞളുണ്ട്, കൂർക്കയുണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങനെ ഒത്തിരി ഇനം. അതായത് ഞാൻ 11 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നെങ്കിലും ഞാൻ എൻ്റെ ടെറസിലുള്ള പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കുന്നത്. വാഴ നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വാഴ നട്ടിട്ടില്ല. അത് കാരണം ഏത്തൻ വാഴയ്ക്ക് മാത്രമാണ് ഞാൻ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറുള്ളത്.
3: ഇപ്പോൾ

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ധാരാളം പച്ചക്കറി ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ നടീൽ വസ്തുക്കളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അതുപോലെ തന്നെ മണ്ണൊരുക്കുന്നത് മുതൽ അതിൻ്റെ വളപ്രയോഗം, സാധാരണയായിട്ട് നമ്മൾ ഈ പച്ചക്കറിയിൽ കീടരോഗങ്ങൾ പൊതുവെ കാണാറുണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധി ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളോടൊന്ന് പറയാമോ?
1: അതായത് മണ്ണൊരുക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിന് 2 കിലോ വേപ്പിൻ മുണ്ണാക്ക്, 2 കിലോ എല്ലുപൊടി, 2 കിലോ കുമ്മായം, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടി മിശ്രിതം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ടെറസിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മണ്ണ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ കൃഷി കഴിയുമ്പോഴും ഞാനിതിനെ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് താഴെയിട്ട് ആ മണ്ണിനെ കുമ്മായം, 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിൽ 2 കിലോ കുമ്മായം മിക്സ് ചെയ്ത് നമ്മളത് എന്തെങ്കിലും കൊണ്ട് മൂടി ഇട്ടേക്കുക. അതൊരു 16 ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ട് 16-ാമത്തെ ദിവസം നമ്മൾ വേപ്പിൻ മുണ്ണാക്ക് ചിലപ്പോൾ കട്ടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്, നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കുക. 20-ാമത്തെ ദിവസം നമ്മുടെ ഈ മണ്ണും വേപ്പിൻ മുണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടി, ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമുക്ക് കിട്ടണേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, അത് മണ്ണിൻ്റെ എഫക്റ്റ് മാത്രമേ അതിൽ ഉണ്ടാവൂ, അതിൻ്റെ ജീവാണുക്കളെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തണലത്ത് ഉണക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ ഫാനിട്ട് ഉണക്കിയെടുക്കുന്നതുമായ ചാണകമൊക്കെയാണ് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. 20-ാമത്തെ ദിവസം നമ്മളിതിനെ നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മീഡിയം എന്തും ആവാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കെയിനിൽ കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ തൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുമ്മായത്തിൽ മുക്കി വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ അതിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ട്, അപ്പോൾ അത് നമ്മുടെ ചെടികളിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം മുക്കി വയ്ക്കുന്നത്. 3 ദിവസം കുമ്മായം മുക്കി വെച്ചിട്ട് ആ തൊണ്ട് ഗ്രോ ബാഗിലായാലും ഏത് മീഡിയത്തിലായാലും നമ്മളത് ഒരു ലെയറ് ചെറുതായിട്ടൊന്ന് ചരിച്ച് അടുക്കിയതിന് ശേഷമാണ്, കരിയിലകളുണ്ടെങ്കിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും, അത് ഉപയോഗിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നത്. തൊണ്ടടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, അതിൽ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ. ഇതിലാണ് നമ്മൾ വിത്ത് നട ഇത് ഈ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിത്തും നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റത്തില്ല, വിത്ത് ട്രേ ഉണ്ട്, അതിൽ നമ്മൾ മുളപ്പിച്ചിട്ട് അതിൽ നിന്നെടുത്താണ് ഇതിലെല്ലാം നടുന്നത്.
0: ഇത് നട്ട് പൊടിച്ച് വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള പരിചരണം എങ്ങനെയാണ്?
1: ആരോഗ്യമുള്ളൊരു മനുഷ്യനിൽ അസുഖം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചെടി നടുന്ന മണ്ണ് അതിശക്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ 6 ഇല പ്രായമാവുമ്പോൾ മുതൽ തന്നെ ജൈവ കീടനാശിനികൾ എഴുതി വെച്ചിട്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ട് തന്നെ 2 ദിവസമോ അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചെയ്യാറുണ്ട്.
0: ഇവിടെ വിവിധ തരം പച്ചക്കറികൾ നന്നായിട്ട് വളർന്നപ്പോണ്ട് പലതും ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഇവിടെ കിട്ടുന്ന ഈ ഫലം നമുക്ക് ഈ വീട്ടാവശ്യത്തിന് കഴിഞ്ഞാൽ ധാരാളം മിച്ചം വരുമല്ലോ, അതിൻ്റെ വിപണനം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അതായത് ഞാൻ ഉൾപ്പെട്ട 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കൃഷിഭൂമി, അത് AKG സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുഡൻറ് സെൻറ്റർ എന്ന് പറയുന്ന അവിടെ ഞങ്ങളുടെ എല്ലാ സൺഡേയും ഞങ്ങളുടെ കർഷകർ കൊണ്ടുവരുന്ന പച്ചക്കറി എല്ലാം അവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വിറ്റ് പോവുകയും പിന്നെ ജൈവ കർഷകരിൽ നിന്നുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ല വിലയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയുടെ, അതായത് നമ്മുടെ കൃഷി കുടുംബത്തിൻ്റെ, ഇപ്പോൾ അനന്തപുരിയും ഗാന്ധി ഭവനും ഫാം ജേർണലിസ്റ്റ് ഫോറവും കൂടെ അവരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന ഒരു വിപണന കേന്ദ്രം ഗാന്ധി ഭവനിൽ എല്ലാ സാറ്റർഡേയും നടക്കുന്നുണ്ട്. അവിടെയും ഞങ്ങളിത് വിൽക്കുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, പുറത്തുള്ളതിനേക്കാളും നല്ല വിലയും കിട്ടുന്നുണ്ട്. വളരെ വേഗം തന്നെ വിറ്റ് പോകുന്നുണ്ട്, സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടുള്ള ജൈവം എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്, പുതിയതായിട്ട് അറിഞ്ഞു തന്നെ വരുന്നുണ്ട്.
0: ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്കിതിൽ നിന്നൊരു നല്ല വരുമാനം കിട്ടുന്നുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും, കാരണം ഫുൾ ടൈം ഇതിലെ ഇതിൻ്റെ പുറകിലല്ല, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഈ പറഞ്ഞുള്ള ജൈവ കൃഷി ആയതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ വേണമെന്ന് കരുതിയിട്ടാണ് പലരും ഇതിലേക്ക് വരാത്തത്. അത് വെറുതെയാണ്, കാരണം നമ്മുടെ സമയം എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയം ഇവരുടെ അടുത്ത് പോയാൽ മതി.
0: ഈ വീട്ട് ജോലി കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യ, എങ്ങനെയാണ് ഈ പച്ചക്കറിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരു രീതി എങ്ങനെയാണ്?
1: രാവിലെ തന്നെ എണീറ്റ് രാവിലെ അത് അതിനെ പോയി കാണാനൊരു വെപ്രാളമാണ്, കാരണം അതിൽ പൂ വന്നോ എന്നറിയാൻ വേണ്ടി അത്രമാത്രം നമ്മൾ അതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ രാവിലെ പോയി അതിൽ വെള്ളം ഒഴിക്കുക.

0: വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ രാവിലെ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ച് അതിൻ്റെ കീടങ്ങളെല്ലാം നോക്കി അതിൽ ചീത്തയായ ഇലകളെല്ലാം മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ മതി. അതുപോലെ വൈകുന്നേരവും കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിക്കുക. ടെറസിലാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആവശ്യത്തിൽ അധികം വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം ഇതെല്ലാം ഒഴുകിപ്പോവും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് നേരം വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്.
1: ഈ ഒരു മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങൾ നമ്മുടെ കൃഷിഭവൻ നൽകുന്നുണ്ട്?
0: കൃഷിഭവൻ്റെ കീഴിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർ നമ്മളെ ടൈമിൽ വിളിച്ച് പറയുകയും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലിടുകയും അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്.
1: ഇപ്പം ഇവിടെ ഈ പച്ചക്കറിക്കൊപ്പം തന്നെ ധാരാളം ഓർക്കിഡ് കാണുന്നുണ്ട്. ഈ ഓർക്കിഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ടോ?
0: ഇപ്പോൾ ഓർക്കിഡ് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഓർക്കിഡ് നല്ല വിലയുള്ളതാണ്, നല്ലൊരു വരുമാന മാർഗവുമാണ്.
1: രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം, ഇതുപോലെ നമുക്ക് ഒരു മട്ടുപ്പാവിലോ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും പച്ചക്കറി നട്ട് പരിപാലിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കെങ്കിലും ശുദ്ധമായ ഒരു ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള പച്ചക്കറികൾ ലഭിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഈ വീട്ടമ്മമാർക്ക് ഈ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളൊരു ഒരു ഉപദേശം എന്താണ്?
0: അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് അസുഖങ്ങളുടെ പുറകിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അത് വെറുതെയാണ്. നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതിന് വേണ്ടി വരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വേണം, ഒരു മനസ്സ് വേണം. ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം നമ്മുടെ ഈ കൃഷി ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വിത്താണേലും വളമാണേലും ഞങ്ങൾ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെല്ലാവരും വില്ലിങ്ങാണ്. കൃഷി ചെയ്യുക, എല്ലാവരും കൃഷി ചെയ്യുക. ഞങ്ങളെ കഴിയുന്ന എന്ത് ഹെൽപ്പും ഞങ്ങൾ എപ്പോഴും ചെയ്തു തരുന്നതാണ്.

ടെറസ് കൃഷിയിടമായപ്പോൾ വീടിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ വിളയിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം പോക്കറ്റ് മണിയും. കൃഷി ഒരു പാഷനാക്കിയാൽ ഒരു വിലക്കയറ്റവും നമ്മെ ബാധിക്കില്ല. വിഷം കലർന്ന പച്ചക്കറി വാങ്ങി എന്ന ഭയവും വേണ്ട. സർവോപരി കുടുംബത്തിനാകെ ആരോഗ്യ ഭക്ഷണം കഴിക്കാം. പാപ്പനംകോടുള്ള ശ്രീമതി പത്മ സുരേഷിനെ പോലെ നിരവധി വനിതകൾ പ്രാവർത്തികമാക്കിക്കഴിഞ്ഞ ഈ മട്ടുപാവ് കൃഷി സ്വന്തം കുടുംബത്തിനുവേണ്ടി ഓരോരുത്തർക്കും ചെയ്യാം. അറിവും പ്രോത്സാഹനവും നൽകാൻ കൃഷിഭവനുകളും കൃഷിക്കൂട്ടായ്മകളും സജീവമായി കൂടെയുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.

0: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരൻ്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിൻ്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ സമയം 6:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ നിസയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ നിലവിലെ സ്ഥിതിയും പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. വിഴിഞ്ഞം റിംഗ് റോഡ്, വാമനപുരം മണ്ഡലത്തിലെ തെന്നൂർ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കൽ, വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. MLA മാരായ സി കെ ഹരീന്ദ്രൻ, വി മുരളീധരൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ബീന എം, MLA മാരുടെയും MP മാരുടെയും പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാറശാല നിയോജക മണ്ഡലത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൂര്യകാന്തി മിക ഉത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച

0: യോഗത്തിൽ പങ്കെടുത്തു. പാറശാല നിയോജക മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൂര്യകാന്തി മിക ഉത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. പാറശാല മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 515 വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ വിജയം കൈവരിച്ച 268 വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി. സ്പെഷ്യൽ വിഭാഗത്തിലുള്ള 12 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. 100% വിജയം നേടിയ 15 പൊതുവിദ്യാലയങ്ങൾക്ക് സൂര്യകാന്തി പുരസ്കാരവും നൽകി. CK ഹരീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെയും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായി കളക്ട്രേറ്റിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സമിതി യോഗങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആശയവിനിമയം എളുപ്പമാക്കാൻ ഓരോ പഞ്ചായത്തിലും വനംവകുപ്പിൻ്റെ ലൈസൺ ഓഫീസർമാരെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ ഷോളണിയിച്ച് സ്വീകരിച്ചു. മഹാസമാധിയിലെത്തി മന്ത്രി കെ മുരളീധരൻ ദർശനവും നടത്തി. തിരുവനന്തപുരം അയ്യങ്കാളി ജലോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. എം വിൻസെന്റ് MLA അധ്യക്ഷതയിൽ വെള്ളായണിയിൽ നടന്ന യോഗത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. നിലവിൽ പാലപ്പൂര് ഭാഗത്തു നിന്നും കുളങ്ങര ക്ഷേത്രഭാഗത്തേക്കാണ് മത്സരം നടത്തുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളായണി കല്ലിയൂർ പാലം അടുത്ത വർഷം പൂർത്തിയാകുന്നതോടെ കായലിൽ ഹൊറിസോണ്ടൽ ശൈലിയിൽ ട്രാക്ക് ഒരുക്കി വള്ളംകളി കൂടുതൽ ആവേശകരമാക്കി മാറ്റാനും യോഗത്തിൽ തീരുമാനമായി. ജലോത്സവത്തോടനുബന്ധിച്ച് DTPC നേതൃത്വത്തിൽ കാക്കാമൂലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാഗത സംഘം ചെയർമാനായി എം വിൻസെന്റ് MLA ജനറൽ കൺവീനറായി ജില്ലാ കളക്ടർ അനുകുമാരിയെയും കൺവീനറായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനിയെയും തിരഞ്ഞെടുത്തു. വെള്ളായണിക്കായലിൽ അടുത്ത മാസം 27 അയ്യങ്കാളി ജലോത്സവം നടത്തുന്നത്. സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. പൊതുജനങ്ങളുടെ കുടിവെള്ള കാർഷിക ആവശ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ കുറഞ്ഞ ചെലവിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള യൂണിറ്റ്, ഡ്രില്ലിംഗ് സാമഗ്രികൾ എത്തിക്കാനുള്ള 7 ട്രക്കുകൾ, ഫീൽഡ് പരിശോധനകൾ വേഗത്തിലാക്കാൻ 9 LMV വാഹനങ്ങൾ എന്നിവയാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സമയം 6 മണി കഴിഞ്ഞ് 15:03. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ചോദ്യം ആവർത്തിക്കാം: എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഇതിൻ്റെ ഉത്തരം: ജൂലൈ 29. കടുവകൾ അധിവസിക്കുന്ന കാടുകളുള്ള 13 രാജ്യങ്ങൾ ഒത്തുചേർന്ന 2010 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിഷയത്തിൽ പൊതുജന അവബോധവും പിന്തുണയും ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം.

0: ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, എന്നാണ് അന്താരാഷ്ട്ര കടുവ ദിനം? ഉത്തരം ജൂലൈ 29. കടുവകൾ അധിവസിക്കുന്ന കാടുകളുള്ള 13 രാജ്യങ്ങൾ ഒത്തുചേർന്ന 2010 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ആഗോള സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിഷയത്തിൽ പൊതുജന അവബോധവും പിന്തുണയും ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. ഇനി ചിന്താ വിഷയം. എൻ്റെ പരാജയത്തിൻ്റെ യജമാനൻ ഞാനാണ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും? സെർ സി വി രാമൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു. പ്രത്യേക അറിയിപ്പ്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ എന്ന ലിങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കിടക്കാനോ നദികളോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

ഇനി ചിന്താ വിഷയം. എൻ്റെ പരാജയത്തിൻ്റെ യജമാനൻ ഞാനാണ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും?

0: നായി രജിസ്റ്റർ ചെയ്യൂ pmsooryagar.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹീ തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ ഔർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹീ.
1: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
3: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
1: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയ ഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ

0: മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ രണ്ടാംഘട്ടം, ഖരം മാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സണായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31 രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് MLA നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS. അവതരണം സീന ആന്റണി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവവും ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തന കേന്ദ്രവുമായ കരളിനെ ബാധിക്കുന്ന സങ്കീർണമായ രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത
3: നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബാറു ബ്ലംബർഗിന്റെ ജന്മദിനമാണ്

ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ തകർത്തെറിയാം എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിനും പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന അജ്ഞത, സാമൂഹികമായ മാറ്റുനിർത്തലുകൾ, കൃത്യസമയത്ത് പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കരളാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ്? ലളിതമായി പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന വീക്കത്തെയും കോശക്ഷതത്തെയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും വൈറസ് ബാധ മൂലമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ അമിതമായ മദ്യപാനം, ചില മരുന്നുകളുടെ ദുരുപയോഗം, ഫാറ്റി ലിവർ, സ്വയം പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറുകൾ എന്നിവയും കരൾ വീക്കത്തിന് കാരണമാകാം. വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 5 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എ, ബി, സി, ഡി, ഇ. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. സാധാരണയായി പെട്ടെന്ന് വന്നു മാറുന്ന രോഗമാണിത്. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമാകാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെയും ഇത് പകരാം. ഇത് ദീർഘകാല രോഗമായി മാറി ലിവർ സിറോസിസിനും കരൾ ക്യാൻസറിനും കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ വർഷങ്ങളോളം ശരീരത്തിൽ തുടരാൻ ഇതിന് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഗർഭിണികളെ ബാധിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളും ഇതിന്റെ നിശബ്ദ ഭീഷണിയും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പലപ്പോഴും ഒരു നിശബ്ദ ഘാതകനാണ്. കാരണം രോഗം വന്ന് കരളിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ പലരിലും വ്യക്തമായ ലക്ഷണങ്ങൾ കാണാറില്ല. എങ്കിലും പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തേണ്ടതാണ്. അമിതമായ ക്ഷീണവും തളർച്ചയും കണ്ണുകളിലും ചർമ്മത്തിലും മൂത്രത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന വേദന, വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം, സന്ധിവേദനയും നേരിയ പനിയും. മഞ്ഞപ്പിത്തം എന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അതൊരു സ്വതന്ത്ര രോഗമല്ല. നാട്ടുചികിത്സകൾ മാത്രം തേടി സമയം കളയുന്നത് കരളിന് ശാശ്വതമായ തകരാറുകൾ വരുത്തി വച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ? പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന പഴഞ്ചൊല്ല് ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. ഒന്നാമതായി, ശുചിത്വപാലനം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുൻപും ശൌചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തെരുവോരങ്ങളിൽ നിന്ന് തുറന്നുവെച്ച ഭക്ഷണങ്ങളും മലിനമായ വെള്ളത്തിലുണ്ടാക്കുന്ന പാനീയങ്ങളും ഒഴിവാക്കുക. രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കൃത്യമായി പരിശോധിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രികളിലും ലബോറട്ടറികളിലും ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടാറ്റു ചെയ്യുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ ഷേവ് ചെയ്യുമ്പോഴും ബ്ലേഡുകളും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നും ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവ ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ തികച്ചും സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. നവജാത ശിശുക്കൾക്ക് ജനന സമയത്ത് തന്നെ ആദ്യ ഡോസ് നൽകുന്നത് കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. മുതിർന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയും വാക്സിനേഷൻ ലഭ്യമാണ്. പലരുടെയും ധാരണ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ബാധിച്ചാൽ ചികിത്സയില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് മരുന്ന് രംഗത്ത് വൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 8 മുതൽ 12 ആഴ്ച വരെയുള്ള ഗുളികകൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പൂർണ്ണമായി ഭേദമാക്കാൻ ഇന്ന് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകൾ വഴി രോഗത്തെ നിയന്ത്രിച്ച് കരൾ രോഗങ്ങളിലേക്കോ ക്യാൻസറിലേക്കോ പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തപരിശോധന നടത്താൻ

ഭയപ്പെടേണ്ടതില്ല. ഗർഭിണികൾ, ഇടയ്ക്കിടയ്ക്ക് രക്തം സ്വീകരിക്കുന്നവർ, കരൾ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ എന്നിവർ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി സി പരിശോധനകൾ HBsAg, anti-HCV എന്നിവ നടത്തേണ്ടതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയവും നാണക്കേടും ഒഴിവാക്കുക. പരിശോധനകൾ നടത്താനും ചികിത്സ തേടാനുമുള്ള മടി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മദ്യപാനവും അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും ഒഴിവാക്കി കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ നിങ്ങൾക്കാകും. ഓർക്കുക, ആരോഗ്യപൂർണമായ കരൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് വിമുക്തമായ ഒരു കേരളത്തിനായി മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS.

സമയം 6 മണി കഴിഞ്ഞ 48:03. ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ശ്രീമതി ലിസി ഫിലിപ്പുമായുള്ള

0: അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻ കാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി പൂക്കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിളകളും കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്കിന്ന് പരിചയപ്പെടാം. അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പ്. ലിസി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, താങ്കള് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊഴിച്ച് പൂക്കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
2: ഞാൻ ആദ്യമായിട്ട് പറയാൻ ഒത്തിരി ഉള്ളത് ബന്ദിത്തൈയാണ്. പിന്നെ 50 വാഴത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫലം എടുക്കാറായിട്ടുണ്ട് ഓണത്തിന്. പിന്നെ കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ട്, അത് അമരപ്പയറുണ്ട്, ബീൻസ് ഉണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ കപ്പ. കുറച്ച് കപ്പയേ ഉള്ളൂ.
1: അവിടെ പന്നിശല്യം ഒന്നും ഇല്ല?
2: പന്നിശല്യം എൻ്റെ വസ്തുവിനെ, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വസ്തുവിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം പന്നി കയറി മൊത്തം മറിച്ചിട്ട് അത് മൊത്തം തിന്നു. ഒരു മൂട് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം, ഈ പ്രാവശ്യത്തെ എൻ്റെ കപ്പയിൽ ഇതുവരെ 2 മൂട് എടുത്തതേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം.
1: ഇതുവരെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. എത്ര സ്ഥലത്താണ് ഇത്? പാട്ടത്തിൽ ഭൂമി എടുത്തല്ലേ നിങ്ങൾ ചെയ്യുന്നത്?
2: ഇതിപ്പം 2 ഏക്കർ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബന്ധിത്തൈ നടാനായിട്ട്

0: ഒരു ഏക്കറിനകത്ത് പകുതിയോളം നട്ടിട്ടുണ്ട്.
1: അത്രയും ബന്ധിത്തൈ നട്ട്,
0: 2000 ബന്ധിത്തൈ നട്ടിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത്രയും പൂത്തൈ നടാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റുമെന്ന്,
0: ആശയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ കൂടെ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത്. അപ്പം നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിറങ്ങിയാൽ, ഇപ്പം 5 പേരാണ് ആ ബന്ധിത്തൈയുടെ കൃഷി ചെയ്യുന്നത്. അപ്പം 5 പേർക്കും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു വരുമാനം എന്നിൽ കൂടി അവർക്കും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീയിൽ ഇത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ അംഗങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, ഇതൊത്തിരി പ്രയാസമാണ്, ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സൈഡിൽ നിന്നാൽ മതി, ഞാൻ ഇതിനകത്ത് ഇറങ്ങുവാണെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വാർഡ് മെമ്പറിനെ ഞാൻ അറിയിപ്പിച്ചു. അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്താ ലിസി, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
1: 5 പേര് കൂടിയാണ് ഈ ബന്ധു കൃഷി ചെയ്യുന്നത്.
0: 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ 10 പേരുണ്ട്.
1: അപ്പൊ ഈ 2000 മൂട് ബന്ധിത്തൈ നടണമെങ്കിൽ അത്രയും തൈ സംഘടിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്?
0: അതാണ് ആദ്യമേ നമ്മൾ മെമ്പറിനോട്, കുടുംബശ്രീ ADSന്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാര്, അങ്ങനെ കൂടുന്നൊരു എല്ലാ മാസത്തിലും നമ്മൾ കുടുംബശ്രീയുടെ യോഗം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ അവരോട് അവതരിപ്പിച്ചു. അപ്പൊ അവര് തന്നെ എല്ലാ വാർഡിലും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ആരും ചെയ്തിട്ടില്ല. അപ്പം കൂടുതൽ ആദ്യമേ ഞാൻ 400 തൈക്കാണ് പറഞ്ഞത്. 400 തൈക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞു, ലിസി അത് പോരാ, നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏതിനും നമ്മുടെ പഞ്ചായത്തിനുൾപ്പെടെ നമ്മുടെ കൃഷിഭവനും നമ്മുടെ വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട്, എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും. ഇപ്പം ഞങ്ങൾ 5 യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് തന്നെ 5 യൂണിറ്റ്. ഞങ്ങൾ ഈ തരിച്ചു ഭൂമികളൊക്കെ കിടക്കുന്നത് വാർഡ് മെമ്പറിൻ്റെ ഇതിൽ ചോദിച്ചിട്ട് വാർഡ് മെമ്പറിന് ഇടനില നിന്ന് തന്നെയാണ് കുടുംബശ്രീ വാർഡ് മെമ്പറിന്റെ വസ്തുവും കൊടുത്തിട്ടുണ്ട്.
1: പാട്ടത്തിലെടുത്ത് അവിടെ കൃഷി ചെയ്യും. അപ്പൊ ഈ ബന്ദിപ്പൂവിനെ കൃഷി ചെയ്യുന്ന ഓണവിപണിയെ ഉദ്ദേശം വെച്ചാണ്?
0: അതെ അതെ അതെ, ഓണവിപണിയിൽ നമ്മൾ എന്തായാലും ഒരു മലയാളിയും അത്തപ്പൂ ഇടാറ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാവല്ലോ പെട്ടെന്നൊരു, അതായത് 3 മാസം കൊണ്ടാണ് ഇത് ഇതിൻ്റെ വിളവെടുപ്പ്. 3 മാസത്തിന് മുൻപേ നമ്മളത് തൈകൾ പഞ്ചായത്തിൽ അറിയിപ്പിച്ചു. അവർ നമ്മുടെ ഉഷയെന്ന് പറഞ്ഞൊരു മേഡമുണ്ട് നമുക്ക് പഞ്ചായത്തിൽ, ആ മേഡത്തിൻ്റെ ഇതിൽ നമുക്ക് എത്ര തൈ വേണം, ആദ്യമേ കിട്ടത്തില്ലായിരുന്നു, എല്ലാ തൈകളും കൊടുത്തു കഴിഞ്ഞ് അപ്പം ഇനി ഇല്ല ലിസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 400 തൈ തരാം. 400 തൈയുടെ പൈസ അടച്ചു. അപ്പോഴത്തേക്കിന് ഇനിയും തൈകളുണ്ട്, വാങ്ങിക്കുന്ന വേണ്ടവരൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പോഴെന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, കൊടുത്തേരെ, ലിസിക്ക് കൊടുത്തേരെന്ന് പറഞ്ഞു.
1: അങ്ങനെ 2000 തൈ വന്നു. അപ്പൊ ഇത് നടാനൊക്കെ എങ്ങനെയാണ് സ്ഥലമൊക്കെ ഒരുക്കിയേ? എപ്പോഴാണ് നട്ടത്?
0: June 5 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ 1-2 ജോലിക്കാരെ നിർത്തി. ജോലിക്കാരെ നിർത്തിയപ്പോഴത്തേക്കിന് അത് നീങ്ങുന്നില്ലത് കണ്ടപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു, മെമ്പറെ ഇത് നമ്മൾ തീരുമാനിച്ച് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു JCB വിളിച്ചെങ്കിലേ ഒക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ JCB ഇറക്കി അവിടെ ഉഴുതുമറിച്ച് അതിൻ്റെ കൂടെ ജോലിക്കാരും, ഞങ്ങൾ പെണ്ണുങ്ങൾ 10 പേരും, പിന്നെ ജോലിക്കാരെ നമ്മളെത്ര, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഈ സാമ്പത്തികമില്ല. അപ്പോൾ 1-2 ജോലിക്കാരെ വിളിക്കുക.
1: ഈ തൈ നടന്നതിന് മുന്നേ എങ്ങനെയാണ് വളപ്രയോഗം എല്ലാം ചെയ്തോ? അതോ
0: ആദ്യമേ നമ്മൾ കിളച്ച് ഉഴുതു മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളതിനകത്ത് കുമ്മായപ്പൊടി ചേറി വസ്തുവിനകത്ത് ഈ പുഴുക്കളൊക്കെ പോകാനും അമ്മളത്ത് നിലനിർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി ചിതറിക്കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടിയിളക്കി നമ്മൾ പിന്നെ തടം പോലെ ആക്കിയിട്ട്, അതായത് നമ്മൾ കോരിയിട്ടു കോരിയിട്ട് നമ്മൾ
1: ചെയ്തിട്ടാണ്
0: കീപ്പ് ചെയ്തിട്ട്. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് തൈകളൊക്കെ ഒന്ന് വെള്ളമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളമില്ലാത്തത് കൊണ്ട് അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രയാസം തോന്നി. നമ്മളിത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നമ്മളെ കണ്ണീരെല്ലാം ആഴ്ത്തുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ രാപകലില്ലാതെ 9 മണി വരെ ഞാൻ അതിനകത്തുണ്ട്. രാവിലെ 6:30-7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെല്ലാ ജോലികളും ഒതുക്കിയിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി എൻ്റെ ജോലികളുണ്ട്, ഔട്ട്സൈഡിൽ കുറച്ച് വർക്കിന് പോകുന്നുണ്ട്, സാമ്പത്തികം വേണ്ട.

0: സാറേ.
1: ഇതെല്ലാം കൂടെ തന്നെ കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പൊ ഇപ്പം ബന്ധിത്തൈ എല്ലാം നല്ലപോലെ വളർന്നു,
0: നല്ലപോലെ മൊട്ട് വന്നു. മൊട്ട് വീണ്ടും അത് നമ്മൾ ഓണസമയത്തിന് എടുക്കാനായിട്ട് മൊട്ട് വന്നതെല്ലാം നമ്മൾ നുള്ളി നുള്ളിയിട്ട് വീണ്ടും നിർത്തി. ഇനിയിപ്പം ചെന്ന് ഇന്ന് ഞാൻ അതിനകത്തോട്ട് കയറിയിട്ടില്ല. അപ്പം ഇനി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ള
1: അപ്പം ഇതിന് വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞുള്ളണം അപ്പം മുട്ടുകൾ അധികം വരും ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം അറിയാവുന്നോ അതോ എങ്ങനെയാണിത്?
0: ഇല്ല, ആദ്യം നമ്മൾ ഇത് ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് ആദ്യമേ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിൻ്റെ ഷേന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്, അതായത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്ന ആ മാഡം എൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കുകയും എനിക്ക് വേണ്ടുന്ന എൻ്റെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മൊത്തം വേണ്ടതായിട്ടുള്ള ഓരോ സമയത്തെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓരോ സമയത്തെക്കുറിച്ച് എല്ലാം വിശദീകരിച്ച് ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ക്ലാസ് പഠിച്ചതൊക്കെ മിസ്സായി. അപ്പോഴത്തേക്കിന് ഓരോ സമയത്തേതും നമുക്ക് വാട്സപ്പിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അതിന് ഉപരി എനിക്ക് CDS എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞൊരു എല്ലാ സമയത്തെ കാര്യങ്ങളൊക്കെ കൊച്ചെ നീ അത് ചെയ്തോ, അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിഗ്നലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും
1: ചെയ്തു പോകുന്നുണ്ട്. ഈ 2000 മൂടുണ്ടെങ്കിൽ ഇത് ഞുള്ളുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു സമയമെടുക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 10 പേരുണ്ട്.
0: അതെ.
1: പിന്നെ ഇതിനൊക്കെ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: വളം ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടുന്ന വളങ്ങൾ ഓരോ സമയത്തും, അതായത് മാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മുടെ വിത്തുകൾ വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. അപ്പം വിത്തും വളവും നമ്മളെപ്പോഴും കൊടുക്കണം. കൊടുക്കുന്നതിലുപരി നമ്മളെപ്പോഴും അതിനെ തലോടി എപ്പോഴും നമ്മുടെ സാന്നിധ്യമാണ് അതിൻ്റെ വളർച്ച.
1: ഏത് വളമാണ് നിങ്ങൾ ചെയ്തത്?
0: ചാണകം, പിന്നെ പിണ്ണാക്ക് 18-18, 19-19. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മടത്തോട് ചോദിച്ചിട്ട് ഇന്നതെന്ന് പറയും.
1: പിണ്ണാക്കൊക്കെ നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിന്
0: പുളിപ്പിച്ച്
1: കൊടുക്കുന്നു.
0: പുളിപ്പിച്ച് വെള്ളം നല്ല വൃത്തിക്ക് ആഡ് ചെയ്ത്
1: ചോട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ 19-19 എന്ന് പറഞ്ഞാൽ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇച്ചിരി വില കൂടിയ ഇതാണ്.
0: ഞാൻ കഴിവിൻ്റെ പരമാവധി ജൈവവളങ്ങളെ തന്നെ ആശ്രയിച്ച് തന്നെ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ പൊയില കഷായം വെച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെ മത്തിക്കഷായം അത് ചെയ്തിട്ട് അതിനെ അത് ഡൈലൂട്ടാക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മത്തിക്കഷായം നമ്മൾ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ട് അത് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ജൈവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 18-18 അടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ടുള്ളൊരു നീക്കത്തിലാണ്.
1: എന്തായാലും ഓണം വരുമ്പോഴത്തേനും നല്ലപോലെ ഈ പൂവെല്ലാം വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കിട്ടട്ടെ എന്നുള്ള ആശംസയുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ സൂചിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളിയൊക്കെ വരാറുണ്ടോ?
0: ഭയങ്കര വെല്ലുവിളിയാണ്, അതിനെയൊക്കെ തരണം ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത് മൊത്തം വിഷവസ്തുക്കളാണ്. അപ്പോൾ അത് നമ്മളില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് കായയെ കൊടുത്തുള്ളൂ അത് നല്ലതായിട്ട്, അത് കൊടുക്കണമെന്ന് എൻ്റെ ഒരു താല്പര്യം. പക്ഷെ അത് തന്നെയല്ല, ഇപ്പം നമ്മൾ ഏത്തയ്ക്ക 50 മൂടുണ്ട്, 50 മൂടിൽ എല്ലാ വാഴയ്ക്കകത്തും കൊലയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കൂടുതലും. പിന്നെ എനിക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്, വൻതേൻ ചെറുതേൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ
1: ക്ലാസ് പെട്ടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്?
0: നമുക്ക് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പള്ളിയുടെ സ്ഥലത്താണ് ഇപ്പം വെച്ചേക്കുന്നത്.
1: എത്ര പെട്ടിയുണ്ട് ഇതിന്?
0: ഇപ്പം 20 പെട്ടിയുണ്ട്. 20 പെട്ടിയുണ്ട്, അതിനകത്ത് 20 എണ്ണം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. അത്
1: ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്? ഇതിന്റെ വിളവ് ഇതിന്റെ മുന്നേ എടുത്തിട്ടുണ്ട്?
0: എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ വേറൊരാൾക്ക് കൊടുത്താൽ അതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. 100 കിലോ, 200 കിലോ, 500 കിലോ, 1500 കിലോ ഒക്കെ ഒരു വർഷം ഞാൻ തേനായിട്ട് കൊടുക്കുന്നുണ്ട്.
1: 20 പെട്ടിന്ന് ഇത്രയും കിട്ടുമോ?
0: ആ 20 പെട്ടിന്ന് അന്ന് എനിക്കിഷ്ടം പോലെ പെട്ടി ഉണ്ടായിരുന്നു, ഇപ്പം 20 പെട്ടിയേ ഉള്ളൂ.
1: ഇതിൽ നിന്ന് എത്ര ശരാശരി എത്ര കിട്ടാറുണ്ട്?
0: ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഒരു 2 കിലോ 3 കിലോ തേനെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം കൂടി വന്നാൽ 5 കിലോ തേന്, അതിൽ കൂടുതൽ

0: അവറേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പെട്ടി മേപ്പോട്ട് വെച്ച് നമ്മൾ ഇതിനെ തന്നെ പരിചരിക്കാമെങ്കിൽ 10 കിലോയല്ല, അതിൽ കൂടുതൽ നമുക്ക് വരും.
1: അതായത്
0: ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് വിളവെടുപ്പ് തേനിനെ കുറിച്ച്.
1: മഴയൊക്കെ തുടങ്ങിയ ഒരു ക്ഷാമക്കാലം വരും, ആ സമയം
0: ക്ഷാമക്കാലം നമ്മൾ അതിന്
1: ആഹാരമൊക്കെ കൊടുക്കാറുണ്ടല്ലേ. ചെറുതേനീച്ച എങ്ങനെയാണ്, എത്ര എത്ര കൂടുണ്ട് അതിന്റെ?
0: 5 കൂടേയുള്ളൂ. ചെറുതേനീച്ച നമ്മൾ പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, ഇത് കൊണ്ടുവച്ച് അതിന് സേഫായിട്ടൊരു ഇടം മാത്രം കൊടുത്താൽ മതി, ആഹാരം കൊടുക്കണ്ട. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാം കൊണ്ടും അതാകണം നല്ലത്, പക്ഷേ തേനിന് ഗുണമുള്ളതും അതാണ്.
1: തേനിന്റെ ഉൽപാദനം അതിൻ്റെ കുറവായിരിക്കും,
0: കുറവായിരിക്കും. അത് ഒരു 100 ഗ്രാം 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരു പെട്ടിക്ക് അതൊന്നും നമുക്ക് കിട്ടത്തുള്ളൂ.
1: വൻതേനീച്ചയുടെ പെട്ടികൾ ബന്ധിപ്പൂവൊക്കെ വളർന്നു കഴിഞ്ഞ് പൂവൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ട് വെക്കാമല്ലോ കുറച്ച്.
0: അത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയുന്ന ദൈവമേ അങ്ങനെ വരല്ലേന്ന്. ഈ 19 അടിക്ക് വന്ന് എൻ്റെ ഈച്ച മരിച്ചു, അതിന് അതൊന്നും ഒക്കത്തില്ല. അപ്പം ഞാൻ അതാണ് ജൈവമായിട്ട് മുന്നോട്ട് പോവാ. ജൈവവളത്തോട് എനിക്കൊരു സ്നേഹം. അപ്പം എൻ്റെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല കായ്ഫലങ്ങൾ നല്ലതായിട്ട് കൊടുത്താൽ എവിടെയും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീഴ്ച വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നതിലും ഒത്തിരിയൊന്നും നമുക്ക് കിട്ടത്തില്ല കൃഷി ആകുമ്പോഴത്തേക്കിന്. എന്നാൽ ചില കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: വിപണി എങ്ങനെ, ആൾക്കാർ വന്ന് ഡയറക്റ്റ് വന്ന്
0: വിപണിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും? അത് തന്നെയല്ല, നമ്മള് എറണാകുളത്താണ് എന്റെ മരുമോള്. അപ്പൊ അവിടെ നമ്മള് നല്ല തേനൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നത്
1: ആവശ്യക്കാരറിയാം.
0: എന്റെ തേനൊന്നും എന്റെ കൂടെയുള്ളവരുടെ തേനും ഞാൻ വാങ്ങിച്ച് വിപണനം നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെത് ഇങ്ങനെ 2 വർഷം 3 വർഷമായിട്ട് ഇരിക്കുന്നില്ല.
1: നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, വിപണി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ എന്തായാലും എപ്പോഴും ആവശ്യക്കാര് കാണുമല്ലോ അല്ലേ. അപ്പൊ ഇത് ഇനിയും എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഇത്രയും 2000 ബന്ധിപ്പൂ ആദ്യമായിട്ട് ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതേമാതിരി ഇനിയും മാർക്കറ്റൊക്കെ കണ്ടിട്ട് പുതിയ കാര്യം കൂൺ കൃഷിയെ കുറിച്ചൊക്കെ?
0: കൂൺ കൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ടു മുറിയിലാണ് വേണ്ടത്. അപ്പം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല, മെമ്പർ പറയുന്നുണ്ട്. പക്ഷെ വേറെ കുടുംബശ്രീക്കാർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃഷി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒക്കും. പക്ഷേ അത് അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ട്.
1: ഇപ്പം ലിസി മേഡം, ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള താല്പര്യം കാണിച്ചാൽ നമുക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടും
0: തീർച്ചയായിട്ടും. ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിനോട് പൊരുതിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനൊക്കൂ. അത് 10-20 വർഷം കൊണ്ട് ആരും അറിയാത്തൊരു കർഷകയാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ 2 മക്കളുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള വളർച്ച, ഇതിൽ കൂടിയും കൂടെയാണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇത് ഒരു അതായത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് നീ വന്നി ഒരു കൊല കൊണ്ടു അല്ലെങ്കിൽ കപ്പ കൊണ്ടു എന്ന് പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ട്. അത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യമാണ് ഒരുക്കിയത്.
1: പ്രാവശ്യം ഓണം വരുമ്പോൾ പൂക്കളെല്ലാം കിളിച്ച് ബന്ധിപ്പൂ നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നുള്ളൊരു ആശംസകൾ. താങ്കൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: പൂക്കളിലൂടെയും മറ്റു വിളകളിലൂടെയും വരുമാനം കണ്ടെത്തുന്ന അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ലിസി ഫിലിപ്പിന്റെ ഫോൺ നമ്പർ പറയാം. 8943071610.

പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ്

0: ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ദ്രവ്യങ്ങളുടെ സംയോജനമാണ്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നിവയാണ് ഈ 5 ദ്രവ്യങ്ങൾ. നൂറ്റാണ്ടുകളായി ആത്മീയ ആചാരങ്ങളിലും ആയുർവേദത്തിലെ ചില ചികിത്സാരീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: സമയം 7 കഴിഞ്ഞ 18:35. ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 അറിയിപ്പ് കഴിഞ്ഞു.

സമയം 7:20 ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ KSAMM മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് ഓണ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർസൂ, ഗാർഡൻ ഡീലർ, ഹെഡ്ജ് ട്രിമ്മർ തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വെച്ച് സൗജന്യമായ അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ സ്പെയർ പാർട്ടുകൾക്കും ഓയിലുകൾക്കും വരുന്ന ചെലവ് ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ട്രാക്ടർ, ഡീലർ മുതലായ വലിയ കാർഷിക യന്ത്രങ്ങൾ സ്ഥലത്ത് വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. കൂടാതെ ഈ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ എല്ലാ ചെലവുകളും ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ക്യാമ്പിൽ കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫാം ലിങ്ക് ഉപയോഗിച്ച് ഓഗസ്റ്റ് 1 രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മാത്രമായിരിക്കും ക്യാമ്പിലെ സേവനങ്ങൾ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസ് നമ്പറായ 8261200673 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8281200673. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിൽ RF മോഡിൽ നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക്

0: അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 20 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന തീയതി, ഫീസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അന്വേഷണങ്ങൾക്കായി 0487-243-819 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-243-819. ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കടചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിന് ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ട് കൊടുക്കണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ. ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക്

0: 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: സൂയിസൈഡ് करता है तो जितना आपको उसका खेद है उससे ज्यादा हमें है. रेट ऑफ सूयिसाइड रिलेटेड टू पेपर लीकेज ऑल्सो हैज रिड्यूस्ड ओवर द लास्ट फ्यू इयर्स.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: Bill ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് മച്ചിലിപട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും

0: നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
1: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, a cumulative foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശിനും അനീഷ് ഗൌഠയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 പോയിന്റ് ഉയർന്ന് 77,655 നിഫ്റ്റി 265 പോയിന്റ് നേട്ടത്തിൽ 24,250 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 1,05,240 രൂപയും ഗ്രാമിന് 13,155 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: തൊഴിലാളി മണ്ഡലം.
4: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽജിഖാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
5: ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്ത അല്ലെങ്കിൽ എഐയോട് ചോദിച്ചാൽ എല്ലാ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ജിം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർക്കൗട്ട് സെലക്ട് ചെയ്യുക, എല്ലാ കാര്യത്തിനും നമ്മൾ ആദ്യം ഒന്ന് പഠിക്കും, എന്നിട്ടായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോർമലി
6: ആക്ച്വലി ഒരു ക്ലയൻറ്റിന് സ്വന്തം ലിമിറ്റേഷൻസ് എന്താണെന്ന് നല്ലൊരു ബോധ്യം ഉണ്ടാവണം. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരായാലും എക്സസൈസിനെ കുറിച്ച് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷെ അവർ കുറച്ച് മുൻധാരണകളുണ്ട് അവർക്ക്. അതെന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്കത് പറ്റുമോ ഇല്ലയോ എന്ന് പോലും അവരെ ചിന്തിക്കുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല.

0: ഹൈലി അത്ലറ്റിക് ആയിട്ടൊരു ആൾക്കുള്ളൊരു എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ ചെയ്യുന്ന എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല. അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള എക്സസൈസുകൾ കൊടുക്കാം. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു റിസ്ക് റേഷ്യോ എന്നൊരു സാധനമുണ്ട്. റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് ചില എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിനിനെ കാട്ടി അതിന് റിസ്കുകളുണ്ട്. പക്ഷെ ഗെയിൻസ് ഉണ്ട് എങ്കിലും റിസ്കിലൂടെ ആയിരിക്കും നമുക്ക് ആ ഗെയിൻസ് കിട്ടുന്നത്. ഒരു സാധാരണ ഒരു നോർമൽ ഡെയിലി ലൈഫിൽ നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു റിസ്കിലൂടെ ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടി ലെവൽ പുഷ് ചെയ്തുകൊണ്ട് ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വരുന്ന പിള്ളേർ ലൈക്ക് യങ് ജനറേഷൻ വന്നിട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് അവർ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ റെഫറൻസ് എടുക്കുമ്പോൾ അത് എന്തിനാണ് എടുക്കുന്നതെന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. ഈ റെഫറൻസുകൾ ഒരുപാട് കിട്ടും, കാര്യം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈൻ യൂട്യൂബിൽ നോക്കിയാൽ മെറ്റീരിയൽസ് കിട്ടും, പക്ഷേ അയാൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് വെറൈറ്റി വർക്കൗട്ട്സ് വേണം, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാം, പക്ഷേ അയാൾക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്വന്തം വിലയിരുത്തലുകൾ വേണം. അത് കൂടാതെ തന്നെ അത് കാണുമ്പോൾ നമ്മൾക്കത് പറയാൻ നമുക്കൊരു സജഷൻസ് കൊടുക്കാൻ തോന്നും, ആ സജഷൻസ് അവർ അംഗീകരിക്കുകയും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ലൈക്ക് ആ ക്ലയൻറ്റിനോടൊരു അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള റെഫറൻസ് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാർക്ക് ആൾറെഡി അറിയാം എന്ത് ചെയ്യണമെന്ന്, അയാൾക്ക് ആ മുൻധാരണ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്. പിന്നെ അയാളൊന്ന് നമ്മളുടെ സംശയം കൂടെ ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ സേഫ്റ്റി രീതിയിലായിരിക്കും. അപ്പൊ അയാൾക്ക് അത് ബോറായിട്ട് തോന്നും, അല്ലെങ്കിൽ അയാൾക്ക് ഈ അറിഞ്ഞൂടെ ഈ ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആണോ, അങ്ങനെ ഒരു ചിന്ത വരും. ആക്ച്വലി ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ട്രെയിനറിന് ഇതിനെ കുറിച്ച് അറിഞ്ഞിടാത്തത് കൊണ്ടോ അല്ല, പക്ഷേ ഈ ട്രെയിനറിനെ സംബന്ധിച്ച് അയാൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. കാര്യം ഒരു പ്രായമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവരെ പൊതുവെ അങ്ങനെ കൊണ്ടുവരാറില്ല, പക്ഷേ കൊണ്ടുവരുന്നത് കൂടുതലും യങ് ജനറേഷനാണ്. മീൻസ് കോളേജ് പിള്ളേരുകൾ അല്ലെങ്കിൽ ഒരു 25 ബിലോ ഉള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് അവരതിൽ നെഗറ്റീവായിട്ടാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കാണുന്നത് ആ ഒരു സംഭവത്തിന്. അതുകൊണ്ട് തന്നെ ഒരു വളരെയധികം ആൾക്കാർക്ക് ഇഞ്ചുറി വരുന്നതിന് സാധ്യത കൂടുതലൊരു മേഖലയാണ് അത്. എന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത എക്സസൈസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇഞ്ചുറി അതിന് കൂടപ്പുറപ്പായിട്ട് തന്നെ വരും. അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് കൗണ്ടറായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇഞ്ചുറീസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഓട്ടം, ആ ഓട്ടം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് നെസസറി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷേ ഈ ഓട്ടത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടിന് പല തേയ്മാനങ്ങളും മസിലിനുള്ള വലിവുകൾ അങ്ങനെ വളരെ വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ കൂടെ വരാറുണ്ട്. അതിന് കൗണ്ടറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്ത് ഗെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അവർക്ക് നല്ലതിനായിട്ട് തന്നെ, പക്ഷേ അതൊരു പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. അതുപോലെ പല എക്സസൈസിനും പല കാര്യങ്ങൾക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി വർക്കൗട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തണം. അവർക്കത് ആവശ്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം. അവർക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു ഗോളുണ്ട്, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പടിപടിയായിട്ട് തന്നെ പോകണം. അല്ലാതെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക മെറ്റീരിയൽ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് കോപ്പി അടിച്ചാൽ അതൊരിക്കലും ഒരു നല്ല ജേണിയിൽ ആയിരിക്കത്തില്ല അത് വരുന്നത്. അതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ്.
1: പൊതുവിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയില് റീൽ വരുമ്പോ നമ്മൾ ഈ ഓരോന്ന് നോക്കിയിട്ട് ഓക്കെ ഓരോന്നിലും ഓരോന്നാണല്ലോ വരുന്നത്, പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോ ഇവര് അതില് ഇൻട്രസ്റ്റഡ്
0: ആയിട്ട് പറയുന്നത് അവരുടെ പ്രസന്റേഷൻ രീതി തന്നെയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രസന്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവൻ ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന് നോക്കി ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ചെയ്ത് നോക്കിയാലോ എന്ന് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായാലും നമ്മൾ ഒന്ന് ചിന്തിച്ച് ചെയ്ത് നോക്കും. ബേസിക്കലി ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം ചില എക്സസൈസുകൾ നല്ല രസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് പറ്റുമായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ചിലതൊക്കെ ഹെവി റിസ്ക്കുള്ള കാര്യങ്ങൾ പലരും കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വന്തമായിട്ടൊരു ബോധ്യത്തിൽ ചെയ്യുക, എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു അറിവുണ്ടാവുക, അത് ബേസിക് ആയിട്ടൊരു നോളജ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഈ പുതിയ പുതിയ എക്സസൈസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: പിന്നെ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, കോമ്പറ്റീഷൻസ് അങ്ങനത്തെ ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്ന ഇതിലുപരി നമുക്ക് ഇത് ഓഫർ ചെയ്യുന്ന വേറെ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ആക്ച്വലി കോമ്പറ്റീഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, മിസ്റ്റർ കേരള അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അതുപോലെ കേരളയ്ക്ക് താഴോട്ട് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള നാച്ചുറലായിട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതുപോലെ എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ സെൽഫ് ഡെവലപ്മെന്റിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇപ്പം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട് നല്ല എക്സ്പെൻസീവാണ്. ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലൊരു മാറ്റം തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിന് വരുത്തും. ലൈക്ക് പേഴ്സണലായാലും കരിയറിലായാലും അത് നല്ല രീതിയിൽ തന്നെ ഒരു ഡെവലപ്മെൻറ് ഉണ്ടാവും. പക്ഷേ ഇതൊരു 20% ആൾക്കാർക്ക് പോലും സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇൻ്റർനാഷണൽ ലെവലിലായാലും വലിയ രീതിയിൽ ഈ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത്രയും നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ.

0: സമയം നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോമ്പറ്റീഷൻസ് തന്നെ നാച്ചുറലി ഉണ്ട്. ഈ നാച്ചുറലി ചെയ്യുന്ന അതിൻ്റെതായ രീതിയിൽ, മീൻസ് കള്ളത്തരമൊന്നും ഇല്ലാതെ ചെയ്താൽ നമുക്ക് നല്ലതായ രീതിയിൽ ബോഡിക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം വരുത്താനായാലും നമുക്കൊരു ശരീരഭംഗി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ദൂഷ്യവശങ്ങൾ എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് സൈഡ്സ് ഈ എൻഹാൻസ്ഡ് രീതി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ കൗണ്ടറായിട്ട് കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് ഒരിക്കലും സേഫാണോന്ന് ചോദിച്ചാൽ അല്ല. ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ എൻ്റെ സെൽഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് പഠിക്കാനായാലും അതിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നോളജ് ബേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമായാലും അത് നല്ലത് തന്നെയാണ്.
1: ഇതിലിപ്പം പറഞ്ഞു നമുക്ക് കുറെ കാര്യങ്ങൾ ഓരോ ദിവസവും ഇൻഫർമേഷൻ ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടിന്യൂസ് ഒരു പഠനവും കൂടെ ഇതിൽ ആവശ്യമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അതിനൊരു ടൈം കണ്ടെത്തുന്നത് ഈ ഷെഡ്യൂളിനിടയിൽ?
0: ഷെഡ്യൂളിനിടയിൽ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പുതിയ ജനറേഷൻ പിള്ളേർ ഓരോന്നൊന്ന് കൊണ്ട് കാണിച്ചു തരുമെന്ന്. അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് അതൊരു ഇൻഫർമേഷൻ ആണ്. എല്ലാവരും അങ്ങനെ അല്ലാതെ എടുക്കുന്നത്. പക്ഷെ എന്റെ പെർസ്പെക്ടീവിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു കാര്യം മുമ്പ് കൊണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തൊരു വേറെ സാധ്യതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. പിന്നെ അവർ ഒരുപാട് റെഫർ ചെയ്യും. ലൈക്ക് എല്ലാവരും അല്ല, ചില ആൾക്കാർ നല്ല രീതിയിൽ റെഫർ ചെയ്യും, എന്നിട്ട് ചിലർ അവർ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ നോക്കുക. അത് റിസർച്ച് ചെയ്താൽ മാത്രമേ അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അല്ല ഇപ്പം നമുക്ക് അതിൻ്റെതായ സർട്ടിഫിക്കേഷൻസ് ആയാലും വേറെ പോലെ ഉന്നതമായിട്ട് പഠിക്കാനായിട്ടായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടായാലും എടുക്കണമെങ്കിൽ അതിന് പ്രത്യേക സമയം തന്നെ കണ്ടെത്തിയേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അത് സർട്ടിഫൈഡ് കോഴ്സസ് ആണ്, അതിൻ്റെതായ സമയം അതിനാവശ്യമാണ്. പലതും 3 മാസം 4 മാസം ചിലത് 2 മാസം അങ്ങനെ വരുന്ന കോഴ്സസ് ആണ്. അങ്ങനത്തെ കോഴ്സസ് എടുക്കും. എന്തായാലും നമുക്കിപ്പം നമ്മളുടെ കരിയർ ഒരു പാർട്ട് മാറ്റി വെച്ച് മാത്രമേ നമുക്ക് ആ ഒരു ലേണിംഗ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റൂ. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ റെഫർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് അവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ റെഫർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇടയിൽ ഇപ്പോൾ കറന്റ്ലി പോസിബിൾ ആയിട്ടുള്ളൊരു രീതിയുള്ളൂ.
1: ഇപ്പോൾ ജിമ്മിൽ ആക്ച്വലി ഇപ്പം നമ്മൾ ഓരോരുത്തരും വരുന്നത് ഇപ്പം ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്താണ് വരുന്നത്. ആക്ച്വലി ഇപ്പം ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. ഈ വർക്കൗട്ടൊക്കെ മിക്കവാറും കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം സിമിലർ വർക്കൗട്ട്സ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊരു ബോറടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ടോ?
0: അതെ, അതാണ് ആക്ച്വലി പാഷനേറ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പാഷനായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് ആ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം ഉള്ളിലുണ്ടെങ്കിൽ അയാൾ എത്ര ചെയ്താലും നമുക്കത് മടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അയാളെ പോലെ ഒരാളായിരുന്നു ആദ്യം. ഓക്കെ, അപ്പൊ അയാൾക്കത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് അവർക്ക് പൂർണ്ണ ധാരണ ഇല്ലാതായി പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടെന്നല്ല, നമ്മളുടെ ഒരു വിഷമമാണ്. നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് കറക്റ്റ് ചെയ്യത്തില്ല. അവരുടെ സെൽഫ് ഈഗോ ഉണ്ട്, അവരിങ്ങനെ ചെയ്യൂ എന്നൊരു ഈഗോസ്. എനിക്ക് പേഴ്സണലി തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, അയാൾക്കത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ ഫസ്റ്റ് റെസ്പോണ്ടായിട്ട് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അയാളുടെ ഹെൽത്താണോ നമ്മൾ നോക്കേണ്ടത്, അയാളുടെ ആറ്റിറ്റ്യൂഡാണോ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് വന്ന് കൺഫ്യൂഷൻ ആവും അവിടെ. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് അങ്ങനെ ചെയ്യണതിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയൊന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതേസമയം ആണോ കറക്റ്റ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ടും അയാളുടെ ഹെൽപ്പ് ചെയ്യാനായാലും അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അതിന് കൗണ്ടറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ തോന്നത്തുള്ളൂ. ഇപ്പോൾ അയാൾ ആദ്യമേ നമ്മുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം, ഇങ്ങനെ ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്കത് മുൻപോട്ട് പോകത്തില്ല. ഓക്കെ,
1: ഇതുവരെ നമ്മൾ സംസാരിച്ചത് മെയിൻലി വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളെ വർക്കൗട്ടിനെ പറ്റിയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഡയറ്റ്. കാരണം നമ്മൾ പലപ്പോഴും സാധാരണക്കാർ നോർമലി ചെയ്യുന്നത് വെച്ചാൽ കുറേ കഴിച്ചിട്ട് അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ചെയ്യാം. അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ആക്ച്വലി നമുക്ക് ഇപ്പം ഡയറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു കലോറി എന്ന് പറയും. ആ ഒരു രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ ഇപ്പം നമ്മൾ എന്താണ് അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായ എമൗണ്ട് എല്ലാം ഒരു പ്രൊപ്പോർഷനുണ്ട്. ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ മുമ്പോട്ട് പോകണം. ഇപ്പം നമുക്കിപ്പോൾ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, ഗുഡ് ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ് അങ്ങനെ തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ശരീരത്തിൽ വന്നാൽ മാത്രമേ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ക്വാളിറ്റി

0: ായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ചില ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത്, ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടക്കാം. വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടന്നാൽ അയാൾക്ക് ഭാരം കുറയും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരിക്കലും ഒരു നല്ല രീതിയിലായിരിക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ വേറെ കുറെ അസുഖങ്ങൾ അതിൻ്റെ കൂടെ വരും, അൾസർ പോലത്തെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരും.
1: പിന്നെ ചില സമയം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ രാവിലെ കുറെ നേരം കഴിക്കാതിരുന്നിട്ട് വൈകിട്ട് വന്നിട്ട്.
0: അതെ അതെ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ എടുക്കും, എന്നിട്ട് രാത്രി അപ്പോൾ പോയി ആഗ്രി വലിച്ച് തിന്നും. അതെന്ന് പറയുന്നത് അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അയാൾ അതിൻ്റെതായ രീതിയിൽ എഫേർട്ട് ഇട്ട് പയ്യെ പയ്യെ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ കഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഈ ക്രേവിംഗ് എന്ന് പറയുന്ന സാധനം, രാത്രി ആയപ്പോഴത്തേക്ക് മധുരം കഴിക്കാനുള്ള ക്രേവിംഗ്, അതെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. വലിയ കാര്യമായിട്ട് ചിന്തിക്കാത്ത, എല്ലാം ചെറുതായിട്ട് ചെറുതിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഒത്തിരി വർണ്ണമുള്ള ഒരാൾ അയാളുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് എടുക്കുമ്പോൾ അയാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ നമുക്ക് അത് കുറയ്ക്കാൻ ശ്രമിക്കാം ആദ്യം. ഇപ്പം ഉച്ചയ്ക്കുള്ള ഊണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഊണിൽ കാലറി ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം, മനസ്സിലായില്ലേ? ആദ്യം അതിൽ നിന്ന് തുടങ്ങാം, പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രോട്ടീൻ ആയിട്ടായാലും ഫൈബേഴ്സ് ആയിട്ടായാലും ഫാറ്റ് ആയിട്ടായാലും കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ചെറുതിൽ നിന്ന് ചെയ്ത് തുടങ്ങി നമുക്ക് നല്ലൊരു ഡയറ്റിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് കൺസേൺ ആണെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ തന്നെ കൺസിഡർ ചെയ്യുക, പുള്ളിയുടെ അടുത്ത് സംസാരിക്കുക, നമ്മളുടെ ലിമിറ്റേഷൻസ് പറയുക, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പറയുക, നമ്മളുടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പറയുക. അതെല്ലാം അനുസരിച്ചായിരിക്കും ഒരു ഡയറ്റീഷ്യൻ അയാളുടെ ആരുടെയാണ് ആവശ്യം അയാൾക്കുള്ള ഡയറ്റ് കൊടുക്കുന്നത്. ഷുഗർ പ്രശ്നമുള്ള ഒരാൾക്ക് നമുക്ക് വിശന്നടിക്കാൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവൽ കീപ്പ് ചെയ്ത് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ഡയറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ പറ്റും. അയാൾ അതിൻ്റെതായ രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഷുഗർ എന്നൊരു പ്രശ്നം മാറത്തുള്ളൂ, അതുപോലെ തന്നെ അയാളുടെ ശരീരം അതിൻ്റെതായ മെച്ചപ്പെട്ട് വരത്തുള്ളൂ. അപ്പം എല്ലാം അതിൻ്റെതായ രീതിയിൽ സമയത്ത് ക്രമീകരണം അനുസരിച്ച് ക്രമത്തിൽ കഴിക്കുക. അതുപോലെ ഉറക്കമുണ്ട് ഇതിൻ്റെ അതൊരു ഭാഗമായിട്ട് വരുന്ന, ഡയറ്റിൻ്റെ ഭാഗം പോലെ ഒരു സംഭവമാണ് ഈ ഉറക്കം. ഈ ഉറക്കം ശരീരഭാരം കുറയ്ക്കാനായാലും കൂട്ടാനായാലും ഒരുപോലെ ആവശ്യമുള്ള സാധനമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അതുപോലെ വെള്ളം കുടിക്കുന്നത്, അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരീരം മാറ്റിയെടുക്കുന്നതിൽ ഇതെല്ലാം ഒരു ഘടനയാണ്. ഓക്കെ, അപ്പം അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ. അതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്.
1: ഫിറ്റ്നസ് മേഖലയെ പറ്റി ഒരുപാട് പേര് പഠിക്കുന്ന കാലമാണ്, ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കാലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോടായിട്ട്, ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നവരോടായിട്ട് പറയാനുള്ള കാര്യം എന്താണ്?
0: ആക്ച്വലി നല്ല കാര്യം തന്നെയാണ്, എല്ലാവരും ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഫിറ്റ്നസിനെ കുറിച്ച്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാണോ, അത് സ്വന്തം നേരത്തിൽ ജോലി ചെയ്യാനാണോ, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, അവരുടെ മനസ്സനുസരിച്ച് അവരുടേതായ കഴിവ് നോക്കിയിട്ട് വേണം അയാൾ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ. എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഇൻ്റർനാഷണൽ ഡിപ്ലോമ എടുത്തുകൊണ്ട് നമുക്ക് പുറത്തു പോകാമെന്ന് വിചാരിച്ചാൽ സ്കില്ല് ആദ്യം ഉണ്ടാവണം. സ്കില്ല് നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷൻ ചൂസ് ചെയ്യുക, അത് അതിൻ്റേതായ രീതിയിൽ പഠിക്കുക, മെറ്റീരിയൽസ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഏത് തരം സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. വെറുതെ ചവറ് കണക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് ഉപയോഗമില്ല, അതിൻ്റേതായ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ്. ഇത് ആക്ച്വലി കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. കുറച്ച് ചിലവ് എന്ന് പറയുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു സംഭവമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വർഷാവർഷം നമുക്കതിനെ ലൈസൻസ് പോലെ പുതുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം UAE റെപ്സ് അല്ലെങ്കിൽ UAE സർട്ടിഫിക്കേറ്റ് ആയിട്ടുള്ള റെപ്സ് പോലെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ വർഷാവർഷം നമ്മളത് പുതുക്കണം, അതിന് കുറച്ച് കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ജിം ഇടാനുള്ള ഒരാളാണെങ്കിൽ ബേസിക് ആയിട്ടൊരു പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കേഷൻ എടുത്താൽ മതിയാവും. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ കാര്യങ്ങളെന്നും മനസ്സിലാക്കാനും മാത്രമാണെങ്കിൽ അതിനെൻ്റെ ആവശ്യമേ ഉള്ളൂ. അതേസമയം അയാൾക്ക് പുറത്തു പോകണം, US, UK അല്ലെങ്കിൽ UAE പോലുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആരടുത്താണെന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക, ഓൺലൈൻ നോക്കി അതിൻ്റെ റെഫറൻസ് ഉണ്ടാവും, ആ റെഫറൻസ് നോക്കുക, അവർ തരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക, അതിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് എടുക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും, അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RS സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ

0: തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപ്പര്യമുള്ളവർ 8281 42 03 05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 03 05.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: disruptions since the beginning of the monsoon session on July 20. The government on Wednesday informed the Rajya Sabha that cyber frauds have nearly tripled in the country from 10,395 in 2020 to 29,758 in 2024, with Telangana accounting for the highest numbers of cases in 2024. In a written reply to a question in the Rajya Sabha, Minister of State for Home Affairs Bandi Sanjay Kumar said data published by the National Crime Records Bureau NCRB showed that the number of cyber fraud cases were 10,395 in 2020, 14,007 in 2021, 17,470 in 2022, 19,466 in 2023, and 29,758 in 2024. Among the identified categories in 2024, online banking fraud accounted for the highest number of cases at 4,659, followed by credit or debit card fraud, 3,829, marketing or investment fraud at 3,044, ATM fraud at 1,659, fraud call or wishing 1,264, gaming app or website fraud 1,019, OTP fraud 965 and e-wallet or UPI fraud at 723. The minister said separate data under gaming apps or websites, marketing or investment fraud, fraud call or wishing, and e-wallet or UPI fraud has been maintained only since 2024. State-wise data showed that Telangana recorded the highest number of cyber fraud cases in 2024 at 18,922, followed by Bihar at 4,020, Maharashtra 2,827, and Odisha 1,546. The minister said the NCRB does not maintain data on the amount of money lost or recovered in cyber fraud cases. He said the Ministry of Home Affairs has set up the Indian Cybercrime Coordination Centre, I4C, to tackle cybercrimes in a coordinated manner. The government has taken measures to strengthen cyber policing, which includes the Samanvay platform for data sharing and analytics, the Cyber Fraud Mitigation Centre, the Sahyog portal, the Joint Cyber Coordination Teams, the Cyber Criminal Suspect Registry, the Cyber Commando Program, National Digital Investigation Support Centers, a standard operating procedure for complaint handling, and nationwide public awareness campaigns. And that's all in Parliament Review.
1: Agashvani. Pathathigal Jananmake. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു.

0: ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൗകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെടുത്തി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 8 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങി. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 49 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം വലിയമല IISTയുടെ 14-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക്

0: ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ചുമട്ടു തൊഴിലാളി നിയമം പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ മേഖലകളിലെ കയറ്റിറക്ക കൂലികൾ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി അനീന ആണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിതിൻ രാജ് വീണു മരിച്ച സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് 3.0 ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. പോൽ ബ്ലഡ് സംവിധാനത്തിലൂടെ 60,626 യൂണിറ്റ് രക്തം ആവശ്യക്കാർക്ക് ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി കേരള പോലീസ്. രക്തം ആവശ്യമുള്ളവർക്കും സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കും ഈ സേവനം ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസ് വകുപ്പിന്റെ പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ തിരുവനന്തപുരത്ത് സെമിനാർ നടത്തും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലേറ്റ് അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40:26. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തേക്കുള്ള 6-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ സർക്കാർ അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2026 ജൂലൈ 31 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കും. തൃശൂർ ജില്ലയിൽ താമസക്കാരെ കുട്ടികൾ പഠിക്കുന്ന സമീപ ജില്ലകളിലെ സ്കൂളുകളാണെങ്കിലും അവരുടെ വീടും സ്കൂളും തമ്മിൽ 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം എന്ന നിബന്ധന പാലിക്കേണ്ടതാണ്. പ്രോസ്പെക്ടസിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതും സന്ദർശിക്കേണ്ട ലിങ്ക് navodaya.gov.in. വിശദ വിവരങ്ങൾക്ക് വിദ്യാലയ ഓഫീസിൽ ഹെഡ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇനി പറയാം: 0488428620. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0488428620. ജില്ലയിലെ എല്ലാ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമപ്രകാരം 2026 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ജൂലൈ 31 പുതുക്കണമെന്ന് ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ മുഖേനയോ തൊഴിൽ വകുപ്പിന്റെ ICKerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രജിസ്ട്രേഷൻ എടുക്കാനും പുതുക്കാനും സൗകര്യമുണ്ട്. രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുക, പുതുക്കാതിരിക്കുക, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നിവ 5,000 രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളുമായി ബന്ധപ്പെടാം: തൃശൂർ 1-ാം സർക്കിൾ, 0487-23-2556. ഫോൺ നമ്പർ ആവർത്തിക്കാം:

0487 23 25 5 5 6. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെൻറ് കോളേജിൽ മാത്തമാറ്റിക്സ് ഹിസ്റ്ററി മലയാളം എന്നീ ബിരുദ ബിരുദാനന്തര വിഭാഗങ്ങൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും സഹിതം ഓഗസ്റ്റ് 4 ഉച്ചയ്ക്ക് 2 കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 9444614534. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9444154634. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി 30 സെപ്റ്റംബർ വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങൾക്ക് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 0487 244 6545. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 244 6545. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കും തങ്ങളുടെ കുടിശ്ശിക തുക 30 സെപ്റ്റംബർ വരെ അടയ്ക്കാം. പരമാവധി 36 മാസം വരെയുള്ള കുടിശ്ശിക തുക അടച്ചു തീർക്കാൻ മാത്രമാണ് തൊഴിലാളികൾക്ക് അർഹതയുള്ളത്. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. 36 മാസത്തിനുള്ളിൽ കുടിശ്ശികയുള്ളവർ 2026 ഏപ്രിൽ മുതലുള്ള വിഹിതം അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പഴയ കുടിശ്ശിക കൂടി ഒടുക്കി അംഗത്വം പുതുക്കാവുന്നതാണ്. ഉടമ വിഹിതത്തിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് തുക അടച്ചു തീർക്കാൻ പരമാവധി 4 ഗഡുക്കൾ വരെ അനുവദിക്കും. 2026 സെപ്റ്റംബർ 30 ഇതിനായി അപേക്ഷിച്ച് സെപ്റ്റംബർ 30 തുക മുഴുവനായി അടച്ചു തീർക്കാവുന്നതാണ്. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487 244 6545. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 244 6545. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേ.

0: ഓ, എന്നാ ഒരു മഴയാ. ആ, നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? എന്തായി മറ്റേ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ലീൻ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണല്ലോ. ഫ്രണ്ട്സ് ബിസിനസ്സൊക്കെ തുടങ്ങിയായിരുന്നു.
1: പിന്നെ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ സാറ് പറഞ്ഞനുസരിച്ചേ ഒരു സയൻസ് കിറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ലോക്കൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുറച്ച് പേരൻസിനൊക്കെ അയച്ചു കൊടുത്തു. അവർക്കൊക്കെ അതിൽ വലിയ താല്പര്യമാണ്. ഈ സയൻസ് കിറ്റേ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, എക്സ്പീരിമെൻസൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇടയ്ക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവർ പക്ഷേ പല കമ്പനികളെയും സമീപിച്ചു. അതിൽ ചില കമ്പനീസ് പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കണം ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ്.
0: എന്തായി ബിന്ദു ടീച്ചറിന്റെ അവസ്ഥ? എന്താ?
2: എൻ്റെ അവസ്ഥയല്ല, എൻ്റെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചിരുന്നു. സോപ്പാണല്ലോ അവൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ സോപ്പ് എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനും ഓർഡർ ചെയ്യുന്നതിന് മുൻപ് അവർക്ക് സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നവർ വിചാരിച്ചു. പക്ഷേ ഈ പ്രായത്തിൽ ഇനി ജാവയും പൈത്തണൊന്നും പഠിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞു ഞാൻ അവളോട് ഈ ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ.
0: ടീച്ചർ, ഇതൊക്കെ വളരെ പഴഞ്ചൻ ആശയങ്ങളാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ഏറ്റവും മികച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നാണ്. അതായത് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും കോഡിംഗിന് ഇല്ലാത്ത ആർക്കും അവർക്കാവശ്യമുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
2: ശരിക്കും?
0: അതെ, ഇത് ആഗോളതലത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ യാതൊരുവിധ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പലതരം ആപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ നോ കോഡ് ആപ്പ്

0: ഡെവലപ്മെൻറ്റ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്.
1: ഇതൊക്കെ ഉള്ളതാണോ സാറേ? ഒരു വരി കോഡ് പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ?
2: സാർ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടോ?
1: അതുമല്ല, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിനോ മൊബൈലിനോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാക്ക്ഗ്രൗണ്ടിൽ കോഡിംഗ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: തമാശയല്ല ടീച്ചറേ, ഞാൻ ലൈവായി കാണിച്ചു തരാം. നമ്മൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമെങ്കിൽ അത് ടൂൾ ബാറിൽ നിന്ന് വലിച്ച് സ്ലൈഡിലേക്ക് വയ്ക്കുന്നു. ഒരു ചിത്രം വേണമെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നു, അതിൻ്റെ വലിപ്പം മാറ്റുന്നു, കുറയ്ക്കുന്നു. അതിന് നമ്മൾ കോഡ് എഴുതാറുണ്ടോ?
1: ഇല്ല.
0: അതുപോലെ തന്നെ നോ കോഡ് ആപ്പുകളുടെയും പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഇതിലൊരു വിഷ്വൽ ഇൻ്റർഫേസാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ, ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന പേജ്, അത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഇന്ന ഒരു ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് സഹായിക്കുന്ന ടൂളുകൾ എടുത്തിട്ട് അതിനകത്ത് ആ ബട്ടൺ അവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ കാണേണ്ട സ്ഥലത്തേക്ക് വയ്ക്കുന്നു. അത് താഴെ വയ്ക്കണം, മുകളിൽ വയ്ക്കണം, ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ കളറും നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ വലുപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനൊന്നും പിന്നിലെ കോഡ് അറിയണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മളൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ നിലയിൽ.
2: അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ശേഖരിക്കാനും അവരുടെ ഓർഡറൊക്കെ കൃത്യമായിട്ട് എടുക്കാനും ഇതിൽ പറ്റുന്നതാണോ ശിവൻ സാറ് പറയുന്നത്? ഈ ഒരു ഡേറ്റാ ബേസൊക്കെ ഉണ്ടാവും എന്നൊക്കെ അല്ലേ പറയുന്നത്? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: അതെ ടീച്ചറെ, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫ്രണ്ട് എൻഡിനെ പറ്റിയാണ്. ടീച്ചർ പറഞ്ഞത് ഇതിൻ്റെ ബാക്ക് എൻഡിനെ പറ്റിയാണ്. ഡാറ്റ സൂക്ഷിക്കുന്ന സ്ഥലം, നമുക്ക് പരിചയമുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സ്. അതിൽ ആളുകളുടെ പേരും അഡ്രസ്സും ഒക്കെ ഒരു ഡാറ്റാ ബേസ് പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ നേരത്തെ ഫ്രണ്ട് എൻഡുമായിട്ട് കണക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനും പറ്റിയ ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗ്ലൈഡ് എന്ന് പറഞ്ഞ ടൂളുണ്ട്, അഡാലോ എന്ന് പറഞ്ഞ ടൂളുണ്ട്, ഫ്ലട്ടർ ഫ്ലോ എന്ന് പറഞ്ഞ ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വീഴ്ത്താൻ ഇപ്പോൾ പറ്റും.
1: സാറേ, അപ്പോൾ ഈ സയൻസ് കിറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാൽ ചാറ്റ് വഴി ചോദിക്കാനൊക്കെ പറ്റുമോ? അതുപോലെ ഈ എക്സ്പീരിമെൻസ് ഒക്കെ ചെയ്തിട്ടേ അത് അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോഗിൻ ചെയ്ത് കാണാനൊക്കെ പറ്റുന്ന ഒരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ?
0: പിന്നെ എന്താ ടീച്ചറെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചറിൻ്റെ കൂട്ടുകാരിയുടെ സയൻസ് കിറ്റ് മേടിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക. ആ ലിസ്റ്റിൽ എന്തൊക്കെയുണ്ടാവും? പേരുണ്ടാവും, അവർ മേടിച്ച സാധനത്തിൻ്റെ മോഡലുണ്ടാവും, മേടിച്ച ദിവസം ഉണ്ടാവും, പൈസ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഗ്ലൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെല്ലാം ഒരു മൊബൈൽ ആപ്പ് ഇൻ്റർഫേസ് എന്ന് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മോഡലിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
2: സാറേ, അപ്പോൾ ഒരു സംശയം, ഈ ആപ്പിലൂടെ പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് സുരക്ഷിതമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഉറപ്പാണോ?
0: ടീച്ചറേ, നമ്മുടെ ഈ സംശയങ്ങളെല്ലാം ഇത് പഴയ കഥകളാണ്. പണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു ഡെവലപ്മെൻ്റ് ടീം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ടീം തന്നെ അവരുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഓരോ കാര്യത്തിനും അതിന് വൈദഗ്ധ്യമുള്ള ടൂളുകളുണ്ട്. ടീച്ചർ പറഞ്ഞ പേയ്മെൻ്റ് ആണെങ്കിൽ ആ പേയ്മെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പല പല മോഡൽസ് ഉണ്ട്. ഇപ്പോൾ റിസർപേ ഉണ്ട്, സ്ട്രൈപ്പ് ഉണ്ട്, ഇവരൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വയ്ക്കാൻ പറ്റിയ പ്ലഗിൻസ് തരും. നമ്മളത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വയ്ക്കുക, അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ സുരക്ഷിതത്വമൊക്കെ അവരുടെ ഉത്തരവാദിത്വമാകും. അപ്പോൾ അതും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ
1: സാറേ, സാർ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ നോ കോഡ് പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആപ്പുകൾ, വലിയ വലിയ ഐ ടി കമ്പനികൾ കോഡ് എഴുതി ഉണ്ടാക്കുന്ന ഒഫീഷ്യൽ ആപ്പുകളുടെ അത്രയും എഫിഷ്യൻസി ഉള്ളതായിരിക്കുമോ? ആളുകൾക്കിത് സാധാരണ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ സാറേ?
0: ആ ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ട് തരത്തിലാണ് നമുക്കിപ്പോൾ ഈ ടൂൾസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് PWA, പ്രോഗ്രസീവ് വെബ് ആപ്പ് എന്ന രീതിയിലുള്ളത്. ഇത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നും കളയാതെ

0: ലിങ്ക് വഴി നേരിട്ട് നമ്മുടെ ഫോണിനകത്ത് ഒരു ഹോം സ്ക്രീനിൽ ആപ്പ് പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ലിങ്ക് പോലെ ഇരിക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പക്ഷേ ആ ലിങ്കിലേക്ക് ആയിരിക്കും പോകുന്നത്.
1: അതുകൊണ്ട് നമ്മുടെ ഫോണിലെ സ്പേസ് ഒന്നും
2: പോകത്തില്ല.
0: കറക്റ്റ്. അപ്പോൾ ഈ ഗ്ലൈഡ് പോലുള്ള ടൂളുകൾ ഇങ്ങനെയാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ രീതിയാണ് ഈ നേറ്റീവ് ആപ്സ്. ഇപ്പോൾ അഡാലോ, ബബിൾ അല്ലെങ്കിൽ ഫ്ലട്ടർ ഫ്ലോ ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നേറ്റീവായിട്ടുള്ള ആപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടൂളുകൾ ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ആപ്പിൾ സ്റ്റോറിലോ ഗൂഗിൾ പ്ലേയിലോ ഒക്കെ നമുക്ക് ഔദ്യോഗികമായി ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിനൊക്കെ, ഇപ്പോൾ ഗൂഗിൾ പ്ലേ ആയാലും ആപ്പിൾ സ്റ്റോർ ആയാലും, ഇവർക്ക് ചില കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോഡിന് ആ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് പബ്ലിഷ് ചെയ്യാനും പറ്റത്തുള്ളൂ. പൊതുവേ നമ്മൾ ഈ നോ കോഡ് ടൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ആപ്പുകൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെയാണ്.
1: അപ്പോൾ എഞ്ചിനീയറിങ്ങും കോഡിങ്ങും ഒന്നും പഠിക്കാതെ തന്നെ ആപ്പ് ഉണ്ടാക്കാന്നാണോ ശിവൻ സാർ പറയുന്നത്?
0: അത്ര ലളിതമായി ഞാൻ പറയില്ല. ഇത് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ അടുക്കളയിൽ ഒരു പായസം ഉണ്ടാക്കണം, നമ്മുടെ രീതിക്ക് ഉണ്ടാക്കാം. കല്യാണത്തിന് വയ്ക്കുന്ന പോലെ നല്ലൊരു പായസം നല്ലൊരു പാചകക്കാരനെ കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ തൽക്കാലത്തെ ആവശ്യത്തിന് നമ്മളുണ്ടാക്കുന്ന പായസം മതിയാവും. ഇതിനെ അങ്ങനെ കണ്ടാൽ മതിയാവും. അപ്പോൾ ആർക്ക് വേണോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം പോലെ തന്നെയാണ് ഇതിലെ പല ആപ്പുകളും. പക്ഷേ അത് ആ പായസത്തിന് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവും.
1: അതായത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നല്ലേ?
0: നമ്മുടെ വലിയ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന ആപ്പുകൾ ഒക്കെ ഇതിൻ്റെ അവസാന വാക്കാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഈ ടൂളുകൾ നമ്മളെ സഹായിക്കും. പക്ഷേ ഇതിനെ ഒരു പക്ഷേ ഇതിന് ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മറ്റു കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പോസിബിളാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആപ്പ് ഉണ്ടാക്കാൻ സമീപിച്ചപ്പോൾ കമ്പനി 500,000 പറഞ്ഞു.
1: അതെ,
0: ആ 500,000 ആപ്പ് തൽക്കാലം ചിലപ്പോൾ ആവശ്യം ഉണ്ടായി വരത്തില്ല. നമുക്കൊരു മിനിമം വയബിൾ പ്രോഡക്റ്റാണ് ഇറക്കേണ്ടത്, അതിനൊരു ചെറിയൊരു ആപ്പ് മതിയാവും. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള സാധനം ഉണ്ടാക്കാം. നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങളൊക്കെ എന്തായാലും നിറവേറിപ്പോ.
1: സാറെ, അപ്പോൾ ഞങ്ങൾക്കും ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ?
0: ആർക്കും പഠിക്കാം. ടീച്ചർ, ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നോ കോഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആർക്കും ആപ്പ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും പോലെ തന്നെ ഇതും ഒരു സ്കില്ലായി കണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പാചകം ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ നമ്മൾ പായസം ചെറുതായി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നിർത്തുകയല്ലോ, നമ്മളത് നന്നാക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോംപ്റ്റുകൾ നന്നാക്കേണ്ടതായിട്ട് വരും, നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ മാറ്റേണ്ടതായിട്ട് വരും. ഒരു ടൂൾ ഉണ്ടാക്കുന്ന കോഡിനെ മറ്റൊരു ടൂൾ കൊണ്ട് ചിലപ്പം നമ്മൾ നന്നാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. നമ്മൾ ഏതൊരു സ്കില്ലും പഠിക്കുന്നത് പോലെ ഈ ടെക്നീക്സ് കൂടെ നമ്മൾ പഠിക്കണം. ഇതിനൊരു നോളജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു ടൂളിനെ കൊണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റിംഗ് മെഷീനെ കൊണ്ട് നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന ഇന്ന രീതിയിൽ ഇത് ചെയ്യണം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആയിക്കഴിയാൻ നേരത്ത് ഇത് ആർക്കും പഠിക്കാവുന്ന, എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമായി മാറും.
1: അപ്പോൾ അന്ന് സാറ് കുട്ടികൾ വഴക്കിടുന്നതിൻ്റെ നമ്മൾ പരിഹാരം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പറയണം എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിനോട് പറയുന്നതിനും ഒരു രീതിയുണ്ട് എന്നാണ് സാറ് പറയുന്നത്.
0: ഏതാണ്?
3: ആപ്പ് ഉണ്ടാക്കാം കോഡില്ലാതെ. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ.
4: ഇരവികുളം ദേശീയോദ്യാനം.
5: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി

0: വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിൻ്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിൻ്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
1: ആരണ്യ കേരളം.

ಆಕಾಶವಾಣಿ. ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം ദേവദേവ കലയാമിതേ, സ്വാതി തിരുനാൾ കൃതി, മായാമാളവകൗളരാഗം, രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശ്ശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നില.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും പ്രീതയും പാടിയത്. കൈതപ്രത്തിൻ്റെ രചനയ്ക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം. ചിത്രം ദേവദൂതൻ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി റഫീഖ് പിയസിന്റെ വരികളിൽ പ്രശാന്ത് പിള്ളയുടെ സംഗീതവും പ്രീതി പിള്ളയുടെ അലാപനവും. ചിത്രം മോസയിലെ കുതിരമീനുകൾ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്.
1: ആഷാഢമാസത്തിലെ പൗർണമിയാണ് വ്യാസപൂർണിമയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ കൃഷ്ണദ്വീപായനൻ എന്ന വേദവ്യാസൻ്റെ ജന്മദിനമാണ്. അതിനാൽ ഈ ദിനം ഗുരുപൂർണിമ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളെ വ്യസിച്ചതും ബ്രഹ്മസൂത്രം, മഹാഭാരതം, 18 പുരാണങ്ങൾ ഇവ രചിച്ചതും വ്യാസഭഗവാൻ തന്നെ. വേദങ്ങളെ നാലായി വിഭജിച്ച് ഓരോ ഭാഗത്തെയും ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ തൻ്റെ ഓരോ ശിഷ്യന്മാരെ വശംപായനൻ, ജൈമിനി, പൈലൻ, സുമന്തു എന്നിവരെ പഠിപ്പിച്ചു. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തി ലോകത്തെ ദീപ്തമാക്കിയതിനാൽ വേദവ്യാസനെ ആദിഗുരുവായി കണക്കാക്കുന്നു. അതുപോലെ അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ അവതാരമായും കണക്കാക്കുന്നു. അധ്യാത്മരാമായണത്തിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ വന്ദനം ശ്രദ്ധിക്കാം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. അതുപോലെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമഃ എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വേദവ്യാസൻ്റെ ഈശ്വരീയത വെളിവാകുന്നുണ്ട്. സമസ്ത അറിവുകളുടെയും ഉറവിടമായതിനാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നൊരു ചൊല്ലുണ്ട്. വ്യാസൻ കൗരവന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിദുരരുടെയും പിതാവ് കൂടിയായിരുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രവുമായി അദ്ദേഹം. വേണ്ടപ്പോഴൊക്കെ ഭരണാധിപന്മാർക്ക് മാർഗദർശനം നൽകിയ അദ്ദേഹത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞിരുന്നു അത്രേ. വ്യാസൻ ഒരു കവി മാത്രമായിരുന്നില്ല, ചരിത്രകാരൻ, ഇതിഹാസകാരൻ, ശാസ്ത്രകാരൻ, സജീവോത്തമൻ, രാജ്യമീമാംസകൻ, വൈദികൻ, ഗുരുവര്യൻ, ഇങ്ങനെ പലതും കൂടിയായിരുന്നു. മുൻ പറഞ്ഞ വിധം ബൃഹത്തും വിസ്തൃതവുമായ രചനകൾ നിർവഹിച്ചിട്ടും മനസ്സിന് ശാന്തി ലഭിക്കാതെ ദുഃഖിതനായിരുന്ന വേദവ്യാസൻ്റെ മുന്നിലെത്തിയ ബ്രഹ്മർഷിയായ നാരദൻ വ്യാസൻ്റെ ദുഃഖകാരണം മനസ്സിലാക്കുകയും ഭഗവാന്റെ കഥ എഴുതുവാൻ ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെടുകയും വ്യാസൻ ദുഃഖമുക്തൻ ആവുകയും ഉണ്ടായി. ഭാരതവും സനാതന സംസ്കാരവും നിലനിൽക്കുന്നത് വാൽമീകിയുടെയും ഭഗവാൻ വേദവ്യാസനിലൂടെയുമാണ്. ഗുരുവര്യനായ വേദവ്യാസൻ്റെ ജന്മദിനത്തെ ഗുരുപൂർണിമയായി ജനങ്ങൾ ആഘോഷിക്കുന്നത് ഒരു വലിയ നന്ദി പ്രകടനമാണ്. കൃതജ്ഞതാനിർഭരമായ ഒരു ജനതയെയാണ് ഈ ആഘോഷങ്ങളിലൂടെ നാം കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരോടും അധ്യാപകരോടുമുള്ള ആദരവും കടപ്പാടും എത്ര മനോഹരമാണെന്നും മഹത്തരമാണെന്നും കാണുവാൻ കഴിയും. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ രാജ്യമെമ്പാടും നടത്തപ്പെടുന്നു. ഭാരതം, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളിൽ ഗുരുപൂർണിമ ഒരു ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. ഗുരുപൂർണിമ ബുദ്ധമതക്കാർക്കും സുപ്രധാനമായൊരു ആഘോഷമാണ്. അന്നേ ദിവസമാണ് ഭഗവാൻ ബുദ്ധൻ സാരനാഥിൽ വെച്ച് തൻ്റെ പ്രഥമ